പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 4, ടൈം ട്രാവലർ ജൂലൈ 4 കാഴ്ചകൾ കാണുന്നു. 1776 ജൂലൈ 4, അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യദിനം. 1862 ജൂലൈ 4, ലോക ബാലസാഹിത്യത്തിലെ മഹാ അത്ഭുതങ്ങളിലൊന്നായ ആലീസിന്റെ അത്ഭുത ലോകം പിറവികൊണ്ടിരിക്കുന്നു. 1934 ജൂലൈ 4, രണ്ടുവട്ടം നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി, നോബൽ സമ്മാനാർഹയായ ആദ്യ വനിത എന്നീ നിലകളിൽ സവിശേഷ ശ്രദ്ധയാകർഷിച്ച ശാസ്ത്രജ്ഞ മേരി ക്യൂറി അന്തരിച്ചു. 1946 ജൂലൈ 4, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പഴയ ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ ഭാഗമായ തെലുങ്കാനയിൽ ഐതിഹാസികമായ കർഷക സമരം ആരംഭിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കെട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വില പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘ പടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കി എടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലി പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലു പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടി കൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.
ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ള

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി $ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. സാദുൽപൂർ ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി $ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം $863 ബില്യൺ $ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയി

0: സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 കൽപ്പിച്ച് പ്രതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2ാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നോവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിണ്ടനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 1 ലക്ഷം കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനം പൂവരും, കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.
1: പുലർക്കാല സുന്ദര സ്വപ്ന

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചന്ദ്രതാര രചിച്ച ചിതലൊരുക്കം എന്ന കഥ കേൾക്കാം. അമ്മ, എന്നെ ചിതലരിക്കുമോ? അത് ചോദിക്കുമ്പോൾ എന്റെ കണ്ണുകളിൽ നീർ തുളുമ്പി നിന്നു. അപ്രതീക്ഷിതമായ ചോദ്യമായതുകൊണ്ടാവാം അമ്മ പകച്ചുപോയി. എന്താ? അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. വെറുതെ കണ്ണടച്ചു കിടന്നു. പനിക്കുമ്പോഴിങ്ങനെയാണ് ചിന്തകളുടെ വേലിയേറ്റവും ഉറക്കവും. നെറ്റിയിൽ തടവുന്ന കൈത്തലമെടുത്ത് നെഞ്ചത്തു വെച്ചു. മുറുകെ പിടിച്ചു കടന്നു വീണ്ടും മയക്കത്തിലേക്ക്. ചുറ്റും വാൽകുത്തി പറക്കുന്ന വെള്ള മനുഷ്യന്മാർ ഇടയ്ക്ക് തുറു കണ്ണുകളോടെ അവ എന്നെ തന്നെ നോക്കി പല്ലിളിച്ചു. പിന്നെ മാഞ്ഞു പോകും. അമ്മ പറഞ്ഞു, എടുത്തിട്ട് പൊന്തണില്ല, വലിയ കുട്ടിയായി, എത്ര നേരമായി ഇങ്ങനെ പിണങ്ങി കിടക്കണേ. എന്തിനായിരുന്നു പിണങ്ങിയത്? ഓർമ്മയില്ല. കഴുത്തിൽ താടിക്കിടയിൽ അമ്മ ചുണ്ടുകളുടെ നനത്ത സ്പർശം ഓർക്കുന്നു. ഇക്ലിയിട്ട് ചിരിപ്പിച്ചതോർക്കുന്നു. കുരുത്തോല വയറിൽ മുഖം പൂഴ്ത്തി കിടന്നതും ഓർക്കുന്നു. അന്ന് പെരുമഴ ആയിരുന്നത്രേ. തലേന്നത്തെ കാറ്റിൽ ഒടിഞ്ഞു വീണ മരച്ചില്ലകളും ഓലപ്പട്ടകളും മണ്ണിൽ പൊതിഞ്ഞു കിടന്നു. കാറൊഴിഞ്ഞ നേരത്ത് ആകാശത്ത് പെരുമീൻ വന്നെത്തി നോക്കി. വീർത്തുന്തിയ വയറിനുള്ളിൽ കൊച്ചുമേഘങ്ങൾ തമ്മിലുരസുന്നതും മിന്നൽ പിണരുകൾ വന്നു പോകുന്നതും അമ്മയറിഞ്ഞു. ഇത്തിരി നേരത്തെ ആയോ ആവോ. അടച്ചുപിടിച്ച മഴ കാരണം വിറകൊന്നും കരുതി വെക്കാനായില്ല. ചകിരി കുറച്ചെടുത്ത് അടുപ്പിന്റെ മുകളിൽ വെക്കണം. ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൂട്ടി കിളി കൂടുണ്ടാക്കുകയായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഒരു വെളിപാട് പോലെ മഴ വീണ്ടും തകർത്ത് പെയ്യാൻ തുടങ്ങി. കാലവർഷം മുടിവിടർത്തിയാടിയപ്പോൾ വയറിനുള്ളിൽ തുലാവർഷം ഒരുക്കം കൂട്ടുകയായിരുന്നു. ഒരു പകലും രാവും പിന്നിട്ടപ്പോൾ പെരുമീനോടൊപ്പം മഴനൂല് പോലെ ഞാനും ഭൂമിയിലേക്ക് പിറന്നു വീണു. മഴനൂല് പോലെയോ? അത്രയ്ക്ക് മെലിഞ്ഞിട്ടാണോ? ഏയ്, ഇപ്പോ ഒരു നൂലുണ്ട. ഇടയ്ക്കിടെ അഴിഞ്ഞുരുണ്ടു പോകും, വീണ്ടും ചുറ്റിച്ചേർത്ത് വെക്കും. എന്തിനായി? അയാൾ ചോദിച്ചു. ചെതിലരിച്ച് പോകേണ്ട ഈ ശരീരം ആർക്കും ഉപകാരമില്ലാണ്ട് എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു? ശവമായിട്ടായാൽ പോലും നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടും, അന്ന് എന്റെ ഈ വിശപ്പും തീർക്കും, എന്നിട്ടേ കുഴിച്ചിടൂ. അയാളുടെ കണ്ണിലെ കത്തുന്ന കാമം ഞാൻ നിഷ്കരണം അവഗണിച്ചു. എങ്കിലും പ്രതികാരം ചെയ്യാനാവുന്നില്ലെന്ന നിസ്സഹായത എന്നെ മതിച്ചുകൊണ്ടിരുന്നു. ബിന്ദു പറഞ്ഞു, നീ എന്തിനു അയാളോട് ദേഷ്യപ്പെടണേ? അയാൾ അയാളുടെ ആവശ്യം പറഞ്ഞു. തീരുമാനം എടുക്കേണ്ടത് നീയല്ലേ. ഭയക്കരുത്, ഇതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്ന് അഹങ്കരിച്ചോളൂ. മനോഹരമായൊരു ശരീരമുണ്ടല്ലോ നിനക്കെന്ന്. ബിന്ദു, അവൾക്കരികിലാണ് പലപ്പോഴും ഞാൻ എന്റെ സങ്കടങ്ങൾ പെയ്തൊഴിക്കാറ്. നീ ആനന്ദമാർഗം വായിച്ചിട്ടില്ലേ ഉണ്ണിയാറിന്റെ? ബിന്ദു കഥ പറയാൻ തുടങ്ങി. അവർ കുറെ സ്ത്രീകൾ മാത്രമായി വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. എല്ലാവരും മധ്യവയസ്സ് കഴിഞ്ഞവർ. ഉച്ചഭക്ഷണ വേളയിലായിരുന്നു അവർ ആ തീരുമാനമെടുത്തത്. വീക്കെൻഡ് ഒരു വിനോദയാത്ര, വീട്ടുകാരെ ആരെയും കൂട്ടാതെ. പുലർച്ചെ തന്നെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട വേഷങ്ങളിൽ. വല്ലാതെ മൂടിപ്പുതച്ചെത്തിയ ഒരുത്തിയുടെ സാരി കൂട്ടത്തിൽ ഇളയവൾ വലിച്ചൂരി. സാരിക്കുള്ളിൽ ജീൻസും സ്ലീവ്ലെസ് ടീഷർട്ടും. റിസോർട്ടിലെ മെഴുകുതിരി വെട്ടത്തിൽ സോഡാക്കുപ്പി പൊട്ടിച്ചു. ഉള്ളിലെ ചൂടിൽ നിന്ന് ഖനീഭവിച്ച സങ്കടങ്ങളെല്ലാം ആവിയായി പുറത്തു വന്നുകൊണ്ടിരുന്നു. എന്നും മദ്യപിച്ചെത്തി വഴക്കിടുന്ന ഭർത്താക്കന്മാർ. തെരുവോരങ്ങളിൽ സ്ത്രീസമത്വത്തിനായി ഘോരഘോരം പ്രസംഗിച്ച് വീട്ടിൽ എലിപ്പത്തായങ്ങളാകുന്നവർ. എല്ലാവർക്കും മനസ്സ് തുറക്കാനുള്ള മറയായി മാറി ആ ചൂടുള്ള ദ്രാവകം. ഒടുവിൽ മാത്രം പ്രതികരിച്ചു സരോജിനി, മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നവൾ. ഓഫീസിൽ ഭർത്താവിന്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളവൾ. മധുവിധുകാലത്തെ മധുരം ഇപ്പോഴും ഇൻക്രീസിംഗ് പ്രൊപ്പോർഷനിലാണത്രെ വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ള സരോജിനി പറഞ്ഞു, 50 പവനും കൊണ്ട് കയറി വന്നതാ, അതും വലതുകാൽ വെച്ച് തന്നെ. എല്ലാം വിറ്റു കുടിച്ചു. അങ്ങേരെ ഒളിച്ചു വെക്കാൻ ഒരു ബാങ്കിനും പറ്റില്ല. എങ്കിലും ഒരു 10 പവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാരിയുടെ കുത്തു താഴ്ത്തി അവളത് പുറത്തെടുത്തു. 10 പവന്റെ അരിഞ്ഞാണം. 20 വർഷമായി ഇത് സൂക്ഷിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണെന്ന് മനസ്സിലായി. ഇത്രയും മനോഹരമായൊരു ഫെമിനിസ്റ്റ് കഥയെഴുതിയത് ഒരു പുരുഷനാണ്, ബിന്ദു പറഞ്ഞു നിർത്തി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ ആനന്ദമാർഗങ്ങൾ നാം തന്നെ തേടണം. തത്തയ്ക്ക് ആരും കൂട് തുറന്നു കൊടുക്കുകയില്ല, തല്ലി പൊട്ടിക്കുക തന്നെ വേണം. ഇടയ്ക്കെപ്പോഴോ ചിതൽപ്പുറ്റു വന്ന് ഞാൻ ആകെ മൂടിപ്പോയി. ചിതലിന്റെ റാണി വന്ന് എന്റെ കാതിൽ കിന്നാരം പറഞ്ഞു, നീ എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ഭയന്ന് പറച്ചു. ഞരക്കം കേട്ടിട്ടായിരിക്കണം അമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ചു. പൊള്ളുന്ന പനി. അമ്മ മരുന്നും വെള്ളവും തന്നു. കൈപ്പത്തിയിൽ ഡ്രിപ്പ് കയറ്റുന്ന സൂചി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. വീണ്ടും മയക്കത്തിലേക്ക്. ഇന്നലെ സർജറിയായിരുന്നു, ഹിസ്റ്റക്ടമി, ഫൈബ്രോയിഡ് ഡീകേ ചെയ്യുന്നു അത്രേ. എന്റെ മകന്റെ കുഞ്ഞു വീട്, കുഞ്ഞു കിടക്ക, അതവരെടുത്തു കളഞ്ഞു. അല്ലെങ്കിലും തുരുമ്പ് പിടിച്ചതെല്ലാം എടുത്തു നീക്കുക തന്നെ വേണം. എന്തൊക്കെയാണ് തുരുമ്പെടുത്തത്? ഉപയോഗമില്ലെങ്കിൽ എന്തും തുരുമ്പ് പിടിക്കും ജീവിതവും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: അനിദ്യം പകരുന്ന വേദന.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
1: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂന്ന് പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
1: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും 18 പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7 ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മഹാത്മാ ഫൂലെയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടുക്കള ആരംഭിക്കാം. ചെറുപ്പത്തിൽ ഫൂലെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കല്യാണത്തിന് പോയി. പക്ഷേ നീ താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിച്ചു. റോഡിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ കുറച്ചുപേർ വന്ന് ചോദിച്ചു, എന്തിനാ വിഷമിക്കുന്നത്? ഫൂലെ കാര്യം പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, അതിന്റെ പേരിലാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇനി അവിടെ പോകണ്ട, അത്രയുള്ളൂ. ഫൂലെ അവരെ ശ്രദ്ധിച്ചു. അവർക്ക് കഴുത്തിൽ തുപ്പൽ വീഴാതിരിക്കാൻ ചിരട്ട കെട്ടിയിരുന്നു. പുറകിൽ കാലടി പതിയാതിരിക്കാൻ ചൂലും. നഗരത്തിൽ നിഴൽ പതിയാതിരിക്കാൻ പകൽ നടക്കാൻ അനുവാദമില്ലായിരുന്നു. ഇതെല്ലാം സഹിച്ചുകൊണ്ട് നടക്കുന്നതിൽ അവർക്കൊരു അപമാനവും തോന്നിയിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ഫൂലെ ചിന്തിച്ചു. അതിനൊരു ഉത്തരമേയുള്ളൂ. അവർക്കെന്നും അഭിമാനം എന്നതുണ്ടായിരുന്നില്ല. അഭിമാനമുള്ളവർക്കെ അപമാനം തോന്നുകയുള്ളൂ എന്ന് ഫൂലേക്ക് മനസ്സിലായി. അതിനെന്താണ് ചെയ്യുക? മനസ്സു മാറണം. മനസ്സു മാറിയാൽ ജീവിതം മാറും. ഒരാളുടെ ചിന്ത മാറ്റിയാൽ അയാളുടെ മാത്രമല്ല എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടും. അങ്ങനെ തന്റെ ആളുകളുടെ മനസ്സും ചിന്തയും മാറ്റിമറിക്കാൻ ഫൂലെ ഇറങ്ങി പുറപ്പെട്ടു. സ്വാഭിമാനം എന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഫൂലെ ആളുകളെ പഠിപ്പിച്ചു. സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനും സന്നദ്ധ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു ഫൂലെ. പണ്ഡിതനും പത്രാധിപരുമായിരുന്നു. തത്വജ്ഞാനിയായിരുന്നു. ഇങ്ങനെ ബഹുമുഖ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന 19-ാം നൂറ്റാണ്ടിലെ വിപ്ലവകാരി ജ്യോതിബ ഗോവിന്ദറാവു ഫൂലെ, മഹാത്മാ ജ്യോതിബ ഫൂലെ, 1848 ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കായുള്ള സ്കൂൾ ആരംഭിച്ചത് ഫൂലെയായിരുന്നു. തന്റെ ഗ്രാമത്തിലെ ആളുകൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അഭിമാനം എന്നത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടങ്ങിയ വിപ്ലവം. മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ എന്തിനാണ് ഏറാൻ മൂളി നിൽക്കുന്നത്? എന്തിനാണ് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്? കാൽ തൊട്ട് വണങ്ങുന്നത്? ഒരു ഫ്യൂഡൽ സൊസൈറ്റിയുടെ പ്രതിഫലനങ്ങൾ മാത്രമാണിവ. മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹവും പാരസ്പര്യവും മനസ്സിലാക്കലും മതി. അവയുടെ സമ്മിശ്രണത്തിന്റെ പേരാണ് ബഹുമാനം. അല്ലാതെ മടത്തുകെട്ടഴിച്ചിടുന്നതും വാപൊത്തി നിൽക്കുന്നതും സാഷ്ടാംഗം വീഴുന്നതുമൊന്നും ബഹുമാനമല്ല, അപമാനമാണ്. അതെന്തുകൊണ്ടെന്നാൽ സ്വാഭിമാനമില്ലാത്തതുകൊണ്ടാണ്, യജമാനത്വം നിലനിൽക്കുന്നതുകൊണ്ടാണ്, അടിമത്തം നടമാടുന്നതുകൊണ്ടാണ്. ഏമാന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? സവർണരൊക്കെ മരിച്ചുപോയില്ലേ? ആധുനിക ലോകത്തിലെ ഏറ്റവും നാണം കെട്ട കാര്യം എന്താണെന്നറിയാമോ? ഒരു സാമുദായിക സംഘടനയിൽ അംഗമായിരിക്കുക എന്നതാണ്. ഒന്നോർത്തു നോക്കൂ, ഇക്കാലത്തും ജാതിയും കൊണ്ട് നടക്കുക, അതിന്റെ പേരിലെ ഒരു സംഘടനയിൽ അംഗമായിരിക്കുക, അതാണ് ശരിക്കും അപമാനം അല്ലേ? സ്വാഭിമാനമുള്ള ഒരാളും ജാതീയ സംഘടനയിൽ അംഗത്വം സ്വീകരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്ന ജാതിയാണ്, എനിക്ക് ഉയർന്നു വരാനാവില്ല എന്ന് ചിന്തിക്കുന്നവരും കുലപുരുഷനായതിനാൽ എനിക്കെന്തും സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. രണ്ടും വൃത്തികേടുള്ള ചിന്തകളാണെന്നേ പറയാനുള്ളൂ. ജാതി വേണ്ട, മതവും വേണ്ട, മനുഷ്യൻ മതി. മനുഷ്യർക്കിടയിൽ സ്പർദ്ധ വളർത്തി വേർതിരിവുകൾ സൃഷ്ടിക്കുകയും തമ്മിൽ കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മതം വേണ്ടെന്ന് വയ്ക്കാൻ മനുഷ്യന് കഴിയണം. മദ്യത്തേക്കാൾ, മയക്കുമരുന്നുകളേക്കാൾ മനുഷ്യനെ മതോന്മത്തനാക്കാൻ മതത്തിന് കഴിയും. അത് ആധുനികതയെ തടയും, പുരോഗമനങ്ങൾക്ക് വിഘാതമാകും.

മഹാത്മാ ഫൂലെ കണ്ടെത്തിയ വിപ്ലവം ആളുകളെ അഭിമാനികളാക്കുക എന്നതായിരുന്നു. അതിനായി സ്വയം മതിപ്പുണ്ടാക്കാൻ ഫൂലെ ആളുകളെ പ്രേരിപ്പിച്ചു. അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തലകുടിക്കേണ്ടതില്ല എന്ന് ഫൂലെ പറഞ്ഞു. നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്നവരാകട്ടെ, പാടത്തു പണിയെടുക്കുന്നവരാകട്ടെ, നിങ്ങൾ വിയർപ്പിട്ട് ജോലിയെടുക്കുന്നവരാണെങ്കിൽ, ഒരാളെയും ചൂഷണം ചെയ്യുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ, നിങ്ങളെന്തിന് അഭിമാനമില്ലാത്തവരാകണം?

ചെയ്യപ്പെടുകയാണ് എന്നാണ്. യജമാനൻ എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത് തന്നെ ചൂഷകൻ എന്ന അർത്ഥത്തിലാണ്. വാപൊത്തി നിൽക്കുക, മുണ്ടിന്റെ മടത്തുകെട്ടഴിച്ചിടുക, തലക്കെട്ടഴിച്ച് വിനീതമായി നിൽക്കുക, തല ചൊറിഞ്ഞ് പിന്നാലെ നടക്കുക എന്നതൊന്നും ബഹുമാനത്തിന്റെ അടയാളങ്ങളാണെന്ന് കരുതരുത്. വിധേയത്വത്തിന്റെ അടയാളങ്ങളാണവ. അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ചൂഷണത്തിലേക്കാണ്. ആരും ആരെയും ചൂഷണം ചെയ്യാത്തൊരു സ്ഥിതി സമത്വമാണ് കാൾ മാർക്സ് വിഭാവനം ചെയ്തത്. അത് നടപ്പിലാക്കാൻ പ്രയാസമാണെന്ന് ശഠിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ ചൂഷണത്തിന്റെ ത്വരയുള്ളതുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ ചൂഷണം ചെയ്യണം എന്ന അബോധാത്മകമായ പ്രേരണയെങ്കിലും ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് കാൾ മാർക്സിന്റെ തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാനാവില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുരോഗമന ചിന്തയുള്ളവനും സാമൂഹിക പരിഷ്കർത്താക്കളും പൊതുസമൂഹത്തിൽ വേട്ടയാടപ്പെടും. ചൂഷകർക്ക് നാട് നന്നാവുന്നതിനോട് താൽപ്പര്യമുണ്ടാവില്ല. നാട് നന്നായാൽ, ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ തനിക്ക് നേരെ ചോദ്യശരങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഭയക്കുന്നു. ലോളിത സാഹിത്യത്തിനും പൈങ്കിളി സിനിമകൾക്കും അപ്പുറം തീപിടിച്ച കവിതകളെയും ചുട്ടുപൊള്ളുന്ന നാടകങ്ങളെയും അവർ അടിച്ചമർത്താൻ ശ്രമിക്കും. പല തെരുവു നാടകങ്ങളുടെയും നട്ടെല്ല് തകർക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഇതാണ്. ഒന്നോർത്തു നോക്കൂ, പുരോഗമനം ഭയക്കുന്നവരും ഇവിടെയുണ്ട്.

മഹാത്മാ ഫൂലെ ഒരു സ്വയം തീയായിരുന്നു, ആത്മാഭിമാനത്തിന്റെ ജ്വാല. തന്റെ കൂടെയുള്ള എല്ലാവരോടും ആത്മാഭിമാനികളാകാൻ ഫൂലെ ആഹ്വാനം ചെയ്തു. ആത്മാഭിമാനമുള്ള ഒരാൾക്കും അപകർഷതയുണ്ടാവില്ല. അപകർഷതയില്ലാത്തിടത്തോളം ശിരസ് ഉയർന്നു നിൽക്കും, വിധേയത്വം ഒലിച്ചു പോകും, അധകൃതർ എന്നത് ഇല്ലാതാകും, യജമാനനും അടിമയും ഒന്നും ഇല്ലാതാകും, ജാതി വ്യത്യാസങ്ങൾ കാറ്റിൽ പറക്കും. ഫൂലെയുടെ കണ്ടെത്തൽ സാമൂഹികമായൊരു വലിയ തിരിച്ചറിവായിരുന്നു. അഭിമാനം സ്വയമുണ്ടായാലേ അപമാനം എന്താണെന്നറിയാൻ പറ്റൂ. അങ്ങനെ വരുമ്പോഴേ അപമാനം സഹിച്ച് കടിച്ചു തൂങ്ങാതിരിക്കാൻ ശ്രമിക്കൂ. ആത്മാഭിമാനത്തേക്കാൾ വലിയ അന്തസത്ത വേറെയില്ലെന്ന ഫൂലെയുടെ കണ്ടെത്തൽ ശക്തമായ സാമൂഹിക നവോത്ഥാനങ്ങൾക്ക് കാരണമായി തീർന്നു. മഹാത്മാ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ എന്തുകൊണ്ടും അർഹനായ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയുമായിരുന്നു ഫൂലെ. ഫൂലെ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മളും ഏറെ സഞ്ചരിക്കേണ്ടതുണ്ട്. ജാതി വിവേചനങ്ങളുടെ, വിധേയത്വങ്ങളുടെ കോട്ടകൾ ഇടിഞ്ഞു വീഴേണ്ടതുണ്ട്. ഇനിയും ചിലരുടെയെങ്കിലും ബോധങ്ങളിൽ സൂര്യൻ ഉദിക്കേണ്ടതുണ്ട്, വെളിച്ചം പ്രസരിക്കേണ്ടതുണ്ട്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങേണ്ട നേരമായി. പുതിയ വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചു നിൽക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ട് ഞാൻ എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രമനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണ് പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ്. ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിറന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ. എം ഡിയുടെ അക്ഷര താമരകൾ. കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ കഥ എന്ന കഥ കേൾക്കാം ഇനി നമസ്തേ മലയാളത്തിൽ. ആദ്യത്തെ കഥ ഒരു വീഴ്ചയോടെയാണ് തുടങ്ങുന്നത്. ഒരു സൈക്കിൾ അപകടം. അന്ന് ഞാൻ ഒരു സ്പോർട്സ് ഗുഡ്സ് ഏജന്റാണ്, കമ്പനി സിയാൽകോട്ട്. 9-10 കൊല്ലത്തെ അഖിലേന്ത്യാ സഞ്ചാരം കഴിഞ്ഞു വന്നിരിക്കുകയാണ്. സഞ്ചാരം അഖിലേന്ത്യ മാത്രമല്ല, കപ്പലിൽ ഒരു ഖലാസിയായി അറേബ്യയിലെ ജിദ്ദ വരെ പോയി. സ്പോർട്സ് ഗുഡ്സിന്റെ ഏജന്റായി എറണാകുളത്ത് വന്നിരിക്കുന്നു. ഒരു ഹോസ്റ്റലിലാണ് താമസം. അന്നൊരു പരിഷ്കാരിയാണ്. ചുരുളൻമുടി, ഹാറ്റ്, ടൈ, കോട്ട്, ട്രൗസേഴ്സ്, സോക്സ്, ഷൂ. ആ കാലത്ത് എറണാകുളത്ത് ഒരു ഊണിന് ഒരണ, അതായത് 6 പൈസ. ചായയ്ക്ക് കാലണ. 4 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം പരമസുഖം. വലിയ ഗംഭീരൻ ഹോട്ടലുകളിൽ ഒരു ഊണിന് 2 അണ. ഹോസ്റ്റലിൽ താമസം. ഊണും ചായയും ഹോട്ടലുകളിൽ നിന്ന്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ സൈക്കിളിൽ വരികയായിരുന്നു. സ്പോർട്സ് ഗുഡ്സിന്റെ ബാഗ് സൈക്കിളിന്റെ വിളക്കുകാലിൽ തൂക്കിയിട്ടിരിക്കുന്നു. സ്ഥലം ഷൺമുഖം റോഡ്. അവിടെ ചെറിയ കയറ്റമുണ്ട്. കയറ്റമിറങ്ങി സ്പീഡിൽ സൈക്കിൾ പോകുന്നു. ആ സമയത്ത് പെട്ടിയുടെ ഹാൻഡിൽ പൊട്ടി. പെട്ടി സൈക്കിളിന്റെ ചക്രത്തിൽ കുടുങ്ങി. ഞാൻ കറുകു പൊതിനോന്ന് തെറിച്ചു വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാൽമുട്ടിലെയും കയ്യിലെയും തൊലി ഒരുപാട് പോയി. കുറേ ദിവസം കിടന്നു. കയ്യിലെ കാശെല്ലാം തീർന്നു. സാമ്പിൾ കിട്ടിയ സ്പോർട്സ് ഗുഡ്സ് വിറ്റ് തിന്നു. ഹാറ്റും ടൈയും കോട്ടും മാറ്റി. ട്രൗസേഴ്സിന്റെ പുറത്ത് ഷർട്ട് വന്നു. അങ്ങനെ നടക്കും. ഒരു ജോലിയില്ല, കയ്യിൽ കാശുമില്ല. വൈക്കം തലയോലപ്പറമ്പിലെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്. ബാപ്പയ്ക്ക് തടിക്കച്ചവടമായിരുന്നു. അതെല്ലാം നഷ്ടത്തിലായി. വീടും പറമ്പുകളും പണയത്തിലാണ്. 2 സഹോദരിമാർ വിവാഹപ്രായമായിരിക്കുന്നു. 3 സഹോദരന്മാർ ഉള്ളതിൽ ആർക്കും തന്നെ കൃത്യമായി ജോലിയൊന്നുമില്ല. നേരെ അനുജൻ അബ്ദുൾ ഖാദർ ഒരു മലയാളം പള്ളിക്കൂടം വാദ്യാരാണ്. പകുതി ശമ്പളമേ കിട്ടൂ. കുടുംബത്തെപ്പറ്റി പിൽക്കാലത്ത് പാത്തുമേട ആട് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഗതിയുമില്ലാതെ എറണാകുളത്ത് അലയുന്നു. എന്ത് ചെയ്യും? അടുത്ത പ്രോഗ്രാം എന്ത്? പണ്ട് സഞ്ചാരത്തിന് മുൻപ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനുശേഷം പത്രപ്രവർത്തകനായി. ഭീകര പ്രസ്ഥാനക്കാരന്. അങ്ങനെയാണ് രാജ്യസഞ്ചാരിയായത്. ഞാൻ ആലോചിച്ചു, രാഷ്ട്രീയ പ്രവർത്തകനാവേണ്ട, സാഹിത്യകാരനാവാം. ഒരു തീരുമാനത്തിലെത്തി. സാഹിത്യത്തിൽ ഗദ്യമോ പദ്യമോ? കവിത എഴുതണമോ? കഥകൾ എഴുതണമോ? രണ്ടും വശമില്ല. ഭാഷയും കഷ്ടിയാണ്. അക്ഷരങ്ങൾ തന്നെ എല്ലാം ശരിക്കും അറിഞ്ഞുകൂടാ. എങ്കിലും ഗദ്യമെഴുതാം. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്തില്ല. ഏതായാലും എഴുത്തുകാരനാവാൻ ഉറച്ചു. എന്തെഴുതണം? ഒരു രൂപവും ഉണ്ടായില്ല. ആദ്യം എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ ഇറങ്ങി തിരിച്ചു. ഒരുപാട് നടന്നു. പല കടകളിലും നോക്കി. നടന്ന് ക്ഷീണിച്ച് അങ്ങനെ വരുമ്പോ ജയകേസരി. ഒരു പത്രമാഫീസാണ്. അവിടെ കയറി. വെളുത്ത സുമുഖനായൊരു മനുഷ്യൻ മേശക്കരികിലിരുന്ന് പ്രൂഫ് നോക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇരിക്കു സാറേ. ഞാൻ കസേരയിലിരുന്നു, വിവരം പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, പത്രാധിപരും പ്രൂഫ് റീഡറും എഴുത്തുകാരനും ഒക്കെ ഞാനാണ്. കടലാസ് വാങ്ങിച്ചുകൊണ്ടുവരുന്നതും ഞാൻ തന്നെ. ഞാൻ പത്രം കൊണ്ടു നടന്നു വിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജോലി തരാൻ നിർവാഹമില്ല. വല്ലതും എഴുതി കൊണ്ടുവന്നാൽ ഞാൻ പ്രസിദ്ധപ്പെടുത്താം. എന്തെഴുതണം? കഥയോ കവിതയോ? എന്തുമെഴുതും? ശരി, ഞാൻ പോയി ഒരു കഥ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അത് ജയകേസരിയിൽ പ്രസിദ്ധപ്പെടുത്തി. ജയകേസരി ആഴ്ചപ്പതിപ്പാണ്. വില കാലണയാണെന്ന് തോന്നുന്നു. പത്രാധിപർ പത്മനാഭ പൈ. ഞാൻ മൂന്ന് കഥകൾ ജയകേസരിയിൽ പ്രസിദ്ധപ്പെടുത്തി. ഊണും ചായയും തൊട്ടുമുമ്പിലുള്ള ചെറിയ ഹോട്ടലിൽ. അവിടെ പറ്റധികമായപ്പോ പത്രാധിപർ എനിക്ക് 11 അണ തന്നു. ഏകദേശം 3/4 രൂപയുടെ അടുത്ത്. അത് ഹോട്ടലിൽ കൊടുത്തു. ആ 11 അണയാണ് ആദ്യത്തെ പ്രതിഫലം. പിൽക്കാലത്ത് ഒരു ചെറുകഥയ്ക്ക് 150 മുതൽ 1000 രൂപ വരെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. ആ 11 അണ വലിയ കാര്യമായി തോന്നി. അധിക സമയവും പത്രം ഓഫീസിൽ തന്നെ. ഞാൻ പ്രൂഫും നോക്കി വന്നു. ഞങ്ങൾ വളരെ അടുത്തു. ഞാൻ പറഞ്ഞു, എന്റെ ഭാഷ വളരെ മോശമാണ്. മലയാളം 9-10 വർഷക്കാലമായി മറന്നുമട്ടാണ്. ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയുമാണ് ഉപയോഗിച്ചിരുന്നത്. ചിന്തിക്കുന്നതും ആ ഭാഷയിൽ തന്നെ. മലയാളം നന്നാക്കാൻ എന്തുവഴി?

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
3: എന്താ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ?
4: അത് പുറത്തേക്ക് പോണമല്ലോ. കുതിരവട്ടത്ത് പോണ വഴിക്കാ. ഞാനും അങ്ങോട്ടാ, ഞാൻ അവിടുത്തെ സ്റ്റാഫാ.
3: എന്നാ സാറും കൂടെ കയറട്ടെ, എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. അതെ സർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. മുതലാളി ഇന്നലത്തെ ഇവനെയും ഫ്ലൈറ്റിലും പോകുന്നു. എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു.
4: എന്തൊരു ചൂട്! എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്?
3: ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സർ?
5: ആ അതുകൊണ്ട് കൊള്ളാം, ഇവിടെ ആണെങ്കിൽ പറ്റുമോ
3: സാർ? അപ്പൊ ഹോട്ടൽ
5: ഏത് ഹോട്ടൽ?
3: പാരമൗണ്ട് ടവർ.
5: അതെ, ഇവിടുന്ന് അല്പ ദൂരം റിവേഴ്സ് എടുത്ത് പോയാൽ ഒരു ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ?
3: ആ ബസ് സ്റ്റോപ്പ്
5: കറക്റ്റ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ. വരട്ടെ.
6: ദരിദ്രവാസി.
5: ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടമ്പിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാണ്. ഓക്കെ,
7: ഗുഡ് മോർണിംഗ്.
5: ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു, ഐ ആം ഉണ്ണികൃഷ്ണൻ.
4: ഇന്റർവ്യൂവിന് വന്നതൊക്കെ മുകളിലേക്ക് അല്ലേ? എം ഡി പോരും. ചേട്ടാ ചേട്ടാ
5: ഒന്ന് തന്നെ, ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ?
4: ഇല്ല, ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട്.
5: അങ്ങനെ വരട്ടെ, അതാ പറഞ്ഞത് നല്ല മുഖപരിചയം. എവിടാ നാട്?
4: തലപടി. എന്നാ മുകളിലേക്ക് അല്ലേ?
5: അല്ലപ്പോഴേ, എങ്ങനെ
4: എന്ത്?
5: ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യ. ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹ പ്രായമെത്തിയ ആറ് സഹോദരിമാർ, തളർവാദം പിടിച്ച അമ്മ, റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാനെല്ലാ ദുഃഖവും മറക്കുന്നത്.
4: തനിക്ക് പാട്ടിഷ്ടമാണോ?
5: ഇഷ്ടമാണെന്ന് കൊള്ളാം. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ.
4: അപ്പൊ എന്നെ പോലെ തന്നെ. ഞാനൊരു രാഗം പാടട്ടെ?
5: ഇപ്പൊ വേണ്ട, എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേയിരിക്കാം. അതിനെന്തുണ്ട് ചേട്ടാ ഒരു വഴി?
4: ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ഇന്റർവ്യൂ ആണെങ്കിൽ നാല് പേർക്ക് കാർഡ് അയച്ചിട്ടുണ്ട്. ആട്ടെ, എനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ?
5: അത്ര പിടിയില്ല ചേട്ടാ.
4: എം ഡി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ. ബാക്കി മൂന്നൊരു പെണ്ണുങ്ങളായതുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്ക് പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിൽ.
5: ഞാൻ ക്രിക്കറ്റ് കളിക്കും ചേട്ടാ, ഡെയിലി കളിക്കില്ലെന്നേ ഉള്ളൂ. ഒന്നരാട ഇങ്ങനെ കളിച്ചോണ്ടേ.
4: അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടു. ആ പിന്നെ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരും അറിയണ്ട. താ മുകളിലേക്കല്ലേ, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം.
5: ചേട്ടാ ഒരു മിനിറ്റ്. പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാര്യം?
4: എന്താ താങ്കല്യാണം കഴിച്ചല്ലേ?
5: കല്യാണം കഴിച്ചതാ, എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയാ.
4: അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്ന മാനേജ്മെന്റിന്റെ വാദം. പണി ചെയ്യത്തില്ല.
5: വെരി കറക്റ്റ്.
4: എന്നാ താങ്കല്?
8: സാർ ഇന്റർവ്യൂവിന് സമയമായി, എം ഡി ഇതുവരെ എത്തിയിട്ടില്ല. താഴെ കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നു.
9: സ്വന്തം മാനൊക്കെ എം ഡി ആക്കി വെച്ച് എന്നെ വേണം തല്ല. ഹലോ, യെസ്, നീ എവിടുന്ന വിളിക്കുന്നേ? വീട്ടിൽ നിന്നോ? ഇന്റർവ്യൂ സമയമായില്ലേ? ക്രിക്കറ്റ് ടെലികാസ്റ്റോ? നിന്റെ ഒടുക്കത്ത ഷട അപ്പ്. അവന് ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലത്രേ. ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും. ഞാനിന്ന് വീട്ടിലോട്ട് ഇല്ലട്ടെ. ആദ്യ ടിവി അടിച്ചു പൊളിക്കും.
8: അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സാർ?
9: വേണ്ട, ഞാൻ നടത്തിക്കോളാം. കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് എവിടെ?
8: താഴെ എം ഡിയുടെ റൂമിലുണ്ട്.
9: അങ്ങോട്ട് പോ.
8: അപ്പൊ മിനിസ്റ്ററെ കാണുന്ന കാര്യം
9: നാളെ ആവടൂ. ബ്ലഡി ഫൂൾ
8: സാർ.
9: തന്നെയല്ല, ടേക്ക് യുവർ സീറ്റ്.
8: താങ്ക് യു സാർ.
9: മാരീഡ് ആണോ?
8: അതെ സർ.
9: പ്രീവിയസ് എക്സ്പീരിയൻസ്?
8: ഇല്ല സർ, ആദ്യത്തെ വിവാഹമാണ്.
9: അതിരിക്കട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്?
8: ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് സർ.
5: ബാറ്റിംഗും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടി വിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും.
6: From the pavilion end, a well-flighted ball outside the ostrom cleanly driven to the boundary, which takes Sachin Tendulkar's score to 41 and India moves on to 241 for the loss of 6 wickets. Harap!
5: Sir, I'm Imran Khan, Ian Bodhan, Kapil Dev, Thudangir, Aradhaganana. Sharjah, India-Pakistan, Kali, Sir, Gando. So, finals, India won't be able to win. Sir, I'm not sure. My name is cricket fan. I'm going to win a big deal. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. മണ്ടി. അവള് പറയുന്നത് ക്രിക്കറ്റ് കിറുക്കന്മാരുടെ കളിയാണെന്നാണ്. ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ്.
9: താൻ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. തനിക്കറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ച തന്നെ ക്രിക്കറ്റാണ്. തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടനി. താൻ ബന്ധം ഒഴിയുമല്ലേ. തന്റെ ഭാര്യയുടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ ഞാൻ അവൾക്ക് ജോലി കൊടുത്തനി.
5: എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ. സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ്. മണ്ടന്മാരാണ്.

ഇന്നത്തെ കാലത്ത് സത്യത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു. എവിടെയും വഞ്ചനയും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സത്യം അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ വിരാജിച്ചു എന്നല്ലേ? ഈ കാലമാണ് പൊയ്ക്കാലം എന്നല്ലേ? എന്നാൽ ഇതേ പരാതി അരനൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം എന്ന് ആയിരം ആയിരം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെങ്കിൽ അന്നേ സത്യത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതിയിരുന്നു എന്നല്ലേ അർത്ഥം? അതായത് സത്യത്തിന് മൂല്യശോഷണം അന്നേയുണ്ട് എന്ന് തന്നെയല്ലേ? മനുഷ്യൻ സ്വാർത്ഥനായ കാലം മുതൽ സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നർത്ഥം. അതായത് അടിസ്ഥാനപരമായി മനുഷ്യൻ ഏതൊരു ജീവജാലത്തെയും പോലെ സ്വാർത്ഥനാണ്. ഇരയ്ക്കും ഇണയ്ക്കും സ്വാർത്ഥത, തനത് സ്വഭാവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വാർത്ഥതയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾക്ക് രൂപം കൊടുത്തത്, കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത്, സാമൂഹിക ക്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അവയുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചവയിൽ വച്ച് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സത്യം. അതായത് സ്വാർത്ഥത തനതു ഗുണമാണ്, സത്യം കൃത്രിമമാണ്. വിജയപരാജയങ്ങളില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വാർത്ഥതയും സത്യവും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം സദാ നടക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സത്യം ഇടയ്ക്കിടെ പാളിപ്പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പാളിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും സത്യത്തിന് മൂല്യശോഷണം വന്നു എന്ന് അതാത് കാലത്തെ മനുഷ്യർ രേഖപ്പെടുത്തുന്നത്. കെട്ടകാലമാണെന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുമുള്ള പരാതികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സത്യമേവ ജയതേ നാനൃതം എന്നും മറ്റുമുള്ള ഉത്കൃഷ്ട ചിന്താശകലങ്ങൾ നമുക്ക് കാണാപാഠമാണ്. എന്നാൽ അത്രയും പൂർണമായി സത്യത്തിലൂടെ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ സത്യത്തെ സ്വീകരിക്കുന്നത് നിർബന്ധ ബുദ്ധിയിലൂടെ ആകരുത്. അത് മനുഷ്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നേരും നിറയും തിരിച്ചറിയാനുള്ള വൈഭവം നമ്മുടെ മസ്തിഷ്കത്തിന് സിദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന് പൂർണമായും നിസ്വാർത്ഥമാകാനാകുമോ? എങ്കിലത് ജീവിവർഗത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യനിലും മറ്റേതൊരു ജീവിയിലേതെന്നതുപോലെ സ്വാർത്ഥതയുടെ അനുരണനങ്ങളുണ്ട്. അതുകൊണ്ടുതന്നെ 100% സത്യവത ധർമ്മം ചര എന്നത് സാധ്യമാക്കാൻ കഴിയില്ല തന്നെ. സത്യം സത്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരും അഴിമതി ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചതിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമഗ്രമായി ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംശരൂപത്തിൽ നമ്മളിലുണ്ട്. അത് മറച്ചുവെച്ചിട്ടാണ് ഈ ചുറ്റുപാടുകൾ മുഴുവൻ സത്യത്തിന്റെ പൂക്കൾ കൊണ്ട് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാകട്ടെ ചുറ്റുമുള്ളവർ അങ്ങനെയുള്ളവരാകണമെന്ന് നമ്മൾ ശഠിക്കുന്നു. നമ്മൾ സ്വയം മറച്ചുപിടിക്കുന്ന സ്വാർത്ഥത, ചതി, ഭ്രമം എന്നിവയൊക്കെ അവരിലുമുണ്ട്. അതവിടെവിടെ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. ഇതെന്ത് ലോകമാണ്? സത്യം മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് കെട്ടകാലമെന്ന് പരാതിപ്പെടും. സത്യത്തിന് ഒരു നിയത രൂപമില്ല എന്നോർക്കണം. അത് സ്റ്റേബിളായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, എല്ലാ കാലവും ഇക്കാര്യത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പഴയ കാലങ്ങൾ സത്യത്തിന്റെ തിളക്കമുള്ള കാലങ്ങളാണെന്നും പുതിയ കാലം സത്യത്തിന്റെ പൊയ്ക്കാലമാണെന്നും കരുതുന്നത് അത്ര കണ്ട് ശരിയല്ല തന്നെ. ഓർക്കുക, മനുഷ്യനുള്ളിടത്തോളം, നിസ്വാർത്ഥരാകാത്തിടത്തോളം ലോകം എക്കാലത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് അതാത് കാലം പഴയ കാലങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: തിരുവനന്തപുരത്തെ കൊത്തുവാൾ തെരുവിനെ കുറിച്ചും ധാണാമുക്കിനെ കുറിച്ചും കേൾക്കാം. കടപ്പാട് മലയങ്കിഴ് ഗോപാലകൃഷ്ണൻ. അനന്തപുരിയിൽ ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങളായി അവശേഷിക്കുന്ന വളരെ പഴക്കം ചെന്ന പേരുകളിൽ ചിലതാണ് കൊത്തുവാൾ തെരുവ്, കൊത്തളം റോഡ്, ധാണാമുക്ക്, ചാവടിമുക്ക്, ചുരക്കാട്ടുപാളയം തുടങ്ങിയവ. മണക്കാട്, പുത്തരിക്കണ്ടം, ചെമ്പകശ്ശേരി, മിത്രാനന്തപുരം, കൈതമുക്ക്, വഞ്ചിയൂർ, തമ്പാനൂർ, കുതിരവട്ടം, അതായത് ആയുർവേദ കോളേജിന് താഴെയുള്ള കുന്നിൻപുറം ഭാഗം, പുത്തൻചന്ത തുടങ്ങിയ സ്ഥലങ്ങൾ നഗരത്തിലെ ആളുകൾക്ക് പരിചിതമാണ്. എന്നാൽ ആദ്യം പറഞ്ഞ സ്ഥലങ്ങളെപ്പറ്റി അനന്തപുരിയിലെ പഴമക്കാർക്ക് മാത്രമേ അറിയൂ. അനന്തപുരിയിലെ പഴക്കം ചെന്ന കച്ചവട സ്ഥലമാണ് ചാല. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് എത്രയോ മുൻപ് ചാലക്കമ്പോളം നിലനിന്നിരുന്നതായി മതിലകം രേഖകളിലുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണ വസ്തുക്കൾ വിറ്റിരുന്ന കമ്പോളസ്ഥലം എന്ന പേരിൽ ചാല ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. ദിവാൻ രാജാ കേശവദാസനാണ് ചാലക്കമ്പോളം പിൽക്കാലത്ത് പരിഷ്കരിച്ചത്. ചാലക്കമ്പോളത്തിലെ പ്രധാന സ്ഥലമാണ് ഇപ്പോൾ കൊത്തുവാൾ തെരുവ്. വാഹനങ്ങൾ കൊണ്ട് ഇന്നിവിടം വീർപ്പുമുട്ടുന്നു. ഇവിടെ സാധനം വാങ്ങാൻ എത്തുന്നവർ വട്ടം ചുറ്റുമെന്ന കാര്യം ഉറപ്പാണ്. പല പ്രാവശ്യം ഇവിടത്തെ വ്യാപാരികൾ സംഘടിച്ച് കൊത്തുവാൾ തെരുവിന്റെ നവീകരണത്തിന് ശബ്ദമുയർത്തിയെങ്കിലും പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്നു. കൊത്തുവാൾ തെരുവിന് ആ പേര് കിട്ടാൻ കാരണമെന്താണ്? കൊത്തുവാൾ എന്നാൽ പോലീസ് അധികാരി എന്നാണ് അർത്ഥം. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമായിരുന്നതിനാലാണ് ഈ പേര് വന്നത്. ഒരു കാലത്ത് നഗരത്തിന്റെ നിയമപാലന ചുമതല കൊത്തുവാളിനായിരുന്നു. കോട്ട പാലിക്കുന്നവൻ എന്നും കൊത്തുവാളിന് അർത്ഥമുണ്ട്. പോലീസിന്റെയും മജിസ്ട്രേറ്റിന്റെയും അധികാരം കൊത്തുവാൾ എന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരുന്നു. പഴയ രേഖകളിലെല്ലാം ഈ പേര് കാണുന്നുണ്ട്. ചാലയുടെ ഒരു ഭാഗത്ത് കൊത്തുവാൾ എന്ന നീതിപാലകൻ താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് കൊത്തുവാൾ തെരുവ്. ശ്രീവരാഹം കോട്ടയുടെ സമീപത്തുകൂടി പടിഞ്ഞാറേ കോട്ടയിലേക്കുള്ള ഇട റോഡിലൂടെ നടന്നാൽ ഇന്നും കാണുന്ന പേരാണ് കൊത്തളം റോഡ്. എന്താണ് കൊത്തളം? പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വെടിപ്പഴുത് എന്നാണ് അർത്ഥം. പഴയ രേഖകളിലെല്ലാം കോട്ടയും കൊത്തളവും തീർത്തു എന്ന് കാണാം. കോട്ടയുടെ മുകളിൽ ശത്രുക്കളെ നിരീക്ഷിക്കാനും തോക്കുകൾ വയ്ക്കാനും നിർമ്മിക്കുന്ന പഴുതുകളെയാണ് കൊത്തളം എന്ന് പറയുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കരിങ്കൽ കോട്ടയുടെ പല ഭാഗത്തും കൊത്തളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും ചിലയിടത്ത് തോക്കുകൾ കയറ്റിവച്ചിട്ടുള്ളതും സംബന്ധിച്ച മതിലകം രേഖകളിൽ പലയിടത്തും പറയുന്നുണ്ട്. ചാവടിമുക്ക് എന്ന സ്ഥലം അനന്തപുരിയിലുണ്ട്. ഇന്നത്തെ വില്ലേജ് ഓഫീസറുടെ പഴയ പേരായിരുന്നു പാർവത്യകാർ. പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ അധികാരി എന്നും അറിയപ്പെട്ടു. പാർവത്യകാരുടെ കച്ചേരി അഥവാ ഓഫീസായിരുന്നു ഒരു കാലത്ത് ചാവടി. കാവൽപുര, ചുങ്കസ്ഥലം എന്നെല്ലാം ഇതിന് പേരുണ്ട്. ചാവടിയായിരുന്നു നാട്ടിലെ പ്രധാന സർക്കാർ ഓഫീസ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട മറ്റൊരു പേരാണ് ചുരക്കാട്ട് പാളയം. തമ്പാനൂരിനും ചാലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമായിരുന്നു ഇത്. പാളയമെന്നാൽ പട്ടാളം തമ്പടിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ചൂരൽക്കാട് കൊണ്ട് നിറഞ്ഞ പ്രദേശത്തായിരിക്കാം പട്ടാളക്കാർ അന്ന് തമ്പടിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ചൂരൽക്കാട് പാളയം എന്നു പേര് വന്നത്. ക്രമേണ അത് ചൂരക്കാട്ട് പാളയം ആയി മാറിയതായിരിക്കാം. അനന്തപുരിയിൽ ഈ പേര് ധർമ്മരാജാവിന്റെ കാലം മുതൽ രേഖകളിലുണ്ട്. തൈക്കാട് ഭാഗത്ത് ഇന്നും നിലനിൽക്കുന്ന പേരാണ് ധാണാമുക്ക്. പഴയകാലത്ത് പോലീസ് സ്റ്റേഷനുകൾ ധാണാവുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തടവുപുള്ളികളെ ഇവിടെ തന്നെയാണ് പാർപ്പിച്ചിരുന്നത്. മുമ്പ് രാജപാതകൾക്കും കായൽ തീരങ്ങൾക്കും കുന്നിൻപുറങ്ങളിലുമെല്ലാം ധാണാവുകൾ ഉണ്ടായിരുന്നതായി പോലീസ് ചരിത്രകാരൻ കെ രമേശൻ നായർ പറയുന്നു. ധാണാനാവിലെ മേധാവി ധാണാനായിട് എന്നും കാവലിനുള്ളവരെ ധാണാശിപായിമാരെന്നും അറിയപ്പെട്ടിരുന്നു. ഢാണാവിൽ നിന്നുമാണ് കോടതികൾക്കും കച്ചേരികൾക്കും ക്രമസമാധാനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ അയച്ചിരുന്നത്. പോലീസ് പരിഷ്കാരങ്ങളോടെ ധാണാവുകൾ നിർത്തലാക്കി. എങ്കിലും അത് പ്രവർത്തിച്ചിരുന്ന ചില സ്ഥലങ്ങളിലെങ്കിലും ആ പേരുകൾ നിലനിൽക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
0: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് രത്നക്കല്ലുകളെ കുറിച്ച് കേൾക്കാം. രത്നക്കല്ലുകളെ വില പിടിപ്പുള്ളതും ഇല്ലാത്തതും എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. മോസ്കേലിൽ കാഠിന്യം 9 കൂടുതൽ ഉണ്ടാവുകയും അപൂർവമാവുകയും ചെയ്യുന്നതാണ് വില കൂടിയ രത്നം, അല്ലാത്തത് വില കുറഞ്ഞ രത്നം. പ്രകൃതിയിൽ നിന്ന് രത്നക്കല്ലുകൾ ലഭിക്കുമ്പോൾ അവ സാധാരണ കല്ലുകൾ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ അവ വിദഗ്ധമായി മുറിച്ച് പോളിഷ് ചെയ്യുമ്പോഴാണ് രത്നത്തിന്റെ സ്വഭാവം ആർജിക്കുന്നത്. ഇപ്രകാരം മുറിക്കുന്നതിന് വജ്രമാണ് ഉപയോഗിക്കുന്നത്. രത്നക്കല്ലുകൾ പലപ്പോഴും അവയുടെ യഥാർത്ഥ ധാതുവിന്റെ പേരിലല്ല അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് സഫയർ. അലുമിനിയം ഓക്സൈഡായ കോറൻഡം എന്ന ധാതുവാണത്. അതിൽ വളരെ ചെറിയ അളവിലുണ്ടാകുന്ന ടൈറ്റാനിയവും ഇരുമ്പുമാണ് അതിനെ സഫയർ എന്ന ഇന്ദ്രനീലമാക്കുന്നത്. ഇതേ കോറൻഡത്തിൽ ക്രോമിയം നല്ല അളവിൽ സന്നിഹിതമായിരിക്കുമ്പോഴാണ് അത് റൂബിയായി അറിയപ്പെടുന്നത്. റൂബി എന്നാൽ മാണിക്യം, ചുവപ്പാണ് അതിന്റെ നിറം. വജ്രത്തിന്റെ ധാതു ഡയമണ്ടാണ്. സുതാര്യതയാണ് വജ്രത്തിന്റെ പ്രത്യേകത. ബെറിൽ എന്ന ധാതുവാണ് പച്ചനിറമുള്ള എമറാൾഡ് അഥവാ മരതകത്തിന്റെ അടിസ്ഥാനം. ഇന്ദ്രനീലം എന്ന ബ്ലൂ സഫയറിന്റെ കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ. അതുപോലെ യെല്ലോ സഫയർ ഉണ്ട്. അതിന്റെ ധാതുവും കൊരണ്ണം തന്നെയാണ്. പുഷ്യരാഗമെന്നാണ് അതറിയപ്പെടുന്നത്. ഇളം മഞ്ഞ നിറമാണ് പുഷ്യരാഗത്തിന്. ഗാർനെറ്റ് ആണ് ഗോമേതകത്തിന്റെ ധാതു. ഗോമേതകം എന്നാൽ ഹൈസോണൈറ്റ്. തേൻ മഞ്ഞയാണ് ഇതിന്റെ നിറം. കാൽഷ്യം കാർബണേറ്റ് ആണ് പവിഴത്തിന്റെ ധാതു. ചുവപ്പാണ് നിറം. കാൽസൈറ്റ് തന്നെയാണ് മുത്തിന്റെയും അടിസ്ഥാനം. മുത്ത് എന്നാൽ പേൾ. ഇത് പല നിറങ്ങളിലുമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്രകാരം രത്നങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകൾ, വിവിധ തരങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭൂശാസ്ത്ര ശാഖയാണ് ജെമോളജി. ആഭരണങ്ങളിൽ അലങ്കാരമാകുന്നു എന്നതുകൊണ്ടാണ് നവരത്നങ്ങൾക്ക് ഇത്രയും വില വരുന്നത്. പിന്നെ കച്ചവടക്കാരെങ്ങനെയോ അവയെ ജന്മനക്ഷത്ര കല്ലുകളാക്കി മാറ്റി വില പിന്നെയും വർദ്ധിപ്പിച്ചു. കല്ലുകൾ ഭാഗ്യനിർഭാഗ്യങ്ങളെ, സ്വഭാവ രീതികളെയൊക്കെ സ്വാധീനിക്കുമെന്ന് പ്രചരിപ്പിച്ചു. അതിൽ ഒരടിസ്ഥാനവുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ധാതുക്കളിലെ രാസഘടനകൾക്ക് മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് ഭൂമിയിലെ പല ഘടനകളും മാറിവരും. ഇതൊഴിച്ചാൽ അവയ്ക്ക് മനുഷ്യന്റെ ഭൂതഭാവികളെ സ്വാധീനിക്കുന്നതിൽ ഒരു പങ്കുമില്ല തന്നെ. അവസാദ ശിലകളും കായാന്തരിത ശിലകളും ആഗ്നേയ ശിലകളും രൂപപ്പെടുന്നതുപോലുള്ള രാസപരിണാമ വ്യവസ്ഥ മാത്രമേ രത്നക്കല്ലുകൾക്കുമുള്ളൂ. അലുമിനിയം രൂപപ്പെടുന്നതുപോലെയാണ് മറ്റെല്ലാ ലോഹങ്ങളുടെയും രൂപപ്പെടൽ. അതുപോലെയുള്ളൂ സ്വർണത്തിന്റെ രൂപപ്പെടലും. ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തി മനുഷ്യൻ അവയുടെ വില കൂട്ടിയും കുറച്ചും കാണുന്നു എന്നു മാത്രം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

رحمانیہ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കേരള ആർട്ടിസ്റ്റിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച് ആർ വേലപ്പൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രം. കഥ സംഭാഷണം കെ പി കൊട്ടാരക്കര. ആർ ബാലസുബ്രഹ്മണ്യത്തിന്റെ ഛായാഗ്രഹണം. കെ ബി സിംഗിന്റെ ചിത്രസന്നിവേശം. പി എൻ ദേവായിരുന്നു ഗാനരചന നിർവഹിച്ചത്. 8 പാട്ടുകൾക്കും എസ് എൻ ചാമി സംഗീത സംവിധാനം നിർവഹിച്ചു. പി ബി ശ്രീനിവാസ്, പി ലീല, ജാനമ ഡേവിഡ്, എം ബി ശ്രീനിവാസൻ, തങ്കം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 ഓഗസ്റ്റ് 17 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, പി കെ സത്യപാൽ, ജി കെ പിള്ള, കെ പി കൊട്ടാരക്കര, ജോസ് പ്രകാശ്, മുത്തയ്യ, എസ് പി അനിൽകുമാർ, കുമാരി, പത്മിനി, തങ്കം, ശാന്തി, അടൂർ പങ്കജം, പി എൻ ദേവ്, രാഗിണി, മോഹൻരാജ്, നാരായണൻ നായർ, സാൻഡോ കൃഷ്ണൻ എന്നിവർ അഭിനയിച്ചു. തിരശീലയിൽ എപ്പോൾ കേൾക്കാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

കൗതുകരസങ്ങൾ. ഇന്ന് യന്ത്രമനുഷ്യൻ അഥവാ റോബോട്ട് നമുക്കത്ര അപരിചിതനല്ലോ. പല വികസിത രാജ്യങ്ങളിലും പല ജോലികളും ചെയ്യുന്നത് റോബോട്ടുകളാണ്. മുഷിപ്പൻ ജോലികൾ, അപകട സാധ്യതയുള്ള പണികൾ, ഇങ്ങനെ പലതും വൻ വ്യവസായശാലകളിൽ റോബോട്ടുകൾ നിർവഹിക്കുന്നു. ജപ്പാനിൽ ഓട്ടോമൊബൈൽ ഫാക്ടറികളിലെ ജോലികളിൽ 60-65% റോബോട്ടുകളാണത്രേ ചെയ്യുന്നത്. റോബോട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് കാറൽ കാപ്പക് എന്ന ചെക്കോസ്ലോവാക്കിയൻ എഴുത്തുകാരനാണ്. ചെക്ക് ഭാഷയിൽ റോബോട്ട് എന്നാൽ അടിമപ്പണി എന്നാണ് അർത്ഥം. ഉച്ചാരണം റോബോട്ട് എന്നാണ്, റോബോ എന്നല്ല. 1920 കാപ്പക് തന്റെ ഒരു നാടകത്തിൽ റോബോട്ടുകളെ അവതരിപ്പിച്ചത്. അതിനുശേഷം 1940-60 കാലഘട്ടങ്ങളിൽ പ്രത്യേകതരം റോബോട്ടുകളെ സങ്കൽപ്പിച്ച് അവയെ കേന്ദ്രീകരിച്ച് ഐസക് അസിമോവ് എന്ന പ്രഖ്യാത ശാസ്ത്ര സാഹിത്യകാരൻ 60-ൽ പരം മനോഹരങ്ങളായ സയൻസ് ഫിക്ഷൻ കഥകൾ രചിക്കുകയുണ്ടായി. എന്നാൽ ആദ്യത്തെ റോബോട്ട് കഥ രചിച്ചത് 1918 മഹാകവി പെർസി ഷെല്ലിയുടെ പത്നിയായ മേരി ഷെല്ലി ആയിരുന്നു. കഥയുടെ പേരാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്നത്. കഥാസാരം: കഥാനായകനായ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ജനീവയിലെ ഒരു പ്രഭുകുമാരനാണ്. ചെറുപ്പത്തിൽ ജർമ്മനിയിലെത്തിയ അയാൾ പല ശാസ്ത്രവിഷയങ്ങളും പഠിച്ച് ഒടുവിൽ ഒരു മനുഷ്യ സദൃശ കൃത്രിമ ജീവിയെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു സുന്ദര രൂപം സൃഷ്ടിക്കാനുള്ള അയാളുടെ ശ്രമം പാളിപ്പോയി. പകരം 8 പൊക്കമുള്ള ഒരു ബീഭത്സ രൂപിയാണ് ഉളവായത്. അതിന് ജീവൻ നൽകുന്നതിലും അയാൾ വിജയിച്ചു. പക്ഷേ ആകൃതിയിലെ ബീഭത്സത സ്വഭാവത്തിലും ഈ ജീവി കാണിച്ചു. ക്രൌര്യം, മനുഷ്യവിദ്വേഷം ഇവയെല്ലാം തികഞ്ഞ ഒരു ദുഷ്ടജീവിയായിപ്പോയി ഫ്രാങ്കൻസ്റ്റൈന്റെ സൃഷ്ടി. ഈ ദുഷ്ടജീവി തനിക്ക് യോജിച്ച ഒരു സഹധർമ്മിണിയെ കൂടി സൃഷ്ടിച്ചു തരാൻ ഫ്രാങ്കൻസ്റ്റൈനോട് അപേക്ഷിച്ചു. ആദ്യം ഫ്രാങ്കൻസ്റ്റൈൻ ഈ അപേക്ഷ സ്വീകരിച്ച് അതിനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വച്ച് അയാൾ ഭയചകിതനായി. ഒരു ദുഷ്ട സ്ത്രീജീവിയെ കൂടി നിർമ്മിച്ചാൽ ദുഷ്ടജീവികൾ ഇണചേർന്ന് ഒരു പരമ്പര തന്നെ ഉണ്ടായേക്കുമോ എന്ന് അയാൾ സംശയിച്ചു. അതിനാൽ സ്ത്രീ ദുഷ്ടജീവിയെ ഉണ്ടാക്കാനുള്ള ശ്രമം ഫ്രാങ്കൻസ്റ്റൈൻ ഉപേക്ഷിച്ചു. ഇതിൽ കുപിതനായ ദുഷ്ടജീവി ഫ്രാങ്കൻസ്റ്റൈന്റെ പ്രതിശ്രുത വധുവായ എലിസബത്തിനെ

0: പരാമർശിച്ചു തുടങ്ങി. പ്രസിദ്ധമായ ഈ കഥയുടെ പിന്നിലുമുണ്ടൊരു കഥ. മേരിയും ഭർത്താവ് ഷെല്ലിയും മറ്റൊരു പ്രശസ്ത കവിയായ ബൈറൺ പ്രഭുവും കൂടി സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഉല്ലാസയാത്ര നടത്തുന്നതിനിടയ്ക്ക് മൂന്നുപേരും മത്സരിച്ച് ഓരോ വിഭ്രമ ജനക കഥകൾ എഴുതാൻ തീരുമാനിച്ചു. അതനുസരിച്ച് മേരി എഴുതിയ കഥയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. മറ്റു രണ്ടുപേരുടെയും കഥകൾ വിസ്മരിക്കപ്പെട്ടു. സ്വന്തം കണ്ടുപിടുത്തങ്ങൾ തങ്ങൾക്ക് തന്നെയോ മനുഷ്യരാശിക്ക് മുഴുവനോ വിനയായിത്തീരുമോ എന്നൊരു ഭീതി പല മഹാശാസ്ത്രജ്ഞർക്കുമുണ്ട്. ഇതിനെയാണ് ശാസ്ത്ര സാഹിത്യകാരന്മാർ ഫ്രാങ്കൻസ്റ്റൈൻ ഭീതി എന്ന് പറയാറ്.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ഇനി തുടങ്ങട്ട പുതിയൊരു ദിനം, ജീവിതം എനിക്കൊരു വരം, ദിനം പ്രതി വളരുന്ന ഹരം, പറക്കണ ചുടിക്കുന്ന മനം, ഇനി തുടങ്ങട്ടെ പുതിയ

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് നരതം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ബട്ടർലാ ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർലാ ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9 8 9 5 3 8 1 6 6 8. ബട്ടർലാ ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതു. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സിനിമാ ശബ്ദരേഖയെ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മേഘമൽഹാർ. തിരക്കഥാ സംവിധാനം കമൽ, കഥ ഇക്ബാൽ കുറ്റിപ്പുറം, നിർമ്മാണം എം വി ശ്രേയംസ് കുമാർ, ഛായാഗ്രഹണം വേണുഗോപാൽ, സംഗീതം രമേശ് നാരായൺ, അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, പൂർണിമ മോഹൻ, സിദ്ദിഖ്, ശ്രീനാഥ്, രാഘവൻ, ശിവജി, അംബിക മോഹൻ, ജിജോയ് രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സനുഷ തുടങ്ങിയവർ.

0: കാപ്പുടിക്കണ്ടേ?
1: അതെ, എപ്പഴാ അച്ഛൻ വരിക?
0: വരണ്ട സമയായി. എന്താ കണ്ണ?
1: ചേച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം.
0: എന്തേ?
1: ചേച്ചിക്ക് പ്രാന്തായി.
0: യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ഒരാള്. വേഗം ഉടുപ്പ് മാറ്റി വന്ന് കാപ്പി കുടിക്കണ്ടോ? അച്ഛൻ വരാറായിട്ടുണ്ട്. കണ്ണൻ പറഞ്ഞത് കേട്ടോ അച്ഛനു?
2: ഹലോ, എന്താ സാർ ഇങ്ങനെ കിടക്കണേ?
1: എന്താ ചെയ്ത കേക്കാ? എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് വാങ്ങിയ പോലത്തെ കേക്കാ? എന്റെ പേര് എഴുതിയിട്ടുണ്ടോ അച്ഛാ?
2: പിന്നെ മോന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മോന്റെ പേരല്ലേ എഴുതാ? ആ മോള് ഇപ്പൊ തുറക്കണം. അമ്മ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തുറക്കാം.
0: സാറിന് ചായ എടുക്കട്ടെ?
2: കുട്ടികളെ അയച്ചില്ലേ?
0: കുറെ നേരായിട്ട് വിളിക്കാ ഞാൻ.
2: ചിന്നു പോയി കഴിക്ക. കണ്ടല്ലേ,
0: സാറിന് ചായ തന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ചേച്ചി വരാൻ നിന്നാ ഇന്ന് ഇരുട്ടാവും.
2: രേഖയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബുദ്ധിമുട്ടായാലും
0: പണിയൊക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്.
2: ശരിയെന്നാ ചെല്ലേ.
0: മാണു എന്തേ അച്ഛ?
3: നീ വരണ കണ്ട് ബെഡ്റൂമിലേക്ക് ഓടിയിരിക്കുക പെണക്കാണെന്നും പറഞ്ഞ്. സ്കൂള് വിട്ട് വരുമ്പോ കേക്കുമായിട്ട് നീ ഇവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നുവല്ലേ.
0: ഓ, അതാണോ കാര്യം? 10-15 മിനിറ്റല്ലേ വൈകിയുള്ളൂ. വഴിയിൽ എത്ര അടുത്ത ട്രാഫിക് ബ്ലോക്ക്. മാണുവേ, മാണു. അയ്യോ, കുഞ്ഞുട്ടി ഉറങ്ങിയല്ലോ അച്ഛാ. ഇപ്പൊ ഉറങ്ങിയ സ്ഥിതിക്ക് കേക്ക് കിട്ടിയില്ലെന്ന് എങ്ങനെ പറയാ? സാരല്ല, ഉണരട്ടെ. ഉണരുമ്പോ പറയാ അല്ലേ. പൊതിയില് പൂച്ചക്കുട്ടിയാ. ഞാനൊരു പൂച്ചേനെ വളർത്താൻ പോവാ. അയ്യ, ഉറക്കം കഴിഞ്ഞോ?
1: ഞാൻ ഉറങ്ങിയതല്ല, പിണങ്ങിയതാ. ഹായ്, എന്താ വൈകിയത്? പറഞ്ഞ അനുസരിക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ഇതിങ്ങനെയായ എന്താ ചെയ്യ എന്റെ മുല്ലക്കാവിലെ ഭഗവതിയെ?
0: ഇയാളാര്? തെക്കേലകത്തെ നങ്ങേരി വലിമയോ ഗുണദോഷിക്കാൻ? സൂക്ഷിച്ച് തുറക്ക്, അല്ലെങ്കിൽ കേക്ക് മൊത്തം മാവ് കുഴച്ച പോലെ ആവും. ഞാൻ ചായ എടുക്കാം.
3: വേണ്ട പോളെ, കുറച്ച് കഴിഞ്ഞു മതി. ട്രഷറിയിൽ പോയി വന്നപ്പോ വൈകി, പിന്നെ ഊണ് കഴിച്ചില്ല.
0: ഒക്കെ എടുത്തു വെച്ചിരുന്നല്ലോ.
3: കണ്ടു, മാണിച്ചനുണ്ടായിരുന്നു കൂടെ. നേരം തെറ്റി കഴിച്ച് ശീലമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചായ ഉണ്ടാക്കി കഴിച്ചു.
1: ഇതാരമ്മേ? കണ്ണൻ.
0: കണ്ണനോ?
1: ആ, ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ. ദേ നോക്കി.
3: എന്താ?
0: അയ്യോ, കേക്ക് മാറിപ്പോയെന്നാ തോന്നണ.
1: ഹാപ്പി ബർത്ത്ഡേ മാലു.
2: കണ്ടോ, അമ്മ വരട്ടെ എന്നിട്ട് അതിനു മുമ്പേ തുറന്നോ.
1: കണ്ണന്റെ പേര് മാറ്റി വെച്ചാ. മാലു എന്നാ പേര്.
2: എന്തേ?
1: നോക്കി, ഹാപ്പി ബർത്ത്ഡേ മാലു.
2: അയ്യോ, ഇതെങ്ങനെ പറ്റി? കണ്ണം വിഷമിക്കണ്ട, അച്ഛൻ മോന്റെ പേര് എഴുതാൻ പറഞ്ഞാണല്ലോ. ചിലപ്പോ കടക്കാരന് മാറിപ്പോയായിരിക്കും. അവരുടെ ഫോൺ നമ്പർ. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് രാജീവാ. കുറച്ചു മുമ്പ് അവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിരുന്നു, അത് മാറിപ്പോയെന്ന് തോന്നുന്നു. അത് തന്നെ, ചിലപ്പോ ആ സ്ത്രീക്ക് കൊടുത്ത തമ്മി മാറിയതായിരിക്കും.
4: സോറി സർ.
2: ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: അത് അതിങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ വേറെ കൊടുത്തുവിടാ സർ.
2: അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം.

0: ഓർഡർ നടത്തിക്കില്ലേ? ഓക്കെ സോറി സാർ, പറയ തന്നെയാ സാറിന്റെ മോന്റെ ബർത്ത്ഡേ കേക്കല്ലേ.
1: അതെ
0: സോറി മാഡം.
2: ഇപ്പൊ സന്തോഷായോ?
3: നിങ്ങളുടെ അച്ഛനെ ഈടെ തുടങ്ങിയ അസുഖ ഈ മാറിപ്പോകല്. വെജിറ്റബിൾസ് വാങ്ങാൻ പോയ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരും, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയ മട്ടം വാങ്ങിട്ട് വരും. ബസ് കണ്ടാ പറയും കാറാണെന്ന്, കാറ് കണ്ടാ ലോറിയാണെന്നും, മഞ്ഞ കണ്ടാ പച്ചയാണെന്ന് തോന്നും, പച്ച നീലയായിട്ട് തോന്നും. ചിന്നുനെ കണ്ട കണ്ണനാണെന്ന് പറയും, കണ്ണനെ കണ്ട ചിന്നുവാണെന്നും പറയും. അമ്മയെ കണ്ട ഉഷയാണെന്ന് തോന്നും, ഉഷ അമ്മയാണെന്നും തോന്നും. അങ്ങനെ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടോ?
4: ഒന്ന് പോടിയാർന്ന്, ഇവിടെ ഒരാളുടെ വിചാരം അവള് വലിയ പെർഫെക്റ്റ് ആണ്.
3: ആണ്, എന്താ സംശയം? ഇതിനു മുമ്പ് എത്ര ബർത്ത്ഡേ വന്നിട്ടുണ്ട് കണ്ണന്റെ ചിന്നുന്റെ, അന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അതെന്താ, അന്നൊന്നും ഇയാള് പോയി വാങ്ങിയിട്ടില്ല. വാങ്ങാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നേരം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ ബാങ്ക് എന്നിങ്ങനെ പയ്യന്നൂർക്ക് തട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചോ.
4: ആ, ഇവിടത്തെ ബ്രാഞ്ചിലെ മാനേജറും സ്റ്റാഫിന്റെയും വഴിപാടിന്റെ ഫല അത്രക്ക് സഹിച്ചാണ് അവര് ഈ മൂന്ന് വർഷം തന്നെ.
3: അതുവ, എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും എന്ത് സങ്കടമായിരുന്നു അറിയോ?
4: അത് അഭിനയം, ഞാനും അഭിനയിച്ചില്ലേ സങ്കടാന്ന്. അല്ലേനോ?
3: ഓഹോ, അപ്പൊ ഇയാളുടെ അഭിനയായിരുന്നു അല്ലേ? ഇത്രക്കേ ഉള്ളു കണ്ണ അച്ഛന് നമ്മളോടുള്ള സ്നേഹം. മീൻ മുളകിട്ട് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ നാളികേര അരച്ചു വെച്ചു. ഒരു അനുസരണ ഇല്ല ജന്തുവിന്. നാളികേര അരച്ചു വെക്കണത് രാജീവേണ് പിടിക്കില്ലാന്ന് എത്ര പ്രാവശ്യം അതിനോട് പറയാ. അതെങ്ങനെ, ഞാൻ വരാൻ കൂടി നേരമില്ല, അതിനു മുമ്പ് കെട്ട് കെട്ടി. മുളകിട്ട് വേറെ വെക്കണോ രാജീവേട്ടാ?
4: അത് മതി, ഇനി അതിന് ടെൻഷൻ അടിക്കണ്ട.
3: എന്തു സുഖായിരുന്നു രാജീവേട്ടാ, തൊട്ടടുത്ത് 9:30 ഞാൻ ഇവിടുന്ന് പോയിരുന്നത്, 5:10 തിരിച്ചെത്തിയിരുന്നു. ഇതിപ്പോ വെളുപ്പിന് എണീറ്റ് 6:30 ചെന്ന് ട്രെയിനിൽ കയറി, എന്നാ അതൊന്ന് സ്പീഡിൽ പോവോ? അതുമില്ല.
4: എന്നിട്ട് വേണേ ഏതെങ്കിലും പാലത്തിന്റെ മുകളിൽ താഴെ വീണ് കമ്പാർട്ട്മെന്റിൽ എന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ.
3: ദേ മിണ്ടാതിരിക്കണ്ടോ, പറഞ്ഞു അതുപോലെ ഫലിക്കണമെന്നാവാ, പേടിയാവണം.
4: അതല്ലേ പറയണത്, എന്റെ മോള് ജോലി രാജിവെച്ച് മുളകിട്ട് നല്ല മീൻകറി വെച്ച് സമയാസമയങ്ങളിൽ ഭർത്താവിന് നല്ല ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി ഭർത്താവ് ഓഫീസ് ഇട്ട് വരുമ്പോ കുളിച്ച് കുറിതൊട്ട് നല്ല സുസ്മേര വദനയായിട്ട് പൂമുഖവാതിൽക്കൽ ഇങ്ങനെ നിൽക്കണം.
3: അതിനൊരു വിരോധമല്ല ഭാര്യയ്ക്ക്. പക്ഷെ അതിനു മുമ്പ് ഭർത്താവ് അഞ്ചാറ് കേസൊക്കെ ജയിച്ച് അത്യാവശ്യം ചില കഷികളുടെ കഴുത്തൊക്കെ അറുത്ത് പോക്കറ്റ് നിറയെ കാശുമായിട്ട് വാ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലേ മോനെ രാജീവ, നമുക്ക് ഇന്നെന്താ രണ്ടാക്കും പഠിക്കാനൊന്നുമില്ലേ?
5: അമ്മയുടെ വാർത്ത വായന കഴിയട്ടെന്ന് വെച്ചിട്ടാ.
4: വാർത്ത വായന
3: പോടി കളിയാക്കതെ.
5: നാളെ എപ്പോഴാ അമ്മ കേക്ക് മുറിക്കുക?
3: നാളെ സൺഡേ അല്ലേ, കോളനിയിലെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ഉച്ചയ്ക്ക് മുറിക്കാട്ടോ. നമുക്ക്
5: പായസം ഉണ്ടാക്കോ? പായസം വേണ്ട, പുഡിംഗ് മതി.
3: പായസം പുഡിംഗും ഒക്കെ ഉണ്ടാക്കാം. ഓ, നാളെ ഞായറാഴ്ചയല്ലേ, രാവിലെ എനിക്ക് പോണ്ടല്ലോ ഈശ്വര. ആഴ്ചയില് രണ്ട് ഞായറാഴ്ച ഉണ്ടായിരുന്നെങ്കിലോ?
4: എന്തിനാ രണ്ടാക്കണേ, എല്ലാ ദിവസവും ഞായറാഴ്ച അവൻ പ്രാർത്ഥിച്ചോളൂ. എന്റെ മക്കള്,
5: ഹലോ ഹലോ, അച്ഛ കേൾക്കണില്ല, ഉറക്കെ പറയു.
6: പറയണുണ്ട് മോളു, നാളെ രാവിലെ അച്ഛൻ വീണ്ടും വിളിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ. ഓക്കെ
5: ശരി അച്ഛ.
6: മോള് അമ്മയ്ക്ക് കൊടുക്ക്.
3: മൂന്നേട്ടാ എന്തൊക്കെയുണ്ട്?
6: സുഖം. ഞാൻ നാളെയോ മറ്റന്നാളോ ജോർദാനിലേക്ക് പോവും. അവിടെ കമ്പനിയുടെ ഒരു പുതിയ പ്രോജക്ട് തുടങ്ങുക. ഇനി 3-4 മാസം അവിടെ ആയിരിക്കും. എങ്ങനെയുണ്ട് നിന്റെ എഴുത്തൊക്കെ?
3: പുതിയ ഒരെണ്ണം ഈലക്കം മാതൃഭൂമിയിൽ വരും, എന്റെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കഥയാവും തോന്നുന്നു.
6: നീ വലിയ എഴുത്തുകാരിയാണെന്ന ഇവിടെ എല്ലാരും പറയണത്. എന്നാ നിന്റെ ഒരു കഥ എടുത്തു വെച്ച് വായിക്കാമെന്ന് വെച്ചാൽ 5-6 വരി വായിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. എന്നാൽ ഇന്ത്യ ടുഡേയിൽ വന്ന കഥ 1 മാസമായിട്ട് ഇവിടെ കിടക്കുക. വല്ലപ്പോഴും എടുത്ത് അതിൽ നിന്റെ ഫോട്ടോ നോക്കും. നിനക്ക് കുറച്ച് ഗൗരവം കൂടിയിട്ടുണ്ടോ?
3: അത് മൂന്നേട്ടന് തോന്നണതാ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണ്ടേ?
6: ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ, ഒന്ന് പച്ച പിടിച്ച് വരുകല്ലേ. ഏതായാലും ഒരു 5-6 കൊല്ലം കൂടി, അത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം.
3: ഇത് കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ കേൾക്കണം.
6: അത് പോട്ടെ, ബാക്കി വിശേഷമൊക്കെ നാളെ. നീ ഒന്ന് അച്ഛനെ കൊടുത്തേ.
7: നീ എവിടെ പോകുന്നാ പറഞ്ഞത്?
6: ജോർദാനില്, ഒഫീഷ്യലാണ്.
7: നീ ജയശ്രീനോടൊന്ന് വിളിക്കാൻ പറ. ഇന്നലെയും വിളിച്ചില്ല അവള്.
6: അവൾക്ക് കോൺസുലേറ്റസ് ആണെന്ന് പറയാനുണ്ടായിരുന്നു, ചിലപ്പോ അതുകൊണ്ടാവും. അളിയന് പിന്നെ നേരം കിട്ടിക്കാണില്ല. അച്ഛൻ നടക്കാൻ പോവാറില്ലേ?
7: അത് മുടക്കാറില്ല.
6: മരുന്നോ?
7: ഞാൻ മറന്നാൽ ഇവള് മറക്കൂല. ശരി, നാളെ വിളിക്ക്. അയ്യോ, അവൻ വെച്ചുന്നാ തോന്നണേ. നിനക്ക് സംസാരിക്കാനുണ്ടായിരുന്നു?
3: ഇല്ലച്ചാ.
5: അയ്യോ, എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഇനിയും
3: ഇനി നാളെ. കാശ് ഒരുപാട് പോവില്ല അച്ഛന്റെ, ഗൾഫിൽ നിന്നല്ലേ വിളിക്കണേ.
5: ഈ അമ്മ ഒരു പിശിക്കായില്ലേ മുത്തശ്ശ?
3: അയ്യടാ, നങ്ങേരി വല്യമ്മേ, നിന്റെ അച്ഛന് മോശമൊന്നുമല്ല. ഇല്ല, വരാനാവണേ ഉള്ളൂ.
4: വേദന എങ്ങനെയുണ്ട് ഇപ്പോ?
8: വേദനയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചോദ്യമാണ് ഏറ്റവും വലിയ വേദന. നീ ഇന്നലത്തെ ഹിന്ദുവിന്റെ സൺഡേ പേജ് വായിച്ചോ? അതിലൊരു ആർട്ടിക്കിൾ കണ്ടു, ഒരു ഡോക്ടർ നീരജ് ചൗധരിയുടെ.
3: തീരെ സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും കിട്ടിയാ അതിനൊരു കുറവുമില്ല. ഞാൻ പറഞ്ഞാലൊട്ട് അനുസരിക്കുകയില്ല.
4: ഏട്ടത്തി പറഞ്ഞേട്ടില്ലേ, ഏട്ടൻ തീരെ സംസാരിക്കണ്ട.
8: എടാ, ആരെങ്കിലും പറയുന്നതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ 46-ാം വയസ്സിൽ ഞാനിങ്ങനെ കിടക്കുമോ? എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ലടാ. ഓൺലി എൻ ഇൻഡിസിപ്ലിൻ മാൻ ക്യാൻ ബി എ ഡിസിപ്ലിൻഡ് ഹസ്ബൻഡ് എന്ന് ജോഹൻ അബ്രഹാം പറയുന്ന കേട്ടിട്ടുണ്ട്. മൂപ്പര് തീരെ ഇൻഡിസിപ്ലിൻഡ് അല്ലാതിരുന്നോണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരുന്നത്.
3: കണ്ടോ രാജീവ, ഇതാ ഇപ്പൊ പതിവ്. കണ്ടതൊക്കെ പറയുക, ചിരിക്കുക, എന്നിട്ട് ആവശ്യമില്ലാതെ വേദന നിന്ന.
8: സാരമില്ലടാ, നിനക്ക് കോടതി പോവാൻ നേരമായെങ്കിൽ പൊയ്ക്കോ.
4: ഏയ്,
8: എന്താ ഈ ആൻഡോവധ കേസ്? ക്രോസിംഗ് കഴിഞ്ഞോ?
4: ഇല്ല, നടക്കുക.
8: ഇന്നലെ ഭൂമിനാഥനും റസാക്കും ഒക്കെ വന്നിരുന്നു.
4: പറഞ്ഞു.
6: ആ പയ്യന്റെ ബെയിൽ ആപ്ലിക്കേഷൻ പിന്നെ തള്ളിയല്ല സാർ. പാവം, ആരോ ട്രാപ്പ് ചെയ്തതാ.
1: ആവും, തെളിവില്ലല്ലോ. സോ ദ കോർട്ട് ഹാസ് ആക്സെപ്റ്റഡ് ദ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ്.
6: ആ പയ്യന്റെ തന്തിയും തള്ളയും വരാന്തയിൽ നിന്ന് കരയണ കണ്ടു.
1: ഞാനും കണ്ടു.
4: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞോ?
4: ഇല്ല, മഹാദേവൻ സാർ ക്രോസ് ചെയ്തോണ്ടിരിക്കുക.
1: എങ്ങനെയുണ്ട് ഇപ്പൊ ഏട്ടന്?
4: സെയിം, മാറ്റമൊന്നുമില്ല. ഏട്ടന്റെ ഒരു വിൽ പവറിന്റെ പുറത്ത് പിടിച്ചു നിൽക്കാന്നാ ഡോക്ടർ വരെ പറഞ്ഞു.
1: ഓ, അയാളുടെ വിൽ പവർ അപാരം തന്നെയാ. പക്ഷേ ഒക്കെ സ്വയം വരുത്തി കൂട്ടിയതാണോ പറഞ്ഞ അയാൾ സമ്മതിക്കില്ലല്ലോ. കോളേജിലും ലോക്കിയും ഒക്കെ പഠിക്കുമ്പോ ഞാൻ കുടിച്ചതിന്റെ പകുതി കള്ളകൾ കുടിച്ചിട്ടില്ല. വിപ്ലവം ശ്രദ്ധിച്ചു.

0: ഡാൻസൻ പാടി മഴ പെയ്ച്ചിട്ടാക. ഇവരാണ് ഈ നന്ദിതാമേനോ?
1: അറിയോ താൻ,
0: യാദൃശ്ചികമായിട്ടൊരു കണ്ടുമുട്ടലുണ്ടായി ഞങ്ങൾ തമ്മിൽ, പക്ഷേ എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു.

0: പുതിയ കഥ ഭയങ്കര അപ്രീസിയേഷൻ ആണല്ലോ. എഡിറ്റർ പറഞ്ഞില്ലേ?
1: പറഞ്ഞു.
0: വാരികയെന്ന് വാരാന്ത്യ പതിപ്പിലേക്ക് മാറുകയാണല്ലേ. പേജിന്റെ ഫുൾ ചാർജ് നന്നായി.
1: എഡിറ്റർ സൂചിപ്പിച്ചു, ഒന്നും തീരുമാനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു.

0: ചെലവൊന്നുമില്ലേ?
1: എന്തിന്?
0: ഒരുപാട് കാര്യങ്ങളില്ലേ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ചെറുകഥകളിൽ ഒന്ന്, ദാമേട്ടൻ തട്ടിവിടേണ്ട എംഡിയോട്, പിന്നെ വാരാന്തി പതിപ്പിന്റെ എഡിറ്റർ ഇൻചാർജ്. ഇതിൽ നിന്ന് രണ്ടെണ്ണം ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു എഡിറ്റർ.
1: ഇതേതിനാ?
0: വേണുവിന്റെ ഫീച്ചറിന്, ആനക്കാഴ്ചകൾ.
1: ഹലോ, അതെ, എന്താ മണിച്ചേ? അയ്യോ, എവിടെ? ഏത് ഹോസ്പിറ്റല്? ഐ സി എവിടെ?
0: ദേ അവിടെ.
1: എന്താ മണിച്ചായ?
2: ആ, പേടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു മൈൽഡ് അറ്റാക്ക്. ഒബ്സർവേഷന് വേണ്ടി കരുതിയിരിക്കുന്നു എന്നാ ഡോക്ടർ പറഞ്ഞേ. ഒന്ന് ബീച്ചിലോട് വരെ പോവാം, ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞ് ഒരു 11 മണിക്ക് എന്റെ വീട്ടിൽ വന്നതാ. ഞാൻ അകത്ത് പോയി ഷർട്ട് ഇട്ട് വന്നപ്പോഴേക്കും ദാ സോഫയിൽ കുഴഞ്ഞു കിടക്കണം. പിന്നെ ഓട്ടനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയത് കർത്താവിന്റെ കൃപ. മുകുന്ദനെയും ജയശ്രീയും ഇപ്പൊ തന്നെ അറിയിക്കണോ? അവർക്കവിടെ 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ ഇത്രയും ദൂരം ചാടി പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ സ്കൂള് വിട്ട് വരുമ്പോ മോളെ റാണി വിളിച്ചുകൊണ്ട് പോയിക്കോളും.
3: എട്ടത്തി പറയണേക്ക്, കുറേ ദിവസമായില്ലേ ഉറക്കൊളിക്കണം. ഇന്ന് ഞാൻ നിന്നോളാം ഇവിടെ, അമ്മയും കുട്ടി പോയിക്കോളും. ഞാൻ ഓട്ടോ വിളിക്കാം. പോണോ? എനിക്ക് വിളിയൊന്ന് വീട്ടിലിറക്കിയാൽ മതി.
1: വേണ്ട രാജീവ, നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ?
3: ഏയ്, എന്ത് ബുദ്ധിമുട്ട്? കേട്ടോണ വരുമ്പോ ഞാൻ പറഞ്ഞോളാം.
1: എപ്പോഴും അയക്കാൻ തന്നെയാ ഇപ്പോ.
3: അത് മരുന്നിന്റെ അമ്മേ.
1: കാവ്യയുടെ എക്സാം എന്നാ എടുത്തി? ബുധനാഴ്ച തുടങ്ങും. പാവം, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ പഠിക്കാനിരുന്ന എങ്ങനെയാ അതിന് പറ്റുക? കരച്ചിൽ തന്നെ കരച്ചിൽ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മൂന്നേട്ടാ, ഡോക്ടറെ കണ്ടിരുന്നു, ഐ സിയുൽ തന്നെയാ. നാളെ വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. ഏ, ആ ജയശ്രീച്ചി വിളിച്ചിരുന്നു. ഓവ്, മാണിച്ചായനും റാണിയച്ചൊക്കെ ഇപ്പൊ പോയുള്ളൂ. ആ മോളും അവരുടെ കൂടെ പോയി. ഏ, എന്താ? ഓ, അത് സാരല്ലേ മൂന്നേട്ടാ, ഒരു രാത്രിയല്ലേ. നിൽക്കാന്ന് മാണിച്ചായൻ കൊറേ പറഞ്ഞു. അതിനെന്താ മൂന്നേട്ടാ, ആശുപത്രിയിൽ നിറയെ ആൾക്കാരില്ലേ. ശരി, രാവിലെ വിളിക്കേ. ഗുഡ് നൈറ്റ്.

Nada más.

0: ഹലോ നന്ദിത മേനോനല്ലേ ഈ കഥയെ കരുതുന്ന?
1: അതെ.
0: നമ്മൾ തമ്മില് മുമ്പ് കണ്ടിട്ടുണ്ട്, അന്ന് ബേക്കറിയിൽ വെച്ച് കേക്ക് മാറി പോയിട്ട്.
1: ഓ,
0: ആരാ ഐസിയുല്?
1: ഫാദറിൻ്റെ.
0: ഓ, എന്താ?
1: ഒരു മൈൽഡ് അറ്റാക്ക്.
0: ഓ, ഒറ്റയ്ക്കേ ഉള്ളോ?
1: ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാ.
0: മോളുടെ ആയിരുന്നല്ലേ ബർത്ത്ഡേ അന്ന്.
1: ആരാ ഹോസ്പിറ്റലില്?
0: ഏട്ടനാ, ലിവർ സിറോസിസ്, കോംപ്ലിക്കേറ്റഡാ, കുറച്ച് ദിവസമായി. ഞാൻ രാജീവ്, അഡ്വക്കേറ്റാ. ഇന്ന് ആഴ്ചപ്പതിപ്പിൽ കഥ കണ്ടു, പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ കണ്ടപ്പോൾ ആളിന്നാന്ന് മനസ്സിലായത്. പിന്നെ വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പൊ ഇവിടെ വെച്ച്
1: ബുദ്ധിമുട്ടിച്ചോ? ഏയ് ഇല്ല,
0: പരിചയപ്പെട്ടില്ല, സന്തോഷം. ശരി
1: ശരി.

0: ഉറങ്ങാതിരിക്കണം കണ്ടപ്പോ കട്ടൻ കാപ്പി വാങ്ങി.
1: അയ്യോ വേണ്ട,
0: ഞാൻ കുടിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ, കുറച്ച് വയ്ക്കട്ടെ. പത്രത്തിലാണല്ലേ വർക്ക് ചെയ്യുന്നത്?
1: അതെ, മാതൃഭൂമിയിൽ സബ് എഡിറ്റർ.
0: കഥകൾ വായിക്കുന്ന പതിവ് കുറവാ. ഏതെങ്കിലും കഥ എപ്പോഴെങ്കിലും വായിച്ചു കാണും, ഓർമ്മയില്ല.
1: ഞാനങ്ങനെ അധികം എഴുതിയിട്ടില്ല,
0: പക്ഷേ എഴുതിയതൊക്കെ മനോഹരാന്നറിയാം. ഇന്ന് വായിക്കണമെന്ന് കരുതി ആഴ്ചപ്പതിപ്പെടുത്ത് വെച്ചാ, പക്ഷേ അപ്പോഴേക്കും കോടതിയിൽ പോകേണ്ടി വന്നു, പിന്നെ തിരക്കഥയിൽ പറ്റിയില്ല. ആഴ്ചപ്പതിപ്പ് കോടതിയിൽ മറന്നുവെക്കുകയും ചെയ്തു. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കി, കടകളൊക്കെ അടച്ചു. സാരമില്ല, ഞാൻ നാളെ എന്തായാലും വാങ്ങി വായിക്കും. ആളെ പരിചയപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കഥയുടെ പേരെനിക്ക് വലിയ ഇഷ്ടമായി, മേഘമൽഹാർ. ഹിന്ദുസ്ഥാനി സംഗീതത്തോട് അല്പം താല്പര്യമുള്ളതുകൊണ്ടാവും ചിലപ്പോ. കാപ്പി കുടിച്ചില്ല? നേരം വെളുക്കണമായിരിക്കണ്ടേ, ഇനി കാപ്പി ഉണ്ടെങ്കിൽ ഫ്ലാസ്ക് ഞാൻ രാവിലെ പിടിച്ചോളാം.
1: വായിക്കണമെങ്കിൽ ആഴ്ച

0: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു. ഇല്ല, ഇതൊന്നുമല്ല. പലതരം ശബ്ദങ്ങൾക്കിടയിൽ അവ്യക്തമായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീനരോദനം പോലെ ഈ നഗരത്തിലെ തൻ്റെ അവസാനത്തെ രാത്രിയാണ്. അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. തെരുവ് ഗായകന്റെ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി ചിലപ്പോൾ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. മിർസ ഗാലിബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കട്ടിയുള്ള മീശ കഴുത്തിന് പുറകിൽ സ്പർശിച്ചപ്പോൾ മനം പുരട്ടി. പലതും ആദ്യമായി കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇല്ലെന്ന തലയാട്ടി. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ച തെരുവായത്. തെരുവിൽ നിലാവ് തണുത്തു കിടന്നു. ഇപ്പോൾ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട്. അതൊരാലാപാണ്.
1: അല്ല, മോള് രാവിലെ തന്നെ എന്താ കഴിച്ചോണ്ടിരിക്കണേ?
2: ഇഡ്ലി.
1: അയ്യേ, സ്കൂളിൽ പോണ കൂട്ടിൽ ഇഡ്ലിയാ കഴിക്കുക?
2: പിന്നെന്താ കഴിക്കുക?
1: വല്ല വെള്ളയപ്പോ കോഴി ഇറച്ചോ ഒക്കെ കഴിക്കണ്ടേ? അവിടെ ഒരാൾ അതല്ലേ അടിച്ചുകൊണ്ടിരിക്കണേ? പിന്നെ ആരാ മോളുടെ ദോസ്ത് ഗ്രേസ്? എവിടെ നമ്മുടെ അറ്റാക്ക്?
3: ആ, ഞാൻ ഇവിടെ ഉണ്ടോ?
1: ആഹാ, നല്ല ആളാ. നടക്കാൻ വരുന്നു പറഞ്ഞ ഞാൻ ആ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ കുറെ നേരം കാത്തു നിന്നു.
3: എണീറ്റതാ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല മഞ്ഞ്.
1: പിന്നെ മടിയും. ഏതാണ്ട് ഒരു അറ്റാക്ക് എവിടെയോ കൂടി പോയപ്പോഴേക്കും ഒരു നിത്യരോഗിയുടെ മട്ട അയ്യാക്ക്. വെടിക്കെട്ട് പോലത്തെ രണ്ടെണ്ണം കഴിഞ്ഞ വേറൊരാളെ ഇവിടെ ഉണ്ട്.
4: എക്സസൈസ് നടത്തോ, മുടക്കരുന്ന ഡോക്ടർ പറഞ്ഞത്.
3: നാളെ മുതൽ എന്തായാലും റെഡി.
4: ഒരു പ്ലേറ്റ് എടുക്കട്ടെ.
1: എന്തിനാ ഇഡ്ലി കഴിക്കാനോ? ഞാൻ എന്തെങ്കിലും ഇഡ്ലി കഴിച്ച് മോള് കണ്ടിട്ടുണ്ടോ? 10 മണിയാവുമ്പോ പഴം കഞ്ഞിയും തൈരും, അതാ നമ്മുടെ മെനു. മോൻ അമേരിക്കയിലായാലും ഒന്ന് രണ്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാനൊരു പഴഞ്ചനാ. നന്ദിയതി ഓഫീസ് പോണില്ലേ?
4: ആ പോണം. ഹലോ.
5: ഹലോ.
4: ആ ചേച്ചി,
6: നീ ഉറങ്ങിയില്ലല്ലോ.
4: ഇല്ല,
6: എത്രയും ആലോചിക്ക, മതിയായി നന്ദിതെ. ഇനി ആലോചിച്ച ചിലപ്പോ അവസാനത്തെ വഴിയാ തോന്നാ. അതൊട്ട് പറ്റിയില്ലല്ലോ. ഇല്ല, ഞാൻ തീരുമാനിക്ക, ഇതിന് മുന്നോട്ട് പോവില്ല. ആളില്ലേ അവിടെ? ഒരു പതിവ് യുദ്ധം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു ഫാനിൽ ഞാൻ തൂങ്ങി ആടുന്നത് കണ്ട സന്തോഷാവൂന്നും പറഞ്ഞു. മോളും അയാളുടെ ഭാഗത്താ. അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൂടെ ഇന്ന്. സാരല്ല, ഐ ക്യാൻ ലീവ് മൈ ഓൺ. ആരും വേണ്ട. സീമന്തിനി കൃഷ്ണന്റെ കൃഷ്ണം പോവും. എഴുതി തുടങ്ങിയ കാലത്ത് സീമന്തിനിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ കൂട്ടിച്ചേർത്ത വാല് മുറിച്ചു കളയണു, അത്ര തന്നെ. നാളെ ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരാം. ഐ വാണ്ട് എ ലീഗൽ സെപ്പറേഷൻ. നമുക്കൊരു വക്കീലിനെ കാണണം. അല്ല ചേച്ചി, നമുക്ക്
7: കേസ് നാളത്തേക്കാ വെച്ചിരിക്കുന്നത്. 10 മണിക്ക് എത്തണം. ഓക്കെ,
8: ചെല്ലാൻ പറഞ്ഞു.
4: ചേച്ചി പോയിട്ട് വാ. അപ്പൊ നീ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം.

0: എന്താ ഇവിടെ?
1: എന്റെ ഫ്രണ്ട്,
0: സീമന്തിനി കൃഷ്ണൻ, നോവലിസ്റ്റ്. മഹാദേവൻ സാർ പരിചയപ്പെടുത്തി, സാറിന്റെ ജൂനിയർ ആയിട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു അധികരിക്കാം?
1: വേണ്ട, ഞാനിവിടെ ചെന്നോളാം.
0: അധികരിക്കാം. ആ ചങ്കരക്കുട്ടി, കാപ്പി വേണം?
1: എനിക്ക് വേണ്ട.
0: എനിക്ക് ഏതായാലും വേണം, കൂടുതൽ കമ്പനിക്ക് ആവാന്നേ. കാണുമ്പോഴൊക്കെ ഞാൻ കാപ്പി തന്ന് സൽക്കരിക്കുന്നു എന്നാവും. ഇരിക്കും. ഡൈവോഴ്സ് പെറ്റീഷൻ ആണല്ലേ, അവരെ കണ്ടപ്പോഴേ തോന്നി ഒരു ഡൈവോഴ്സിന് സമയമായില്ലേ എന്ന്. തമാശയേട്ടാ. ഫാദറിലൊക്കെ എങ്ങനെയുണ്ട്?
1: ഭേദമായി.
0: പിറ്റേന്ന് കാലത്ത് തിരികെയപ്പോ വാർഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ വന്നു നോക്കി, അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു മുറിയില്. നന്ദിതാമനോനെ കണ്ടൂല. പിറ്റേന്ന് വൈകിട്ട് പ്രതീക്ഷ തന്നെ, ഒരു ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മാത്രമല്ല സുഹൃത്തും വഴികാട്ടി നോക്ക പറയാം. നാട്ടില് തറവാട്ടിലായിരുന്നു കുറച്ചു ദിവസം, ഇന്നലെ തിരിച്ചു വന്ന. അന്ന് കാലത്ത് എണീറ്റപ്പോ ഞാൻ നന്ദിതാമേനോനെ പറ്റി പറഞ്ഞ ഏട്ടനോട്, മേഘമൽഹാറിനെ കുറിച്ച്, പുതിയ തലമുറയിലെ പ്രതീക്ഷയുള്ള കഥാകാരിയാണെന്നും പരിചയപ്പെടണമെന്നും ഒക്കെ പറഞ്ഞേട്ടൻ. ജീനിയസ് ആയിരുന്നു, പക്ഷെ ബുദ്ധി കൂടുമ്പോ വീക്ക്നെസ്സും കൂടണമല്ലോ. ആഴ്ചപ്പതിപ്പ് തിരിച്ചു തരാനും നേരിട്ട് അഭിനന്ദിക്കാനും കഴിഞ്ഞില്ല. എന്തായാലും അല്പം വൈകിട്ടാണെങ്കിലും അഭിനന്ദനങ്ങൾ. ആളെ കണ്ട ഇങ്ങനെ എഴുതുന്ന തോന്നുന്നില്ല, ഫ്രം ദ ഹാർട്ട്, മനോഹരായിട്ടുണ്ട്. ആഴ്ചപ്പതിപ്പിന്റെ കടം ബാക്കിയാ, ഇനി ഏതായാലും ഞാൻ തിരിച്ചേരുന്നില്ല. വെറും ഒരാഴ്ചപ്പതിപ്പിന്റെ വിലയല്ലോ അതിനിപ്പോ. വായനക്കാരന് നേരിട്ട് കിട്ടിയ എഴുത്തുകാരിയുടെ ഉപഹാരം, സൂക്ഷിച്ചു വെച്ചോളാം. ഞാൻ ഹസ്ബൻഡ് ഗൾഫിലാണല്ലേ, ഭാര്യയുടെ സാഹിത്യം പിടിച്ച നാടുവിട്ടാണോ?
1: അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യ
0: രേഖ എഴുത്തൊന്നുമില്ല കേട്ടോ, കണക്കെഴുതും ബാങ്കില. ഇപ്പൊ പയ്യന്നൂർക്ക് ട്രാൻസ്ഫർ അടിച്ചതിന്റെ വെപ്രാളത്തില് കയറ് ഒട്ടിച്ച് നടക്കുക.
1: കണ്ണൻ ഏത് ക്ലാസ്സിലാ?
0: മോന്റെ പേരോർമ്മയുണ്ടല്ലേ, വിളിപ്പേരാ കണ്ണൻ, പേര് സൗരവ്, ഒന്നാം ക്ലാസ്സിലാ. മോളും ഉണ്ട് ഹൃദ്യ, മൂന്നാം ക്ലാസ്സില്. മാളവിക ഏത് ക്ലാസ്സിലാ?
1: രണ്ടാം ക്ലാസ്സില്.
0: കേക്കില് മാളൂന്ന് പേര് കണ്ടു, സാഹിത്യകാരി ആയതുകൊണ്ട് മാളവിക എന്ന് ഊഹിച്ചു. ഊഹം ശരിയല്ലേ?
1: അതെ. ഇറങ്ങട്ടെ.
0: അല്ല, കാപ്പിയൊന്നില്ല.
1: ആ സാരമില്ല, ഞാനത് കടം വെക്കുക, പിന്നൊരിക്കലും വീട്ടാ. ചേച്ചി, ഇത് അഡ്വക്കേറ്റ് രാജീവ്, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. എന്നാ ശരി.
0: ശരി.
2: ഹലോ, ആരാ? ആ കൊടുക്ക മോളെ. നന്ദിതേ,
1: എന്താച്ചാ?
2: നിനക്ക ഫോൺ.
1: ആരാ?
2: ആരോ അഡ്വക്കേറ്റ് ആന്നാ പറഞ്ഞേ.
1: ഹലോ,
0: ഞാനാ രാജീവ്. രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം, രാവിലെ എഴുന്നേറ്റ് എന്റെ ത്രില്ല് പോവും, അതുകൊണ്ടാ.
1: എന്തേ?
0: രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്ദി. ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം നഷ്ടപ്പെട്ടു പോയ എന്റെ വായനാശീലം തിരിച്ചു തന്നെ. ഭൂമിനാഥൻ സാറിനെയും കൂട്ടി ഡി സിയിൽ പോയിട്ട് കുറെ പുസ്തകങ്ങൾ വാങ്ങി. ഭൂമിനാഥൻ സാറ് എന്റെ കൊളീഗ. കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അകക്കണ്ണ് ഒറ്റയിരുപ്പിന് എല്ലാ കഥകളും വായിച്ചു. എല്ലാ കഥകളിലും ഉണ്ടല്ലോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ദുഃഖം. എന്താ
1: നഷ്ടപ്പെട്ടിട്ടുള്ളത്?
0: ഒരു കഥ വായിച്ചപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. വലിയ ക്ഷേത്രക്കുളവും പടവുകളും. എനിക്കുണ്ടായിരുന്ന ഇതുപോലത്തെ കൂട്ടുകാരികള്, കൗസുവിനെ പോലെയും പാർവതി പോലെയും.
1: നിങ്ങൾ വക്കീലന്മാരെ പറ്റി ഉണ്ടൊരു കഥ.
0: ഉവ്വ്, എന്താ എന്റെ പേര്? ആ വാലറ്റക്കാർ. ഞങ്ങളെ ചെറുതായിട്ടൊന്ന് കൊട്ടിയിട്ടുണ്ടല്ലേ.
1: അങ്ങനെയും ചില വക്കീലന്മാരുണ്ടെന്ന് തോന്നിയില്ലേ?
0: പിന്നെ കൃത്യമായിട്ട് ഒരു ശാരംഗപാണി സാറിന്റെ ഞങ്ങളുടെ ബാറില്. മൂപ്പരെ പരിചയണ്ടോ?
1: ഏ, അതങ്ങനെ എഴുതിയേ ഉള്ളൂ.
0: എന്തായാലും ഉഷാർ, ഞാനിപ്പൊ ശരിക്കും നന്ദിതാമേനോന്റെ ഒരു ആരാധകനായിട്ട്.
1: വക്കീലന്മാരുടെ വാക്കല്ലേ.
0: ഏയ്, ഞങ്ങള് കോടതിയിൽ മാത്രമേ നുണ പറയൂ. അപ്പൊ ശരി, അസമയത്ത് വിളിച്ചതിൽ ഒരിക്കൽ കൂടെ സോറി.
1: അത് സാരല്ല,
0: എങ്കിൽ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല.
1: ശരി.
3: ആരോട് ചാറ്റ് ചെയ്തോണ്ടിരുന്ന?
0: ചാറ്റോ?
1: പിള്ളേരുടെ ഭാഷ പതക്കിയാ, ആരോടെ ശൃംഗരിച്ചോണ്ടിരുന്നേന്ന്.
0: അതോ, അതൊരു സ്ത്രീയോടാ, കഥയൊക്കെ എഴുതുന്ന ഒരു ചേച്ചി.
3: ഗേൾഫ്രണ്ടാ?
0: അയ്യടാ
1: കുഞ്ഞു മോനെ, കൂടി കൊള്ളാം. പല പഠിച്ചത്. വന്ന് ആഹാരം കഴിക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈശ്വര, വെളുപ്പിന് എണീക്കണമെന്ന് ഓർക്കുമ്പോഴാ
0: അലാറം വെച്ചോടി.
1: ഒന്ന് പോവാ അവിടുന്ന്.

0: ഉറങ്ങിട്ടെത്തിയല്ലേ?
1: ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകി.
0: ഇത് അഡ്വക്കേറ്റ് ഭൂമിനാഥൻ. ഞാൻ പറഞ്ഞുണ്ട് സാറിനെ പറ്റി.
1: ഹലോ,
2: രാജീവിന്റെ ഗസല സായനങ്ങളിലേക്ക് പുതിയ അതിഥി ഇല്ലേ?
1: രാവിലെ ഫോണിൽ വിളിച്ച് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ വരണമെന്ന്.
2: മേഘമൽഹാർ എഴുതിയ ആൾക്ക് താല്പര്യമില്ലായിരിക്കാൻ വഴിയില്ലല്ലോ.
1: ഇത് സീമന്തിനി ടീച്ചർ, സീമന്തിനി കൃഷ്ണൻ.
0: എനിക്കറിയാം. തിരക്കില്ലെങ്കിൽ ഒരു കാപ്പിയുടെ കടം ബാക്കിയുണ്ട്.
2: അതെന്താ?
0: അത് നന്ദിതാമനാണ് അറിയാം.
2: ഓക്കെ, എന്തോ ആവട്ടെ, ഇപ്പൊ ഒരു കാപ്പി ആവശ്യം. മേഘമൽഹാർ പെയ്തിറങ്ങിയത് ആ തെരുവിലായിരുന്നില്ല. വരണ്ടുണങ്ങിയ ഓർമ്മകളുടെ ഏകാന്ത ഗലികളിലായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പുതുമ, പറയുന്ന ഭാഷയുടെ ലാളിത്യം, സൗന്ദര്യം, വ്യക്തത. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത് ശ്രീമതി സീമന്തിനി കൃഷ്ണൻ. നിങ്ങളെക്കാളും നന്നായിട്ട് കഥകൾ എഴുതുന്നുണ്ട് ഈ പെൺകുട്ടി. ഭാഷ കൊണ്ട് കസരത്ത് കാണിക്കുമ്പോൾ ആത്മാവ് നഷ്ടമാകുന്നുണ്ട് നിങ്ങളുടെ കഥകളിൽ. സീമന്തിനി കൃഷ്ണന്റെ വാല് മുറിച്ചു കളഞ്ഞോ? അല്ല, ഒരു ഇന്റർവ്യൂല് വായിച്ചു, കൃഷ്ണനെ മുറിച്ചു മാറ്റി ഇനി സീമന്തിനെ ഉണ്ടാവുമെന്നും സ്വയം കൂട്ടിച്ചേർത്തത് സ്വയം തന്നെ എടുത്തു മാറ്റുകയാണെന്നും. സ്വന്തം ഭർത്താവ് വൃത്തികെട്ടവനായതിനെ പുരുഷവർഗത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് മന്ദബുദ്ധികളുടെ ആക്രോശമായി പോയി.
0: നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം സാർ.
2: ഓ, സംസാരിക്കാം. നമുക്ക് കാപ്പിയെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിലും സംസാരിക്കാൻ കൊള്ളാത്തൊരു വിഷയമായിരിക്കാണല്ലോ സാഹിത്യം. മടിയിൽ കിടത്തി കഥ പറഞ്ഞുറക്കിയ മുത്തശ്ശിമാരുടെ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളവരാ നമ്മൾ മലയാളികൾ. പക്ഷേ ആ മലയാളികളെ ഇപ്പോ ചില ലിപ്സ്റ്റിക് മുത്തശ്ശിമാര് കഥ എഴുതി കൊല്ലുകയാണ്. പേര് പറയാതെ തന്നെ അവരെ സീമന്തിനി കൃഷ്ണൻ അറിയാലോ. ദയവ് ചെയ്തവരുടെ കൂടെ കൂടി ഇങ്ങനെ അധപ്പതിക്കരുത്. ഇതുപോലെയുള്ള കുട്ടികളെയും കൊണ്ടു കടന്ന് അവരെയും വഷളാക്കരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരുതരം ജാടയാണ്. നിങ്ങളുടെ എഴുത്തിലുമുണ്ട് ആ ജാട. എപ്പോഴെങ്കിലൊക്കെ പുരുഷനു മുമ്പിൽ തോറ്റുകൊടുത്തു പോയി എന്നുള്ളൊരു തരം കോംപ്ലക്സ്.
0: എന്ത് പണിയ ഭൂമിയാണ് സാറി കാണിച്ചത്? വെള്ളം അടിച്ച് വയറ്റി കിടക്കണം.
2: വെള്ളം അടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പറയണമെന്ന് വിചാരിച്ചത് ഇപ്പൊ ചുളിവിന് ഒത്തുകിട്ടിയോ പറഞ്ഞതേ ഉള്ളൂ.
0: അവര് വല്ലാതെ ഹർട്ടായിട്ടുണ്ടോ?
2: ആവട്ടെടോ, ഇത്തരക്കാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം. സ്യൂഡോയാ സ്യൂഡോ, പെണ്ണെഴുത്തും തട്ടിപ്പും. എനിക്കവരെ ഇഷ്ടമല്ല, അവരെഴുതുന്നതും ഇഷ്ടമല്ല.
0: എങ്കിൽ പിന്നെ കാപ്പി കുടിക്കാൻ എന്തിനാ അവരുടെ കൂടെ കെട്ടിയിരുന്നില്ല ഇത്?
2: അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റിയത്. പക്ഷേ കുറച്ച് കൂടിപ്പോയോ എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്.
0: കുറച്ചല്ല, ശരിക്കും കൂടിപ്പോയി. ആ നന്ദിതയും വല്ലാണ്ടായി പോയി. ഓ,
2: അത് പറ നന്ദിതയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കിയെങ്കിൽ അത് മോശമായി. അല്ല, ആ വഴിക്ക് തനിക്കെന്തൊരു സോഫ്റ്റ് കോർണർ.
0: അയ്യേ ഛേ,

0: എന്താ ഇപ്പൊ അതിലെ കെണീറ്റ് നടക്കണേ? നല്ല സോമനാംബുലൻസും തുടങ്ങിയോ?
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മേഘമൽഹാർ.
2: മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്.

0: ജോലി തിരക്കിലാണോ? ഇന്നലെ ഭൂമിദാൻ സാറ്, ഐ എം സോറി, ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ട് മൂപ്പരുടെ പ്രകൃതം അങ്ങനെ എപ്പോഴാണ് നാക്കിന്റെ കൺട്രോൾ പോവാന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ച് അകത്താക്കിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഫീൽ ചെയ്തല്ലേ.
1: അത് പിന്നെ അവരൊരു പാവം സ്ത്രീയാ, മാത്രമല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവരിപ്പോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങള്?
0: എനിക്കറിയാം. പിന്നെ മൂപ്പർക്കും വിഷമായി, നന്ദിതാമേനോൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ള പ്രയാസത്തില.
1: ഈ നന്ദിതാമേനോൻ വിളി വല്ലാതെ ഫോമലാവുന്നു. നന്ദിത മതി.
0: ശരി, ഇനി അങ്ങനെ വിളിക്കുന്നുള്ളൂ. എന്തായാലും പരിഭവം മാറിയല്ലോ, സമാധാനേ.
1: അതിന് മിസ്റ്റർ രാജീവിനോട് എനിക്ക് പരിഭവം ഒന്നുണ്ടായിരുന്നില്ലല്ലോ.
0: ഈ മിസ്റ്ററും വേണോ? ഇന്നലത്തെ ഗസലിന്റെ സുഖം ഭൂമിദാൻ സാറ് കളഞ്ഞതിന് ചെറിയൊരു പ്രായശ്ചിത്തം, രണ്ടു മൂന്ന് കാസറ്റ്സാ, മേറിയാസനം, ഗുലാമലിയൊക്കെ ഉണ്ട്. കൂട്ടത്തില് ചെറിയൊരു സാഹസവും, എൻ്റെ ഒരു ഫ്രണ്ട് ജൂൺ ചെയ്ത കാസറ്റ് ഉണ്ട്, അതിലൊരു പാട്ടുപാടിയാളുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ നോക്ക്.
1: രാജീവ് പാടിയിട്ടുണ്ടോ?
0: ഒരു ശ്രമം, അതാ സാഹസം എന്ന് പറഞ്ഞ.
1: നന്നായി. രാജീവ് പാടുന്ന അറിഞ്ഞപ്പോ തൊട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. കേട്ടിട്ട് അഭിപ്രായം ഞാൻ വിളിച്ച് പറയും.
0: പറയണം, ബോറായാലും പറയാം.
1: ബോറാവില്ല എന്തായാലും.
0: ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഞങ്ങളുടെ ക്ലബിന്റെ വകയായിട്ട്. വല്ലപ്പോഴും വരണം.
1: പിന്നെന്താ?
0: ഇനി സമയങ്ങളില്ല. അപ്പോ ശ്രീമന്ദിരി കൃഷ്ണനോട് പറയണം ഭൂമിദാൻ സാറിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കണമെന്ന്.
1: പറയാം.
0: ശരി എന്നാ.
1: ശരി.

0: ഹലോ.
1: ആ നന്ദിതയാണ്, പാട്ട് കേട്ടു. അഭിപ്രായം പറഞ്ഞാ കരുതും മുഖസ്തുതിയാണെന്ന്. അല്ല കേട്ടോ, വെരി നൈസ്. പാട്ട് വേണമെങ്കിൽ പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. നല്ല ഭാവമുണ്ട്.
0: താങ്ക് യു. അപ്പൊ ഇനി എനിക്ക് എന്റെ ഭാര്യയോട് ധൈര്യമായിട്ട് പറയാം, എന്റെ കഴുതിരാ കഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ ഈ ഭൂമിയിലുണ്ടെന്ന്. അല്ലേ?
1: അത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാഞ്ഞിട്ടാ.
0: എനിവേ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ഇപ്പൊ വിളിച്ചത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഒരു ഹെൽപ്പും വേണം എനിക്ക്.
0: എന്താ?
1: വീക്കെൻഡിന്റെ ചാർജ് ഇപ്പൊ എനിക്കാ. ഒരു ഫീച്ചർ റെഡിയാക്കണം പത്മശ്രീ കെ എൻ പിഷാരടിയെ കുറിച്ച്. അറിയായിരിക്കല്ലോ പിഷാരടി സാറിനെ.
0: പിന്നെ നമ്മുടെ ഭൂമിയൻ സാറിന്റെ മുത്തച്ഛനല്ലേ, എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ.
1: അതറിഞ്ഞു, അറിഞ്ഞോണ്ട് തന്നെ ഹെൽപ്പ് ചോദിച്ചതും. ഒരു ഇന്റർവ്യൂ ശരിയാക്കി തരണം. പിഷാരടി സാർ ഭയങ്കര ചൂടനാണെന്ന് കേട്ടിരിക്കണേ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓടിക്കും പോലും. നെക്സ്റ്റ് സൺഡേ ഭൂമിനാഥ് സാറിനെയും കൂട്ടി പോവാൻ പറ്റുമെന്ന് അറിയാനാ.
0: ഒറ്റപ്പാലം വരെ പോണ്ടേ?
1: അതാ, അവിടെ വരെ ചെന്നിട്ട് സമ്മതിച്ചില്ലെങ്കിലോ? ഒന്ന് സംസാരിക്കോ ഭൂമിനാഥ് സാറിനോട്.
0: ഓ ഷുവർ, സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നന്ദിതാ,
2: കുഴപ്പമായോ? ആ സീവന്തിനെ ഇഷ്ടമല്ല, ഡിഫോർമേഷൻ ഫയൽ എന്ന് പറഞ്ഞോ.
0: ഏയ്, അഞ്ചാറ് ഗുണ്ടകളെ വിട്ട് ശരിക്കും പൊട്ടിക്കുന്നു പറഞ്ഞു. വല്ല ബാറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സൗകര്യം എന്ന് ഞാനും പറഞ്ഞു. ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുമെന്ന് മുത്തച്ഛന്റെ.
2: ആ മൂപ്പർക്ക് ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാ, ടി വിക്കാരോടാ പ്രിയം. പിന്നെ നന്ദിതാ മേനോൻ ആയതുകൊണ്ട് നമുക്ക് ശരിയാക്കാതെ പറ്റില്ലല്ലോ. ഞാൻ അമ്മ വിളിച്ചു പറയാം.
0: അതുപോലെ അടുത്ത സൺഡേ കൂടെ പോണം അവരുടെ കൂടെ.
2: സൺഡേ നടക്കില്ല. മറ്റന്നാൾ ബാംഗ്ലൂർ പോവാ ഞാൻ. മൺഡേ വരൂ, അവർ തനിച്ചു പോക്കുള്ളേ.
0: അതല്ല, മുത്തച്ഛന്റെ സ്വഭാവം അറിയാലോ, അവിടെ ചെല്ലുമ്പോ ചെലപ്പോ പറയാൻ പറ്റില്ല.
2: എങ്കി ബെസ്റ്റ് താനാ, എപ്പ കാണുമ്പോഴും ചോദിക്കുന്നതാ തന്നെ. ഒരു പാട്ടങ്ങ് കാച്ചു കൊടുത്താൽ മതി, ചെറുക്കം നന്നായി പാടുമെന്ന് പറയുന്ന ഒരേ ഒരാൾ മുത്തച്ഛനാ.
0: ഇപ്പൊ ഒരാളും കൂടി ഉണ്ട്.
2: അതാരാ?
0: നന്ദിതാ മേനോൻ.
2: ഓഹോ, അവിടം വരെ എത്തിയല്ലേ. എങ്കി താൻ തന്നെ പോയാ മതി.
0: അല്ല, ഞാൻ വെറുതെ.
2: വെറുതെ അല്ലല്ലോ, വീണ് കിട്ടുന്ന ചാൻസല്ലേ. ഇതൊരു തുടക്കമാട്ടോ. താൻ നമ്പർ പറയേ, ഞാൻ വിളിച്ചു പറയാം.
1: ഹലോ,
2: നന്ദിതാ മേനോൻ അല്ലേ? ഭൂമിനാഥനാ. രാജീവ് പറഞ്ഞു ഇന്റർവ്യൂ ഏർപ്പെടാക്കണ്ട്, കൂടെ രാജീവ് വരും. മതിയോ?
1: മതി, വരാന്ന് പറഞ്ഞു രാജീവ്.
2: നേരിട്ട് ചോദിച്ചോ, സംസാരിക്കേ.
0: ഹലോ, ആ ഞാൻ വരാം.
1: താങ്ക് യു. അപ്പൊ സൺഡേ ഫോട്ടോഗ്രാഫർ പ്രസാദ് ഉണ്ടാവും കൂടെ, കാറിൽ പോവാം. ഓക്കെ.
0: ഏട്ടനുമായിട്ട് ആദ്യം പോയത് അവിടെ, കാറ് പോവില്ല, കടത്ത് കിടന്ന് 10 മിനിറ്റ് നടക്കണം.
1: രാജീവിനൊരു സൺഡേ നഷ്ടായില്ലേ?
0: അതിനെന്താ, സൺഡേ ഞാൻ വീട്ടിലില്ലാത്ത ഇപ്പൊ രേഖ ഇഷ്ടം. ഫുൾ ടൈം കിടന്നുറങ്ങാലോ. ഞാനുണ്ടെങ്കിൽ ചായ എടുക്ക അത് എടുക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കഴിയുമെങ്കിൽ കുട്ടികളെയും ചേച്ചിയുടെ വീട്ടിലും അമ്മയുടെ അടുത്തോ പറഞ്ഞു വിടും. മടിച്ചേ, ഭയങ്കര മടിച്ചു. ഹസ്ബൻഡ് വരുന്നുണ്ടോ അടുത്ത ഞാനും?
1: ഡിസംബർ ആവും.
0: പ്രസാദ് കല്യാണം കഴിച്ചാണോ?
3: ഏയ്, ഞാനത്ര മോശം ടൈപ്പൊന്നല്ല.
1: അവിടെ വരെ ചെന്നിട്ട് പറ്റില്ലെന്ന് പറയൂ അദ്ദേഹം.
0: അതിനല്ലേ ഞാൻ കൂടെ വരണം. അമ്മ പിഷാരടി സാറിന്റെ ശിഷ്യായിരുന്നു കലാമ്പലത്തിൽ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഏട്ടൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഭൂമിനാഥൻ സാറിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. ഭൂമിനാഥൻ സാറിന്റെ ചെറിയമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു പത്മയടത്തി. നല്ല പൂവമ്പഴത്തിന്റെ നിറവും വലിയ കണ്ണുകളൊക്കെ ആയി. ഏട്ടന് ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അവരായിട്ട്. കുറച്ചു നാൾ ഞാനായിരുന്നു ഹംസം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നേ. അന്ന് ഞാൻ സ്കൂളില. ഏട്ടന് വല്ലാത്തൊരു ഭ്രമമായിരുന്നു അവരോട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ പുറകിലെ പടവൊക്കെ കെട്ടി വലിയ കുളത്തില് മുങ്ങി മരിച്ചു കിടന്നു. കർക്കിടകത്തിൽ മഴ പെയ്ത് നിറഞ്ഞെടുക്കായിരുന്നു കുളം. കാലേറ്റി വീണാണെന്നും ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ആ സങ്കടത്തില് കുറച്ചു കാലം സന്യാസിയൊക്കെ ആയിട്ട് നടന്നു കേട്ട. ഇത് പറഞ്ഞപ്പോഴാ നന്ദിതയുടെ ആ കഥ ഓർമ്മ വരണേ. ക്ഷേത്രകുളത്തിൽ മുങ്ങി മെല്ലെ മെല്ലെ താണുപോണ കൗസു. അവളുടെ തണുത്തു പറങ്ങലിച്ച ബോഡി ആരൊക്കെയോ താങ്ങിയെടുത്തുകൊണ്ട് പോകുമ്പോൾ തട്ടുമ്പുറത്തെ മരേഴിയിട്ട കിളിവാലിലൂടെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരി പാർവതി. പിന്നെ രാത്രി ഉറങ്ങിക്കിടന്ന പാർവതിയെ ചെന്ന് വിളിച്ച് മുങ്ങി താണുതാണു പോകുന്നതിൻ്റെ സുഖം കാണിച്ചുതരാമെന്ന് കൗസു പറയുന്നതും രണ്ട് കൂട്ടുകാരികളും കൂടി നിലാവത്ത് തണുത്ത വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നതും കഥയാണെങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ. മനസ്സിൽ നിന്ന് പോണില്ല. പ്രസാദ് വായിച്ചിട്ടുണ്ടോ?
3: പിന്നെ യൂണിവേഴ്സിറ്റി കഥാമത്സരത്തിൽ നന്ദിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥയാണ്.

0: പ്രസംഗം വലിക്കോ?
1: ആ വല്ലപ്പോഴും.
0: എന്തു പറ്റി? ഒരു മൂഡ് ഓഫ് പോലെ. അതോ ഈ പുഴ വല്ല കഥയും സമ്മാനിച്ചോ? എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കാം, ആലോചിച്ചോളൂ.
2: ഒന്നുമില്ല,
0: മേഘമൽഹാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ കഥയാ. അതിന് വ്യക്തിപരമായൊരു കാരണം കൂടിയുണ്ട്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റ് ആയിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛന് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടി എന്നാ വിളിച്ചിരുന്ന എല്ലാവരും. ശരിക്കുള്ള പേരേതാണോ എന്ന് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കും ഒക്കെ. ഇന്ത്യ പണങ്ങ അതിൻ്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തിക്കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തിക്കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിൻ്റെ പടവിക്കൂടെ ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഉടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ച് വരച്ച് ശ്രീകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന വിഷമിക്കണ കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണത് തന്നെ നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടേ ഇല്ല ആ കുട്ടിയെ. ആവോ ഇപ്പോഴും ഉണ്ടാവോ കന്യാകുമാരിയിൽ? പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ള ഒരു സ്വപ്നമായിട്ട് നിങ്ങളെ എഴുത്തുകാരുടെ ഭാഷ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. പക്ഷെ അത്ഭുതം തോന്നുന്നത് ഇതെങ്ങനെ നന്ദിതയ്ക്ക് ഒരു കഥയായി കിട്ടിയെന്ന.
1: തോണിത്തിലോ

0: ഒരു വിസ്മയമാവുകയാണ് ഈ യാത്ര, അല്ലെങ്കിൽ എന്നോ കണ്ടുമറന്നൊരു സ്വപ്നം സംഭവിക്കുകയാണിപ്പോ. ഇതെന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇല്ല, ഇങ്ങനെ ഒരു ആകസ്മിക മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് കണ്ണിൽ നിന്ന് മറയണവരെ കൽമണ്ഡപത്തിൽ നിന്ന് കരഞ്ഞ പെൺകുട്ടി ഈ ഞാനാണെന്ന് രാജീവിന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ എത്രയോ നാളുകൾ നിറഞ്ഞ തുളുമ്പിയ കണ്ണുകളുമായി പെൺകുട്ടി വെറുതെ ആ വഴിയിലേക്ക് നോക്കി നിന്നിട്ടുണ്ടെന്ന് രാജീവിന് അറിയില്ലല്ലോ. വേണ്ട, അറിയണ്ട. തൽക്കാലം ഇതൊരു സുഖമുള്ള രഹസ്യമായി കൊണ്ടു നടക്കാം.
1: ശാരത്തിന് ഊണ് തരാവോ രാജീവ് സാറേ? മണി 12 കഴിഞ്ഞു, ഇവിടെ എങ്ങൊരു ഹോട്ടൽ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ വല്ല ചായക്കടയും തപ്പണം. കുഴപ്പമില്ല, അതാവുമ്പോ നല്ല മത്തി വറുത്തത് കിട്ടും.
2: ശാരത്തിന് ഊണ് തരാക്കാം, പക്ഷെ മത്തി വറുത്തത് കിട്ടില്ല.
1: ഇല്ലെങ്കി വേണ്ട, പായസം ഉണ്ടായാലും മതി, വെജിറ്റേറിയന്റെ ക്ഷീണം തീർന്നു കിട്ടുമല്ലോ.
3: ഏട്ടൻ മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ വരെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തൊക്കെ എങ്ങനും പോവാറില്ല, കുട്ടികളോട് പറഞ്ഞു കാണൂലോ.
0: അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ഇപ്പൊ കുഴപ്പമില്ല.
0: എടുത്തി മോളോ?
2: അമ്മയുടെ കൂടെ
0: ഉണ്ടാനാ. മാന്താണല്ലോ, ഇത്തിരി പുളിശ്ശേരി ഒഴിക്കട്ടെ. വേണ്ട, ഞാൻ കഴിക്കുന്നുണ്ട്.
3: ടിവിയിലാവുമ്പോ എന്താ പറയണേ വെച്ചാ അത് അങ്ങനെ തന്നെ കാണൂലോ. പത്രത്തിൽ എന്താ സ്ഥിരി, എഴുതണവരുടെ തരവും തഞ്ചോ അനുസരിച്ച് അവരങ്ങട്ട് എഴുതും. പറയണത് അവല്യ അച്ചടിച്ചു വരുമ്പോ. കലാമണ്ഡലത്തെ പറ്റിയും വള്ളത്തോളിനെ പറ്റിയും ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് എന്തായിരുന്നു അന്ന് പുകില്. ഞാൻ പറഞ്ഞതൊന്ന്, ആ വിദ്വാനെ എഴുതി പിടിപ്പിച്ചത് വേറെ ഒന്ന്, പിന്നെ പത്രക്കാരെ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഇതിപ്പോ കഥയൊക്കെ എഴുതണ കുട്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭൂമിനാഥനോട് പറഞ്ഞു, ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഉത്തരം ഇങ്ങോട്ട് പറയട്ടേന്ന്. എന്താ?
0: എന്തായാലും കുഴപ്പമില്ല, സാറിന് പറയാനുള്ളത് ഉണ്ടാവൂല്ലോ അതില്, അത് മതി.
3: കഥയൊന്നും വായിച്ചിട്ടില്ല ഞാൻ കുട്ടിയുടെ. ധാരാളം എഴുതുന്നുണ്ടോ
0: ഇടയ്ക്കൊക്കെ?
3: നന്നായി, ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, നല്ലത് മാത്രം എഴുതുക.
2: പി കുഞ്ഞിരാമൻ നായർ വലിയ ചങ്ങാതിയായിരുന്നു അച്ഛൻ്റെ.
3: അങ്ങനെ പലരും ഉണ്ട്. പി പിന്നൊരു പ്രത്യേക പ്രകൃത, സഞ്ചാരപ്രിയനായിരുന്നല്ലോ. കുറെ കാലം ഞാനും കൊണ്ടു നടന്നു ആ ഭ്രമം. കഥകളിയും സംഗീതവും ഒക്കെ വിട്ട് 8-9 കൊല്ലം ദേശാടനായിരുന്നു. ഏതായാലും ഉണ്ണ ഉണ്ടൊന്ന് വിശ്രമിച്ചിട്ട് ഈ വിദ്വാന്റെ ഒരു പാട്ടും കേട്ടിട്ടാവാം ബാക്കി സംസാരം. ഇയാൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഹിന്ദുസ്ഥാനി പാടുന്ന അറിയാലോ അല്ലേ?
0: അറിയാം, പക്ഷെ പാടി കേട്ടിട്ടില്ല.
3: ആ, അപ്പോ ഇന്ന് ഈ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടായി ഇയാള് പാടണേ. എന്താ ദേശാടനം കൊണ്ട് കിട്ടിയ ഗുണ? ഉത്തരേന്ത്യൻ സംഗീതം തലയ്ക്ക് പിടിച്ചു. നമ്മുടെ സംഗീതം സാഗരാണെങ്കിൽ അത് ആകാശ, നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ പരന്നു കിടക്കല്ലേ.
0: മതിയാക്കിയോ? പായസം
1: ഉണ്ടോ? അതായിരുന്നു ടെൻഷൻ.

0: സിഗരറ്റ് വലി. ആലോചന, ഇതെന്ത് പറ്റി പണ്ടത്തെ സിനിമയിലെ നായകനെ പോലെ?
1: ഞാൻ ആലോചിക്ക.
0: എന്താ?
1: ഒരു കല്യാണം കൂടെ കഴിച്ചാലോ ഒന്ന്.
0: അത് കൊള്ളാം. അപ്പൊ എങ്ങനെയാ, എന്നെ പറഞ്ഞു വിട്ടിട്ടോ? അത് ഇവിടെ നിലനിർത്തി ഇപ്പത്തെ സീരിയലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ രണ്ടാളും അപ്പുറത്തുപ്പുറത്ത് നിന്ന് ചേട്ടാ ഈ കാപ്പി കുടിക്കുക ചേട്ടാ, ഈ ഷർട്ട് ഇട ചേട്ടാ, അങ്ങനാണോ? അല്ല, ഏതാ സാർ ഉദ്ദേശിക്കുന്നത്?
1: അത് നിന്റെ ഇഷ്ടം പോലെ.
0: അയ്യടാ കുഞ്ഞു മോനെ, വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ.
1: ഈയിടെ ഭാര്യക്ക് ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ കൂടിയിട്ടുണ്ട്.
0: അതേ ശ്രീനിവാസന്റെ സിനിമയിലെ പോലെയാ ഗതി കേട്ടോ, എനിക്ക് ഹ്യൂമർ വരും. എന്തൊരു കഷ്ട രാജീവ് ചേട്ടാ, ദിവസം 5 മണിക്കൂർ ട്രാവല്, എനിക്ക് മടുത്തു. നല്ല കോളേജിലെ സ്കൂളിലെ പഠിപ്പിക്കുകയായിരുന്നെങ്കി ശനി നേരം ഒഴിവിട്ടിയെന്നെ, പിന്നെ 2 മാസം വെക്കേഷനും. വാ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരണം.
1: അതൊരു പുതിയ കാര്യമല്ലല്ലോ.
0: ശരി വാ.
1: ഇന്ന് എത്ര? അതിന് ഓഫീസിലും കൂടുതലൊന്നും വലിക്കാൻ പറ്റില്ലല്ലോ.
0: ഓഹോ, എന്നിട്ട് അതിനെല്ലാം കൂടി ഇവിടെ വന്ന് വലിച്ചു തീർക്കാം.

0: ഹലോ,
1: എപ്പോഴാ ഓഫീസിൽ നിന്ന് ഇറങ്ങാ?
0: ഇറങ്ങി. എന്തേ?
1: ഞാൻ തന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അല്ല, പുറത്ത് റോഡില്.
0: ഇങ്ങോട്ട് വരുന്നുണ്ടോ?
1: ഇല്ല, താനിപ്പോ തന്നെ ഇറങ്ങൂലേ? ഞാൻ വെയിറ്റ് ചെയ്യാം.
0: ഓക്കേ.

0: നേരെ വീട്ടിലേക്കാണോ നിൽക്കുക?
1: അതെ.
0: ഒന്നുമില്ല, അത് എപ്പോഴാ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും?
1: എന്താ?
0: അതിപ്പോ വഴിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല.
1: അതെന്താ അത്ര വലിയ കാര്യം?
0: അതിപ്പോ എന്താ പറയാ, ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ, ബീച്ചിൽ വരും. എന്തേലും ബൈക്കുണ്ട്? ഒരു അഞ്ച് മിനിറ്റ്. കേറിക്കോളൂ.

എന്താ അത്ര വലിയ കാര്യം? ഈശ്വര, ഇനി ചിലപ്പോ രാജീവ് അറിഞ്ഞാണോ ഞാൻ ശ്രീക്കുട്ടിയാണെന്ന്? ഏയ്, അറിയാൻ വഴിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കി ചോദിച്ചാ എന്താ പെട്ടെന്ന് മറുപടി പറയാ? ആണെന്ന് പറയണോ? വേണ്ട, അല്ലാന്ന് പറയാം. അപ്പൊ എന്താ പറയാന്നറിയാലോ. അല്ലെങ്കിൽ പറയാം, എന്നെങ്കിലും ഒരിക്കൽ പറയണമെന്ന് കരുതിയതല്ലേ.

0: എന്തായാലും പറയണമെന്ന് കരുതിയതല്ലേ. പറഞ്ഞോ.
1: പറയാം, പറയണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ
0: പറയേ, ഞാൻ ലേറ്റാവണോ?
1: വേണ്ട, നാളെ പറയാം. പോണ്ടേ, ഞാൻ ഓട്ടോ വിളിക്കാം.
0: എന്റെ പഴയ കളിച്ചങ്ങാതിക്ക് എന്ത് കൗതുകത്തോടെയാണ് ഞാൻ കാത്തു നിന്നെന്നറിയോ? നീ പറയൂന്ന് കരുതി. വേണ്ട, നീ എന്നെ പറ്റിച്ചു. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ വെപ്രാളും പരിങ്ങലും കണ്ടപ്പോ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇനി ഞാൻ തന്നെ പറയാം. അതിനു മുമ്പ് അന്ന് തോണിയിൽ വെച്ച് അത് നീയാണെന്നറിഞ്ഞപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയണ്ടേ നിനക്ക്? അല്ലെങ്കിൽ വേണ്ട, അത് ഞാനാണെന്നറിഞ്ഞപ്പോ നിനക്ക് എന്താ തോന്നിയെന്ന് പറ ആദ്യം. വേണ്ട, രാജീവ് തന്നെ പറയട്ടെ. അപ്പ അറിഞ്ഞതുപോലെ വണ്ടറടിച്ച് നിൽക്കാം. എന്നിട്ട് അവസാനം പറയാം.
1: അറിയില്ല എനിക്ക്, എന്തോ ഒരു ആത്മബന്ധം, അതിനപ്പുറത്തൊരു ഇഷ്ടം. അതൊരിക്കലും പ്രേമമല്ല,
2: പിന്നെ കാമം. എടാ, ഈ ഭൂമിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഈ രണ്ട് വകുപ്പേ ഉള്ളൂ. പിന്നെയും പറയും കുറെ ഉപവകുപ്പുകൾ, അതൊക്കെ തട്ടിപ്പാ. പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇന്റർനാഷണൽ തട്ടിപ്പുണ്ട്. അതൊന്നും ഇപ്പൊ പുറത്തെടുക്കണ്ട, ആ പിരിപ്പൂടവേ ഇല്ല. അതല്ല, രണ്ടാമത് പറഞ്ഞാണെങ്കിൽ പറ, ഉപദേശം തരാം. എഴുത്തുകാരിയല്ലേ, കാച്ചെണ്ണ തേച്ച ശാലീന സൗന്ദര്യമല്ലേ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ഒരു ദിവസത്തെ മെനക്കെടു, വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ ഒരു ട്രിപ്പ്. പിറ്റെന്ന് ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക്. പക്ഷെ മറ്റവനാണെങ്കിൽ കുഴപ്പ, പ്രേമം, അവൻ അസ്ഥി പിടിച്ചാ പോവില്ല. പിന്നെ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ആ സീമന്തിനി കൃഷ്ണനെ പോലെ ഡൈവോഴ്സ് എന്നും പറഞ്ഞ് എന്നെ കാണാൻ രേഖ ചിലപ്പോ എന്റെ ഓഫീസിൽ വരും. നീ കള്ളും കുടിച്ച് ഓടയിലും കിടക്കും. ആ പെങ്കൊച്ച അതോടെ എഴുത്തു നിർത്തും, നാടും വിടും.
1: ഓ, ആ കരുനാക്കൊണ്ടൊന്നും പറയാതെ ഞാൻ ആ വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ ഭൂമിദാൻ സാറേ, എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള നേരം, അത് എന്താണെന്നോ ഏത് വഴിക്ക് പോകുന്നോ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.

0: ഹലോ,
1: ഇന്നലെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഞാൻ ബീച്ചിലുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
0: എന്താ പറ?
1: ഞാൻ വെയിറ്റ് ചെയ്യും.

0: പത്തിരുപത് മിനിറ്റാണോ ഞാൻ വന്നിട്ട്? ഇതിനിടയ്ക്ക് ഒരുപാട് തിരകൾ എന്നീ രാജീവ്.
1: ഞാനെന്താ പറയാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ നന്ദിയേക്ക് ഊഹിക്കാൻ പറ്റിയേക്കും.

എന്താ എനിക്കിങ്ങനെ തോന്നിയെന്ന് എന്നോട് തന്നെ പലതവണ ഞാൻ ചോദിച്ചു നോക്കി. തോന്നി, എപ്പോഴോ തോന്നി. അത്രേ അറിയൂ. ചിലപ്പോ വെറുതെ ഒരു തോന്നല് മാത്രമാവാം, എന്നാലും മനസ്സിലെവിടെയോ ഉണ്ട്. എന്താണെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത ഒരിഷ്ടം. വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഒരിഷ്ടം.

0: ഹലോ,
1: ആ നീ ഇത് എവിടുന്നാ വിളിക്കുന്നത്? അതെയോ മോളെ, ഫോണെടുക്ക്, മുകുന്ദനാ.
2: ഹലോ ഹലോ മുകുന്ദേട്ടാ,

0: ഇന്നും ആലോചനയാ? ഇന്നെന്താ സിഗരറ്റ് വലി വേണ്ടെന്ന് വെച്ചത്? എന്തോ കാര്യമായി തകരാറ് സംഭവിച്ചിട്ടുണ്ടല്ലോ സാറിന്. എന്ത് പറ്റി ഇഷ്ട? ഇന്നെന്താ ഒരു പ്രത്യേക സ്നേഹം?
1: ഞാൻ നന്ദിതയെ തന്നെ കുറ്റം പറയൂ. കളിക്കൂട്ടുകാരനാണെന്ന പരിഗണന വെച്ച് കുറച്ച് കൂടുതൽ ഫ്രീഡം കാണിച്ചു.
0: ആയിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ചേച്ചിയോട്, എന്റെ വല്ലാത്തൊരു ഒബ്സഷനാ അത്. കുട്ടിക്കാലത്തെ ആ അനുഭവം ഇന്നും വിങ്ങലോടെ മനസ്സിൽ കൊണ്ട് നടക്കുക ഞാൻ. അന്നൊരു പക്ഷേ ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഓർക്കാനും കൂടി പറ്റണില്ല. ഇപ്പോ പേടിച്ചരണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ ഒരുപാട് തവണ കണ്ണീര് തുടച്ചു തന്നിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്.
1: എങ്കിൽ പിന്നെ നിനക്ക് പറയാറുന്നില്ലേ രാജീവിനോട്?
0: പറഞ്ഞേനെ, പറയണമെന്ന് കരുതി തന്നെയാ പോയതും. പക്ഷെ രാജീവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയാണെന്ന് ഞാൻ സങ്കല്പിച്ചും കൂടിയില്ല.
1: പുരുഷന്മാരൊക്കെ അല്ലെങ്കിലും അങ്ങനെ ചിന്തിക്കൂ, അത് വർഗസ്വഭാവ. ഞാൻ പറയാറുള്ളതല്ലേ, പെണ്ണൊന്ന് ചിരിച്ച മിണ്ടിയ കൂടൊന്ന് നടന്ന അത്രയും മതി, പിന്നെ അവള് അവരാഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെയാണെന്ന. സാരയില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. മനസ്സിൽ കൊണ്ടു നടന്ന മയിൽപ്പീലി തുണ്ട് കളഞ്ഞുപോയി എന്ന് കരുത. എന്നിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാം.

0: ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, നോക്കട്ടെ. ചേച്ചി ഫോൺ. ആരാ? ചോദിച്ചില്ല. ഹലോ, അതെ.
1: ഞാൻ ക്ലബിൽ നിന്ന് വിളിക്കുക. ഇന്നാണ് ആ ഗസൽ പ്രോഗ്രാം ടാഗോറില്. പാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തയച്ചിരുന്നു. ഒന്ന് വിളിച്ചോർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു രാജീവൻ സാറ്.

0: അശ്വതി ഒന്നിങ്ങോട് വരൂ. എന്താ ഗസല് കേൾക്കാൻ താല്പര്യമുണ്ടോ? ടാഗൂരിൽ വൈകിട്ട് 6 മണിക്കാ. കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, ഭർത്താവിനെയും കൂട്ടി പോവാം. ദ പാസ്.
1: हम हंस दिए, हम चुप रहे।

0: ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നെങ്കിലൊന്ന് തുറന്നു പറയുന്നതിൽ തെറ്റില്ല. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് അത്തരമൊരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാകാനിടയുണ്ടെന്നും എങ്കിൽ അതൊരു സവിശേഷമായ റിലേഷൻഷിപ്പായി കൊണ്ടു നടക്കുന്നതിൽ എന്തോ കാൽപ്പനിക സൗന്ദര്യം ഉണ്ടെന്നൊക്കെ വെച്ച് കാച്ചിയിലോ.
1: ആ ഞാനങ്ങനെ പലതും പറയും, പ്രത്യേകിച്ച് രണ്ട് പേർക്ക് ഉള്ളിലുണ്ടെങ്കിൽ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം.
0: വേണ്ട, നിർത്തി. ഇനി ഉപദേശം നിർദ്ദേശം ഒന്നും വേണ്ട. എനിക്ക് തോന്നണ പോലെ ഞാൻ ചെയ്തോളാം.
1: ഓ ആയിക്കോ, അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കാം. തെറ്റിദ്ധാരണ മാറി കിട്ടിയാലോ?
0: ഇപ്പൊ കണ്ടാ മിണ്ടുന്നില്ലാന്നേ ഉള്ളൂ. ഇനി സാറ് സംസാരിക്കാൻ നിന്ന അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. അത്രയ്ക്ക് ഡീസെന്റ് ആയിട്ടുള്ള നാക്കാണല്ലോ. വേണ്ട, സാരില്ല. പിണങ്ങിയിട്ടാണെങ്കിലും മിണ്ടിയില്ലെങ്കിലും വല്ലപ്പോഴും ദൂരെ നിന്ന് കാണുകയെങ്കിലും ചെയ്യാലോ.
2: എന്നാലും തിരുവനന്തപുരം വരെ പോണ്ടേ ചേച്ചി?
3: നീ പോവാണെങ്കിലേ ഞാനും ഉള്ളൂ. നീയും ഞാനും സാറ ടീച്ചറും അഷിതയും ഒക്കെ പങ്കെടുക്കുന്നു നോട്ടീസിലുണ്ട്.
2: മുകുന്ദേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ചർച്ചാ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും പോണത് ആൾക്കത്ര ഇഷ്ടമുണ്ടാവില്ല. പിന്നെ മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
3: ആലോചിച്ച് നാളെ തന്നെ പറ. പാന ശരിയാവാത്തോണ്ട് ട്രെയിനും ഇല്ല, ബസ്സിന് തന്നെ പോണം.
2: ആ പിന്നെ
3: കോംപ്ലിമെന്റ് കോപ്പി കൊടുത്തേച്ചത് ഞാൻ കണ്ടു. കവറും ലേഔട്ടൊക്കെ നന്നായിട്ടുണ്ട്. കഥകൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണല്ലോ.
2: പിന്നെ
3: ആലോചിച്ചിട്ട് മതി, ഒരു കോപ്പി രാജുവിന് കൊടുക്കണോ? നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. പാവം, ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും
4: നീ അയാളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യപ്പോ.

0: ഒരു ഞായറാഴ്ച കിട്ടിയത് അങ്ങനെയും പോയി. ഈ ആഴ്ച നമ്മൾ എന്തായാലും ചെല്ലുമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നതാ. അപ്പഴ ഒരു തിരുവനന്തപുരം യാത്ര. ഇന്ന് തന്നെ പോണം നിർബന്ധമുണ്ട് രാജുവേട്ട.
1: എടി ഇന്ന് തന്നെ പോയാലല്ലേ നാളെ രാവിലെ സെക്രട്ടറിയേറ്റ് ചെല്ലാൻ പറ്റൂ.
0: ശരി, എന്തായാലും പോവല്ലേ. കരാൽക്കടയിൽ രണ്ടും സാരിയും കൂടി മേടിച്ചോ. ഈ നോട്ടം കണ്ടാലും അറിയാം മേടിച്ചു തന്നെയെന്ന്. സാരല്ല, സമയം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി. നാളെ തന്നെ മടങ്ങില്ലേ?
1: മിക്കവാറും, ഇല്ലെങ്കിൽ മറ്റന്നാ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മേഘമൽഹാർ.
0: ഹലോ.
1: ഹലോ
0: രാജീവ്, എങ്ങട്ടാ?
1: ട്രാൻസ്ഫർ.
0: നന്ദിത കണ്ടില്ലേ രാജീവിനെ? ഞങ്ങളുണ്ട് അവിടെ വരെ. ഒരു ചെറുകഥ ക്യാമ്പ് നാളെയും മറ്റന്നാളും.

ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊന്നും മിണ്ടായിരുന്നു രാജുവിനോട്. പാവം, ഞാനും വല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ട് പെരുമാറി നീ കാരണം. അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് രാജി ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിളിക്കട്ടെ രാജീവിനെ? വേണ്ട ചേച്ചി. ഇത് കൊടുത്താ മതി. എന്താ ഇത്? കഥാസമാഹാരം. നിനക്ക് കൊടുത്തൂടെ?

0: ആലോചിച്ചത് മതി നന്ദിതേ, പോയി കുളിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ക്യാമ്പിലെത്തുമ്പോ ലേറ്റ് ആവും.
1: രാജീവ് കണ്ടുകാണോ ചേച്ചി, എനിക്ക് എന്തോ ഒരു വല്ലായിക.
0: കണ്ടിട്ടുണ്ടാവൂ എന്നുള്ള വല്ലായികയോ, അതോ കണ്ട പ്രതികരണം എന്തായിരിക്കും എന്നുള്ള വല്ലായികയോ?
1: രണ്ടുണ്ട്.
0: നിന്റെ മനസ്സിലിപ്പ എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു മൂന്നാംകിട പൈങ്കിളി സീരിയലിലെ നായികയുടെ ആത്മസംഘർഷം, അല്ലെങ്കിൽ ഒരു മധുര 17-കാരിയുടെ ഒട്ടും മോശമല്ലാത്ത പ്രണയചാപല്യം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ദാർശനിക വ്യഥയുടെ തിരയടങ്ങാത്ത കടൽ.
1: ഒന്നും ഉണ്ടായിരിക്കും ചേച്ചി,
0: ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഈ നൊസ്റ്റാൾജിക് സൗഹൃദം ഒരു സുഖ. പ്രത്യേകിച്ചും നിന്നെ പോലെ ആ മെമ്മറീസ് എന്നും കൊണ്ടടക്കുന്ന ഒരാൾക്ക്. എന്തായാലും ബാല്യകാല സഖിയെ തിരിച്ചറിഞ്ഞ എക്സൈറ്റ്മെന്റിലാവും രാജീവ്. നീ ഒന്ന് വിളിക്ക്, മൊബൈൽ ഉണ്ടാവും കയ്യില്.
1: വേണ്ട വേണ്ട ചേച്ചി, ഞാനിപ്പോഴും വല്ലാത്തൊരു ഡിലമേല. വേണ്ട, ഇപ്പൊ എന്തായാലും വേണ്ട.
2: ഹലോ, അതെ.
3: ഹലോ,
4: ഞാൻ രാജീവ്. എത്ര തിരക്കായാലും എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായാലും ഇപ്പൊ എനിക്കൊന്ന് കാണണം, പിന്നെ ഒരിക്കലും കാണാതിരിക്കാം. രാജ്യമായിട്ട് പോലും ഒരിക്കലും മുമ്പിൽ വന്ന് പെടാതിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് കണ്ടേ പറ്റും. ഞാനിവിടെ തന്നെയുണ്ട്. പുറത്ത്
3: വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ പരിമിതികളെ കുറിച്ച്. ഇന്നത്തെ സമൂഹത്തിൽ അവൾ

0: എന്നോട് വെറുപ്പുണ്ടോ? സത്യം പറ, എന്നോട് വെറുപ്പുണ്ടോ?
1: എന്തിനാ? ഒരിക്കലുമില്ല.
0: എപ്പോഴും മടങ്ങിപ്പോവാ. നമുക്കൊന്ന് അവിടെ വരെ പോവാം, കന്യാകുമാരിയില്. അന്നത്തെ ആമ്പലക്കുളത്തിന്റെ പടവില് ആ കൽമണ്ഡപത്തിനടുത്ത് പണ്ട് അസ്തമയം നോക്കി നിന്ന് ആ പാറക്കൂട്ടങ്ങളുടെ അടുത്ത് എന്നെങ്കിലും നീ വരുമ്പോ കാണട്ടെ എന്ന് കരുതി ഞാൻ പേരെഴുതിയിട്ട് പോന്ന ആ മുത്തിയമ്മ പാറയുടെ അടുത്ത്.

le que calia era Dieu. സത്യായിട്ടും നിനക്ക് കഴിയൂ. നീ പറഞ്ഞതാ, ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാന്ന്. കഴിയോ നിനക്ക്? എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ പോലും പരിചയം ഭാവിക്കാതിരിക്കാൻ, കണ്ടില്ല എന്നടിച്ചു പോവാൻ, ഇങ്ങനെ ഒരു നന്ദിതി അറിയയില്ല എന്ന് കരുതാൻ കഴിയോ? കഴിയണം, കഴിയും. നീ എനിക്ക് വാക്ക് തരണം. ഇങ്ങനെ ഒരു രാജീവിനെ അറിയില്ലെന്ന് കരുതാൻ എനിക്കും കഴിയണം. കഴിയുന്നു, ഞാനും നിനക്ക് വാക്ക് തരാം.

വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഇഷ്ടം നമുക്ക് വേണ്ട രാജ്യം നിനക്കും വേണ്ട എനിക്കും വേണ്ട.

അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ നിന്നെ നഷ്ടപ്പെടും, എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്നെ നഷ്ടപ്പെടും. നീ എന്താ ഒന്നും പറയാത്തത്?

0: എന്താ ഇത്? പോണ്ടേ, ഇന്നലെ അസ്തമയവും കണ്ടു, ഇന്നിപ്പോ ഉദയമായി. എനിക്കാണെങ്കിൽ ഈ കടല് മഹാബോറടിയാ. നീ കാണുന്ന സൗന്ദര്യമൊന്നും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയാൽ ഒരു യാത്ര പോണമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതി ഇത് വല്ല കാശിക്കോ രാമേശ്വരത്തേക്കോ ആവുന്ന.
1: അതിന് സമയായോ?
0: ഇല്ലല്ലേ. ഓ, സമാധാനായി.

0: ഏയ് മതി ഉറങ്ങിയ കന്യാകുമാരി എത്താറായി.
1: ഒരു വഴിപാട് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണുണ്ടല്ലോ ഇയാള്. എന്ത് കാണാന രാജീവേട്ട?
0: കണ്ടാലും കണ്ടാലും തീരാത്തൊന്നില്ല ഇവിടെ.
1: കടലോ? അത് കോഴിക്കോടുമില്ലേ?
0: കോഴിക്കോടത്തെ കടലിനില്ലാത്തൊരു പ്രത്യേകത ഇവിടുത്തെ കടലിനുണ്ട്.
1: എന്നെ എന്താ സാമൂഹ്യ പടം പഠിപ്പിക്കുക?
0: ഓ പൊന്നോള് കിടന്നുറങ്ങിക്കോ, അതാ ഭേദം.

0: രേഖയല്ലേ? യു സി കോളേജിൽ പഠിച്ചിരുന്ന എന്നെ മനസ്സിലായോ?
1: അയ്യോ മുകുന്ദൻ, ഈശ്വര, പഴയ ടി കെ മുകുന്ദൻ.
0: അതെ,
1: എത്ര കൊല്ലായിട്ട് കാണ?
0: ഒരു 10-30 കൊല്ലായിട്ടുണ്ടാവും അല്ലേ?
1: പിന്നെ എനിക്കാദ്യം മനസ്സിലായില്ല, മുടി മുഴുവൻ പോയല്ലോ.
0: പോയി, തനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കോളേജ് വിട്ട ശേഷം താൻ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു എനിക്ക്.
1: അന്വേഷിച്ചില്ലാന്ന് പറ. മുകുന്ദൻ ഗൾഫിൽ വർക്ക് ചെയ്യണെന്ന് ഇടയ്ക്കെപ്പോഴോ ജലജയെ കണ്ടപ്പോ പറഞ്ഞു.
0: കോളേജിലെ പഴയ വീരഗാഥകൾ പറയണ കൂട്ടത്തില് രേഖയെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞാൻ.
1: ഒറ്റയ്ക്കേ ഉള്ളൂ?
0: അല്ല, മിസ്സിസും ഉണ്ട്. ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു.
1: ആ രാജീവേട്ടാ, ഇത് മുകുന്ദൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
2: ഹലോ.
0: ഹലോ. ഒരുമിച്ച് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ചില്ലറ രാഷ്ട്രീയവും ഉഴപ്പും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരു കൊല്ലം ഞാൻ ചെയർമാനും രേഖ വൈസ് ചെയർമാനും ആയിരുന്നു. രാജീവ് എന്ത് ചെയ്യുന്നു?
2: അഡ്വക്കേറ്റാ.
0: ആണോ? ഞാൻ കുറെ കാലം പുറത്തായിരുന്നു, ഇപ്പൊ മതിയാക്കി നാട്ടിലുണ്ട്.
1: മിസ്സിസ് എവിടെ?
0: കാറിലുണ്ട്, ഞാൻ വിളിക്കാം. നന്ദിതേ.

0: നന്ദിതേ, ഇത് രേഖ, എന്റെ പഴയ കോളേജ് മേറ്റാ.
1: നമസ്കാരം. പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. കഥയൊക്കെ എഴുതുന്ന
0: അത് തന്നെ.
1: ഇതെന്റെ ഹസ്ബൻഡ് രാജീവ്.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മേഘമൽഹർ. തിരക്കഥാ സംവിധാനം കമൽ. കഥ ഇക്ബാൽ കുറ്റിപ്പുറം. നിർമ്മാണം MV ശ്രേയംസ് കുമാർ. ഛായാഗ്രഹണം വേണുഗോപാൽ. സംഗീതം രമേശ് നാരായൺ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, പൂർണിമ മോഹൻ, സിദ്ദിഖ്, ശ്രീനാഥ്, രാഘവൻ, ശിവജി, അംബിക മോഹൻ, ജിജോയ് രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സനുഷ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ஆனந்தி, ஊர் வந்துடுச்சு நினைக்கிறேன், எங்க இறங்கணும்?
1: டைம் டிராவலர்
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 4. ടൈം ട്രാവലർ ജൂലൈ 4-ന്റെ കാഴ്ചകൾ കാണുന്നു. 1776 ജൂലൈ 4, അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യദിനം. 1862 ജൂലൈ 4, ലോക ബാലസാഹിത്യത്തിലെ മഹാ അത്ഭുതങ്ങളിലൊന്നായ ആലീസിൻ്റെ അത്ഭുത ലോകം പിറവികൊണ്ടിരിക്കുന്നു. 1930

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go

0: Prambanan Temple Complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the third India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
1: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ SIRമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തെഹാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം SP വെങ്കടേഷ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം MG ശ്രീകുമാർ, KS ചിത്ര.

ചിത്രം പ്രണയവർണ്ണങ്ങൾ. സംഗീതം വിദ്യാസാഗർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.
1: ഒരു വർണ്ണമകാം.

ബയോസ്കോപ്പിലിനി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. സംഗീതം SP വെങ്കടേഷ്. ചിത്രം കല്യാണ കച്ചേരി.

തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് സുബിൻ ഇഗ്നേഷ്യസ് ഡെൽസി എന്നിവർ ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ശൃംഗാരവേലൻ.

ബയോസ്കോപ്പിലിനി മൈ ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും മഞ്ജരിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ കരുണാസായി റേഡിയോ പഴവില്ല പോലെ മനസ്സോട് ചേർക്കാം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സുദർശനൻ.
2: ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പുള്ള ഒരു സംഭവ കഥയാണിത്. വിശ്വമോഹിനിയായ ഒരു മഹാറാണിയുടെ കഥ. എത്രയോ വിശ്വജേതാക്കളെ തന്റെ മാദക സൗന്ദര്യത്തിന്റെ മാസ്മരിക വലയത്തിൽ ആകർഷിച്ചെടുത്ത് അമ്മാനമാടിയ ഈ സർപ്പസുന്ദരിയുടെ കഥ മൂന്ന് മഹാസാഹിത്യകാരന്മാർ അവരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് നെയ്തെടുത്തിട്ടുണ്ട്. ഷേക്സ്പിയറും ബർണാക്ഷയും റൈഡർ ഹെഗാർഡും. ഇതിലേറ്റവും ഹൃദ്യമായി എനിക്ക് തോന്നിയത് പ്രശസ്ത ആംഗലേയ സാഹിത്യകാരൻ റൈഡർ ഹെഗാർഡ് 1889 എഴുതിയ ഈ നോവലാണ്. ഈ വിശ്വസാഹിത്യകൃതി ഞാൻ മലയാള കഥാപ്രസംഗത്തിന് വിഷയമാക്കുന്നു. ക്ലിയോപാട്ര. അന്നൊരു സന്ധ്യാനേരത്ത് ഈജിപ്തിലെ അബുദ്ധസ് ക്ഷേത്രത്തിനുള്ളിൽ ഒരു രഹസ്യ യോഗം നടക്കുന്നു. ഒരാൾ സംസാരിക്കാൻ എഴുന്നേറ്റു. ഈജിപ്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി ദേശാഭിമാന പ്രചോദിതരായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്തിലെ പരമ്പരാഗത രാജവംശത്തിന്റെ അവകാശിയും മുഖ്യ പുരോഹിതന്റെ പുത്രനുമായ ഹർമാച്ചുസ് രാജകുമാരൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ രഹസ്യ സംഘടനയുടെ നേതൃത്വം നാം ഇതാ ഹർമാച്ചുസിനെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല, ഈജിപ്തിലെ പരമ്പരാഗത രാജകിരീടം കുമാരന്റെ ശിരസിലണിയാൻ പ്രധാന പുരോഹിതനെ നാം വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രധാന പുരോഹിതൻ രംഗത്തെത്തി. സർപ്പമുദ്രയുള്ള രാജകിരീടം കുമാരന്റെ ശിരസിലണിഞ്ഞു. അധികാരദണ്ഡും വിശുദ്ധ മേലങ്കിയും അണിയിച്ചു. ഹർമാച്ചുസ് രാജകുമാരൻ! പ്രിയപ്പെട്ട രാജകുമാര ഹർമാച്ചുസ്, ഇന്നു മുതൽ അങ്ങാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ അഭിമാനം. ഈ നാടിന്റെ വിമോചനത്തിന്റെ പടവാൾ ഇന്നു മുതൽ അങ്ങയുടെ കയ്യിലാണ്. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മുടെ രഹസ്യ വിമോചന പ്രസ്ഥാനത്തിന്റെ 10,000 യുവാക്കൾ അങ്ങയ്ക്ക് വേണ്ടി ആയുധമണിയാൻ സന്നദ്ധരായി നിൽക്കുന്നു. പ്രിയപ്പെട്ട ഹർമാച്ചുസ്, പോകൂ. നമ്മളെ അടിച്ചമർത്തി ഭരിക്കുന്ന ആ റോമാക്കാരി ചക്രവർത്തിനി ക്ലിയോപാട്രയെ അങ്ങ് വധിക്കണം. ഈ സമയത്ത് നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ സന്നദ്ധ ഭടന്മാർ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്ത് അങ്ങയെ ഏൽപ്പിക്കും. അങ്ങ് ഈജിപ്തിന്റെ ചക്രവർത്തിയാകും. പോകൂ, പോയി ദൗത്യമേറ്റെടുക്കൂ. ഹർമാച്ചുസ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ജന്മനാടിന്റെ മോചനത്തിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ച പവിത്രമായ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. പിരമിഡുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയകാല ഫിറോമാരെ, ഈജിപ്തിന്റെ വിശുദ്ധ ദേവതമാരെ, ഞാനിതാ സത്യം ചെയ്യുന്നു, നാടിന്റെ മോചനത്തിനു വേണ്ടി മരണം വരെ ഞാൻ പോരാടും. ഞാൻ ഒരിക്കലും റോമാക്കാരോട് സഖ്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. ഹർമാച്ചുസ് പ്രധാന പുരോഹിതനായ പിതാവിന്റെ കാതൊട്ട് വന്നിച്ചു, അനുഗ്രഹം വാങ്ങി.
3: അച്ഛാ, ഞാൻ എന്തു വേണമെന്ന് പറയൂ.
4: മോനെ, ഈ കത്ത് മെംഫിസ് പട്ടണത്തിലുള്ള റാദേവന്റെ ക്ഷേത്രത്തിലെ പുരോഹിതന്റെ കൈ കൊടുക്കണം. വേണ്ടതൊക്കെ അദ്ദേഹം പറയും.
2: ഹർമാച്ചുസ് മെംഫിസ് പട്ടണത്തിൽ റാദേവന്റെ ക്ഷേത്രത്തിലെത്തി. കത്ത് കൊടുത്തു.
4: കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ പുരോഹിതന്റെ ഭാവം മാറി.
5: ഹർമാച്ചുസ്, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് സെപ്പ, നിന്റെ അമ്മാവൻ. സെപ്പ എന്റെ സ്വന്തം സഹോദരിയുടെ മകനാണ്. നീ വാ, അകത്തു വാ. അച്ഛൻ എഴുതിയിരിക്കുന്ന കണ്ടോ? എല്ലാം പഠിപ്പിക്കണമെന്ന്. ഹർമാച്ചുസ്, പാരമ്പര്യപ്രകാരം നീ ഈജിപ്തിന്റെ അവകാശിയാണ്. പക്ഷേ പൗരോഹിത്യാവകാശമുള്ളത് കൊണ്ട് പിരമിഡുകളുടെ രഹസ്യം കൂടി നീ പഠിച്ചിരിക്കണം. ഹർമാച്ചുസ്, തുടങ്ങിക്കോളൂ, ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നക്ഷത്രങ്ങൾ, ഭൂമിയുടെ ചലനം, ദൈവസങ്കല്പം, മാന്ത്രിക വിദ്യ, സ്വപ്നശാസ്ത്രം, പിരമിഡുകളുടെ രഹസ്യം, രാജ്യതന്ത്രം, ചരിത്രം എല്ലാം പഠിച്ചോളൂ.
3: പഠനം, പഠനം,
2: നിരന്തര പഠനം. ഒരു ദിവസം ഹർമാച്ചുസ് തന്റെ മുറിയിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാവും കയറി വന്നു.
5: ഹർമാച്ചുസ്, എന്താ ആലോചിക്കുന്നത്?
3: അമ്മാവ,
4: എനിക്ക് അവകാശപ്പെട്ട ഈജിപ്തിന്റെ സിംഹാസനം എങ്ങനെ റാണി ക്ലിയോപാട്രയ്ക്ക് കിട്ടി?
5: മോനെ, വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരൻ ടോളമി ഈജിപ്റ്റ് ആക്രമിച്ച് കീഴടക്കി. ടോളമി മരിച്ചപ്പോ ക്ലിയോപാട്രയുടെ സഹോദരൻ രാജാവായി. അപ്പോഴതാ വിശ്വയുഗ വീരനായ മഹാനായ ജൂലിയസ് സീസർ ഈജിപ്ത് ആക്രമിച്ചു. അലക്സാണ്ട്രിയായി വന്നപ്പോ സിറിയൻ പട്ടിൽ പൊതിഞ്ഞ ഒരു അമൂല്യ സമ്മാനം അദ്ദേഹത്തിന് കിട്ടി. സമ്മാനം കണ്ടപ്പോ സീസർ അത്ഭുതപ്പെട്ടു പോയി. ഒരു സ്വർഗീയ സുന്ദര ധാമം, ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീരൂപം. അനശ്വര പടയോട്ടങ്ങൾ നടത്തി വിശ്വജേതാവായ സീസർ ആ സൗന്ദര്യ ധാമത്തിന്റെ മടിത്തട്ടിൽ മയങ്ങി വീണു.
6: അമ്മാവ, ദുർബലയായ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് എല്ലാം മറന്ന സീസർ എങ്ങനെ ഒരു മഹാനാകും?
5: മോനെ, അരുത്, അങ്ങനെ പറയരുത്. ദൗർബല്യമുണ്ടെങ്കിലും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയാണ് സ്ത്രീ.
6: അതിരിക്കട്ടെ അമ്മാവ, പിന്നെന്ത് സംഭവിച്ചു എന്ന് പറയൂ.
5: എന്ത് പറയാനാ മോനെ, ക്ലിയോപാട്രയ്ക്ക് സീസറുടെ ഒരു കുട്ടിയെ കിട്ടി, സഹോദരന് രാജ്യവും തിരിച്ചു കിട്ടി.
6: ഈ ക്ലിയോപാട്ര പിന്നെ വിവാഹം കഴിച്ചില്ലേ?
5: കഴിച്ചു. പക്ഷെ ഒരു ദിവസം ഭർത്താവും സഹോദരനും നാട് നീങ്ങി. വിഷം കൊടുത്തു കൊന്നൊക്കെ ആ ആളുകൾ പറയുന്നത്. അന്ന് മുതൽ മോനെ ക്ലിയോപാട്ര മഹാറാണിയായി.
6: അമ്മാവ, ഈ റാണിയെ ഒന്ന് കാണാൻ പറ്റുമോ?
5: കാണാം, ഇന്ന് തന്നെ കാണാം. ജന്മദിനാഘോഷം പ്രമാണിച്ച് ഇന്ന് വൈകിട്ട് മഹാറാണിയുടെ എഴുന്നള്ളത്തുണ്ട്. ഹർമാച്ചൂസ്, നമുക്കും പോയിക്കളയാവോ? ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ.
2: രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി. തെരുവീഥിയിലൊക്കെ ആളുകൾ തിങ്ങി നടന്നു കഴിഞ്ഞു. ആ രാജകീയ ഘോഷയാത്ര കാണാൻ ജനങ്ങൾ തള്ളിക്കയറുന്നു. അതാ ഒരു സംഘം റോമൻ പട്ടാളക്കാർ മാർച്ച് ചെയ്തു വരുന്നു. അവർക്ക് പിന്നിൽ അശ്വഭടന്മാർ, അവരുടെ പിന്നിൽ ഗായക സംഘം.

റാണിയെ കാണാൻ ആളുകൾ തള്ളിക്കയറുന്നു. രാജകീയ മല്ലന്മാർ അവരെയൊക്കെ നിയന്ത്രിക്കുന്നു. ഇതിനിടയ്ക്ക് തോളത്തൊരു കൈക്കുഞ്ഞുമായി ഒരു സാധു സ്ത്രീ റാണിയെ കാണാൻ മുന്നോട്ട് വന്നു. ഒരു രാജകിങ്കരൻ ആ സാധു സ്ത്രീയെ പിടിച്ചൊരൊറ്റ തള്ളുകൊടുത്തു. അവൾ നിലംപതിച്ചു. അവളുടെ കയ്യിലിടുന്ന കുഞ്ഞു ദൂരെ തെറിച്ചു വീണു. ഇത് കണ്ടു നിന്ന ഹാർമാച്ചുസ് ചാടിച്ചെന്ന പട്ടാളക്കാരന്റെ നെഞ്ചത്തൊരു ഇടി കൊടുത്തു. അവൻ നിലംപതിച്ചു. പെട്ടെന്ന് അവൻ ചാടിയെഴുന്നേറ്റു. രണ്ടുപേരും ഉഗ്രമായ പോരാട്ടം. പക്ഷേ ഹാർമാച്ചുസ് ആ കരുത്തൻ രാജഭടനെ ഇടിച്ച് പൊക്കിയെടുത്തൊരു ഏറും കൊടുത്തു. റോമൻ പട്ടാളക്കാർ പാഞ്ഞു വന്ന് ഹാർമാച്ചുസിനെ പിടികൂടി. പക്ഷെ അപ്പോഴേക്കും മഹാറാണിയുടെ തേരത അടുത്തെത്തിക്കഴിഞ്ഞു. അതാ സ്വർണ്ണത്തേരിൽ സുന്ദരിയായ റാണി ഇരിക്കുന്നു.

0: ഒരു റോമൻ സേനാധിപൻ ഹാർമാച്ചസിനെ പിടിച്ച് റാണിയുടെ തേരിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പൊന്നുനമ്പുരാട്ടി, ഇയാൾ നമ്മുടെ ഒരു പട്ടാളക്കാരനെ അടിച്ചു വീഴ്ത്തി. റാണി ഹാർമാച്ചസിനെ അടിമുടി ഒന്ന് നോക്കി.
1: ബലിഷ്ട സുന്ദര രൂപം കത്തിജ്വലിച്ചു നിൽക്കും യൗവനം, രോമാവൃതമം വിരിഞ്ഞ മാറും തീരനു ചേരും മുഖഭാവം, ആരെയുമടരിഞ്ഞു വെല്ലുവിളിക്കും അരോഗസുന്ദര ഗാത്രം, പോരിനിടയിൽ പറ്റിയ ചോര കറകൾ പുരണ്ടൊരു ഗാത്രം, അരോഗസുന്ദര ദൃഢഗാത്രം, അരോഗസുന്ദര ദൃഢഗാത്രം, അരോഗസുന്ദര ദൃഢഗാത്രം.
0: ഹേ തിക്കാരി, ആരാണ് നീ? ഈ രാജകീയ ഘോഷയാത്രയിൽ ആമുഖത്തിന് വന്ന നീ ആര്? പൊന്നതമ്പുരാട്ടി, അടിയൻ ധിക്കാരം കാട്ടിയതല്ല. ഈ പട്ടാളക്കാരന് ഒരു കാര്യവുമില്ലാതെ ആ സാധു സ്ത്രീയെയും പിഞ്ചു കുഞ്ഞിനെയും തല്ലി താഴെയിട്ടു. ഇത് കണ്ടപ്പോ അടിയന് സഹിച്ചില്ല.
2: ആരവിടെ? ആ പട്ടാളക്കാരനെ പിടിച്ചുകെട്ടി അവന്റെ വലതു കൈ വെട്ടിക്കളയൂ.
0: മഹാറാണി വീണ്ടും ഹാർമാച്ചസിനെ ഒന്ന് നോക്കി.
2: ഹേ തിക്കാരി, ആരാണ് നീ? എന്താ നിന്റെ പേര്?
0: പൊന്നതമ്പുരാട്ടി, അടിയന്റെ പേര് ഹാർമാച്ചസ്.

0: അന്നു രാത്രി ഹാർമാച്ചസും അമ്മാവനും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറുത്ത മൂടുപടം അണിഞ്ഞ ഒരു സ്ത്രീ ആ മുറിയിലേക്ക് കയറി വന്നു. അകത്ത് കടന്ന് വാതിലടച്ചിട്ട് അവൾ ആ മൂടുപടം മെല്ലെ ഒന്ന് മാറ്റി.
1: മോളെ, നീ ആയിരുന്നു ഹാർമാച്ചൂസ്? ഇവളെ അറിയുമോ? എന്റെ മകൾ കാർമിയൻ. മോളെ, ഇത് ഹാർമാച്ചൂസ്, നിന്റെ അപ്പച്ചിയമ്മയുടെ മകൻ, ഈജിപ്തിന്റെ കിരീടാവകാശി. ഹാർമാച്ചൂസ്, ഇവളും നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണ്.
2: അമ്മാവ, അന്ന് ആഘോഷവേളയിൽ റാണിയുടെ ചാരത്ത് നിന്നത് ഇവളല്ലേ?
1: അതെ അതെ, ഇവള് തന്നെ. ഹാർമാച്ചൂസ്, നമ്മുടെ രഹസ്യ സംഘടനയുടെ തീരുമാനപ്രകാരം മഹാറാണിയുടെ തോഴിയായി ഇവൾ കൊട്ടാരത്തിൽ കഴിയുകയാണ്. അവിടുത്തെ രഹസ്യങ്ങൾ അപ്പപ്പോൾ നമ്മളെ അറിയിക്കുക, അതാണ് ഇവളുടെ ദൗത്യം. മോളെ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ?
0: ഇല്ലച്ച.
1: ഹാർമാച്ചൂസ്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇതാ വരുന്നു.
0: അമ്മാവും പോയി. ഹാർമാച്ചൂസ് ആ സുന്ദരി പെണ്ണിനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു.

0: പ്രിയപ്പെട്ട രാജകുമാര, അങ്ങേ ഒരു നോക്ക് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് ഈജിപ്തിന്റെ സിംഹാസനത്തിലെത്തുന്ന സുന്ദര മുഹൂർത്തം മാത്രമാണ് എന്റെ സ്വപ്നം. അങ്ങയ്ക്ക് വേണ്ടിയാണ് ആ മഹാറാണിയുടെ കൊട്ടാരത്തിൽ ഞാനൊരു പരിചാരികയായി കഴിയുന്നത്. അങ്ങ് കൊട്ടാരത്തിലേക്ക് വരണം.
1: കാർമിയൻ, ഞാൻ എങ്ങനെ കൊട്ടാരത്തിനുള്ളിൽ വരും?
0: അങ്ങയ്ക്ക് വേണ്ടി അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിശ്വസുന്ദരിയായ റാണി ക്ലിയോപാട്ര അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അല്ല, റാണിയെ മാത്രം എന്തിനു കുറ്റം പറയണം? കൊട്ടാരത്തിലെ സുന്ദരിമാരെല്ലാം അന്ന് ആഘോഷവേളയിൽ അങ്ങയെ കണ്ടു കൊതിച്ചിരിക്കുകയാണ്.
2: ഇത് പറഞ്ഞിട്ടവൾ അർത്ഥം വെച്ച് ഹാർമാച്യൂസിനെ ഒന്ന് നോക്കി.
1: കാർമിയൻ, നീ എന്താ പറഞ്ഞത്?
0: രാജകുമാര, സാഗരതീരത്തെ പൂന്തോട്ടത്തിലുള്ള മനോഹരമായ കൊട്ടാരത്തിലാണ് റാണി താമസിക്കുന്നത്. ഒരു ജാലവിദ്യക്കാരന്റെ വേഷത്തിൽ അങ്ങ് നാളെ കൊട്ടാരവാതക്കിലെത്തണം. ഞാൻ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ പോട്ടെ, റാണി അന്വേഷിക്കും.
2: അവൾ അടുത്തു വന്നു, ഹാർമാച്യൂസിന്റെ കൈത്തലത്തിൽ ചുംബിക്കുന്നു. സ്വന്തം ആത്മാവിൽ അവൾ കുറിച്ചിട്ടിരിക്കുന്ന പ്രേമാഭിലാഷങ്ങളെല്ലാം അവൾ ആ ചുംബനത്തിൽ ഒതുക്കി.

0: കാർമിയൻ പോയി കഴിഞ്ഞപ്പോ അമ്മാവും വന്നു.
1: മോനെ ഹർമാച്ചസ്, കാർമിയൻ പോയോ? ഹർമാച്ചസ് എന്റെ മകളാണെങ്കിലും അവൾ ഒരു സ്വപ്നാടനക്കാരിയാണ് കേട്ടോ. അവൾ നിന്നെ മോഹിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു.
2: അമ്മാവ, എന്റെ മനസ്സിൽ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, ഈജിപ്തിന്റെ മോചനം. മറ്റൊന്നും ഇപ്പൊ എനിക്ക് പ്രശ്നമല്ല.
1: മോനെ, സ്ത്രീ ചഞ്ചല ചിത്തയാണ്. സ്നേഹമുള്ളടത്ത് മാത്രമേ സ്ത്രീക്ക് വിശ്വാസമുള്ളൂ. സ്നേഹം നശിച്ചാൽ പിന്നെ സ്ത്രീ വഞ്ചകിയാണ്, ഉഗ്രരൂപിണിയാണ്. ഹർമാച്ചസ്, ഈ പെണ്ണിന്റെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാവി. എന്റെ മകളാണെങ്കിലും ഹർമാച്ചസ്, അവളെ നീ സൂക്ഷിക്കണം.
0: ഒരു ജാലവിദ്യക്കാരന്റെ വേഷത്തിൽ പിറ്റേ ദിവസം ഹർമാച്ചസ് കൊട്ടാരത്തിലെത്തി. കാർമിയം വന്നു, ഹർമാച്ചസിനെ കൂട്ടിക്കൊണ്ടുപോയി.
3: മഹാറാണി, അന്ന് ആഘോഷവേളയിൽ ആവഹത്തിന് വന്ന ആ ജാലവിദ്യക്കാരൻ ഹർമാച്ചസ് മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു.
4: ഓഹോ, എവിടെ എവിടെ, വിളിക്കൂ. ഏ ജാലവിദ്യക്കാരാ, എന്നെ രസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കാമോ?
0: ഹർമാച്ചസ് കയ്യിലിടുന്ന മാന്ത്രിക വടി അന്തരീക്ഷത്തിലൊന്ന് വീശി.
4: മാന്ത്രിക വടി ഒരു പാമ്പായി മാറിയിരിക്കുന്നു.
0: ഹർമാച്ചസ് ആ പാമ്പിനെ താഴെയിട്ടു. പാമ്പ് പല കഷണങ്ങളായി മുറിഞ്ഞു.
4: ഓരോ കഷണവും ഓരോ പാമ്പൻ കുഞ്ഞാകുന്നു.
0: മുറി നിറയെ പാമ്പുകൾ.

0: സിംഹാസനത്തിലും സുന്ദര പര്യങ്കത്തിലുമെല്ലാം പാമ്പുകൾ എഴിഞ്ഞു കയറുന്നു. ഹർമാചൂസ് നിർത്തൂ നിർത്തൂ നിർത്തൂ നിർത്തൂ. ഹർമാചൂസ് അന്തരീക്ഷത്തിൽ നിന്ന് കൈവീശി. സർപ്പങ്ങളൊക്കെ അപ്രത്യക്ഷമായി.
1: ഹർമാചൂസ്, നിങ്ങളെ ഇന്നു മുതൽ കൊട്ടാരം ജ്യോത്സ്യനായി നിയമിച്ചിരിക്കുന്നു.
0: ഹർമാചൂസ് റാണിയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. എന്നും അന്തപുരത്ത് ചെല്ലും, റാണിയെ നക്ഷത്രഫലം വായിച്ചു കേൾപ്പിക്കും, ജാലവിദ്യ കാട്ടി രസിപ്പിക്കും, തിരിച്ചു പോരും.
1: ഒരു ദിവസം ഹർമാചൂസ് തന്റെ മുറിയിലിരിക്കുമ്പോ കാർമ്മ്യം വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി കൊട്ടാരത്തിൽ മഹാറാണി ഒരു രാജകീയ വിരുന്നൊരുക്കുന്നുണ്ട്. അങ്ങേ പ്രത്യേകം ക്ഷണിക്കാൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അങ്ങ് വളരെ സൂക്ഷിക്കണം. ഒരു പക്ഷേ വിരുന്നുമേളക്കിടയിൽ അങ്ങേ പ്രലോഭിപ്പിക്കാൻ റാണി എന്തെങ്കിലും സൂത്രങ്ങൾ ഒരുക്കും. ഈയിടെയായിട്ട് റാണിക്ക് അങ്ങയോട് വല്ലാത്ത പ്രേമം. അങ്ങതിൽ വീണുപോകരുത്.
0: കാർമ്മികൻ പോയി. വൈകുന്നേരം ഹർമാചൂസ് വിരുന്നിനെത്തി. ധാരാളം അതിഥികൾ. എല്ലാവരും വീഞ്ഞു കുടിക്കുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു. ഹർമാചൂസ് അല്പം അകലമാറിയിരുന്നു. റാണി ക്ലിയോപാട്രയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നു. അകലമാറി അലസനായിരിക്കുന്ന ഹർമാചൂസിനെ റാണി കണ്ടുകഴിഞ്ഞു.
1: ഹർമാചൂസ്, താങ്കൾ എന്താണ് അകലമാറിയിരിക്കുന്നത്? എല്ലാവരും പാട്ടുപാടുന്നു, ഉല്ലസിക്കുന്നു, താങ്കൾ മാത്രം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. നോക്കൂ ഹർമാചൂസ്, ഞങ്ങൾ സ്ത്രീകളൊക്കെ എത്ര വിലാസവതികളായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് നോക്കാൻ പോലും നിങ്ങൾ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. ഹർമാചൂസ്.

0: കർമാച്ചസ്, എന്താ നിങ്ങൾക്ക് രസം തോന്നുന്നില്ലേ? നിങ്ങളുടെ ഈ അലക്ഷ്യത എന്നെ അസഹ്യപ്പെടുത്തുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഹർമാച്ചസ്, നിങ്ങൾ അത്ര വലിയ സ്ത്രീജിതനാവാൻ ഞാൻ സമ്മതിക്കില്ല.
1: റാണി ഹർമാച്ചസിന്റെ സമീപത്തെത്തി. ഹർമാച്ചസിന്റെ കണ്ണുകളിൽ മഹാറാണിയുടെ മോഹനേത്രങ്ങൾ കാമ

0: ഹെർമാച്ചസ്, എന്റെ ഈ സൗന്ദര്യം അങ്ങേ തെല്ലും ആകർഷിക്കുന്നില്ലേ? കാർമിയൻ ഇവിടെ വരൂ, എന്റെ തലയിലിരിക്കുന്ന ഈ പുഷ്പകിരീടം ഇദ്ദേഹത്തിന്റെ ശിരസിൽ അണിയിക്കൂ. ഇദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നാം ഇതാ ഇദ്ദേഹത്തെ പ്രേമ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നു. വിരുന്നുകാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു, കൈയടിക്കുന്നു. ഹെർമാച്ചസിന്റെ മനസ്സിൽ അപമാനത്തിന്റെ നെരിപ്പോടിരിക്കുന്നു. ഈജിപ്തിലെ പരമ്പരാഗത രാജവംശത്തിന്റെ അവകാശിയായ തന്റെ തലയിൽ ഈ മഹാറാണി അപമാനത്തിന്റെ കിരീടം ചാർത്തിയിരിക്കുന്നു. അതാ ക്ഷുഭിതനായി പാഞ്ഞു പോകുന്നു ഹെർമാച്ചസ്. സ്വന്തം മുറുകി ചെന്നു ആ മഹാറാണിയുടെ പുഷ്പകിരീടം തറയിലേക്ക് വലിച്ചൊരേറും കൊടുത്തു. വാതിലടച്ചു. അസ്വസ്ഥനായി സ്വന്തം മുറിയിൽ ഉള്ളാത്തുന്നു. വാതിലാരോ മുട്ടുന്നു.
1: ആരാണത്?
0: ഞാനാണ് കാർമിയൻ.
1: എന്താ കാർമിയൻ?
0: ഒരു കാര്യം അങ്ങേ ഏൽപ്പിക്കാൻ ഞാൻ മറന്നു. ഇതാ മഹാറാണിയെ വധിക്കാനുള്ള കഠാര. നാളെ സന്ധ്യ കഴിയുമ്പോൾ നക്ഷത്രഫലവുമായി അങ്ങ് അന്തപുരത്തിലെത്തണം. റാണി നക്ഷത്രഫലം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ കൂടി കഠാര പ്രയോഗിക്കണം. രാജകുമാര, ആരോ വരുന്നുണ്ട്. കാർമികൻ ഓടിച്ചെന്ന് താക്കോൽ പടിഞ്ഞിലൂടെ നോക്കി. മഹാറാണി! രാജകുമാര, മഹാറാണിയാണ്. ഈ രാത്രിയിൽ ഇവിടെ വെച്ച് നമ്മളെ ഒന്നിച്ച് കണ്ടാൽ പല സംശയങ്ങളും ഉണ്ടാവും. ഞാൻ ആ യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കാം. വാതിലിൽ മുട്ടുന്നു.
1: ആരായാലും കടന്നു വരൂ.
0: അതാ റാണി കടന്നു വരുന്നു. ഹെർമാച്ചസ്, നിങ്ങൾ പോന്നത് കൊണ്ട് ഞാൻ ആ വിരുന്നുമേള പിരിച്ചുവിട്ടു. നിങ്ങളില്ലാത്ത ആ വിരുന്നുമേള എനിക്ക് ആവശ്യമില്ല. അല്ല ഹെർമാച്ചസ്, ഈ പുഷ്പകിരീടം നിങ്ങൾ വലിച്ചെറിഞ്ഞു അല്ലേ? ഈജിപ്തിലെ മഹാറാണി സമ്മാനിച്ച പുഷ്പകിരീടം നിങ്ങൾ വലിച്ചെറിഞ്ഞു അല്ലേ? റാണി ചെന്ന് ആ പുഷ്പകിരീടം കയ്യിലെടുത്തു. ദാ തറയിലൊരു കൈലേസ് കിടക്കുന്നു. കാർമിയന്റെ കൈലേസ്. റാണി അത് ശ്രദ്ധിച്ചു. ഹെർമാച്ചസ്, ഇതാ മനോഹരമായ ഒരു കൈലേസ്. ഇത് ഞാൻ എടുത്തോട്ടെ നിങ്ങളുടെ പ്രേമ സമ്മാനമായി? അല്ല, ഈ കൈലേസ് കണ്ടിട്ട് ഇതൊരു സുന്ദരിയുടെ കൈലേസാണെന്ന് തോന്നുന്നല്ലോ. ഹെർമാച്ചസ്, നിങ്ങളെ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു. സത്യം പറയൂ, കാമുകിമാരാരെങ്കിലും നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ? എങ്കിൽ എനിക്ക് വേണ്ട. ഇതാ നിങ്ങൾ തന്നെ മാറിൽ വെച്ച് ഓമനിച്ചോളൂ. ഹെർമാച്ചസ് ആ കൈലേസ് വാങ്ങി ദൂരേക്കെറിഞ്ഞു. അല്ല, അതും നിങ്ങൾ വലിച്ചെറിഞ്ഞോ? എന്റെ പുഷ്പകിരീടം പോലെ ആ കൈലേസും നിങ്ങൾ വലിച്ചെറിഞ്ഞു. ഹെർമാച്ചസ്, നിങ്ങളുടെ ഈ ധിക്കാരം എനിക്കിഷ്ടമായി. നോക്കൂ ഹെർമാച്ചസ്, എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ മുറിക്ക് പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നു. രജനി, എന്റെ ആത്മസഖി രജനി, വരൂ ഹെർമാച്ചസ്. ആ പൂന്തോട്ടത്തിലെ വെണ്ണക്കൽ തൽപ്പത്തിൽ അല്പസമയം നമുക്ക് ഒന്നിച്ചിരിക്കാം.
1: തമ്പുരാട്ടി, അവിടുന്ന് മഹാറാണിയാണ്. ഞാൻ ഈ കൊട്ടാരത്തിലെ ജോത്സ്യനാണ്.
0: ഹെർമാച്ചസ്, ഞാനിപ്പം മഹാറാണിയല്ല, നിങ്ങൾ എന്റെ പ്രജയുമല്ല. ഈജിപ്തിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനാണ് നിങ്ങൾ. ഞാൻ നിങ്ങളുടെ ആരാധികയും.
1: മഹാറാണി, അവിടുന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഹെർമാച്ചസ്, ഈ കൊട്ടാരത്തിൽ ഞാൻ ഏകാകിനിയാണ്. എനിക്ക് ചുറ്റും ഭടന്മാരും ഭൃത്യന്മാരും ധാരാളമുണ്ട്, പക്ഷേ ഞാൻ ഏകാകിനിയാണ്. മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ എനിക്കാരുമില്ല. ഈ ഏകാന്തത എനിക്ക് ദുസ്സഹമാണ് ഹെർമാച്ചസ്. ഹെർമാച്ചസ്, എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്കാവില്ലേ?
2: റാണിയുടെ സ്വപ്ന നേത്രങ്ങൾ ഹെർമാച്ചസിന്റെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ നിന്നും വികാരത്തിന്റെ ശലഭങ്ങൾ ചിറകടിച്ചു പറന്നു വരുന്നു. സുഗന്ധ സുലഭിലമായ ആ പരിനീർ പൂമേനിയാകെ വികാര തരളിതമാകുന്നു.
0: നോക്കൂ ഹെർമാച്ചസ്,

0: ഹാർമാച്ചസിന്റെ പ്രതിജ്ഞയുടെയും സത്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടിക്കല്ലുകൾ ഇളകുന്നു. മനസ്സിന്റെ രാജവീതിയിൽ പ്രണയാശങ്ങൾ കടിഞ്ഞാൻ പൊട്ടിക്കുന്നു. തന്റെ പൂങ്കരവല്ലികൾ ഹാർമാച്ചസിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് റാണി ചോദിക്കുന്നു,
1: പറയൂ ഹാർമാച്ചസ്, അങ്ങ് എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ?
0: ഒരു സ്വപ്നാടകരെ പോലെ ഹാർമാച്ചസ് ആ കരം ഗ്രഹിച്ചു. ആ പൂങ്കരവല്ലിയിൽ ഹാർമാച്ചസ് ചുംബിക്കുന്നു.
1: ഹാർമാച്ചസ്, എനിക്ക് സന്തോഷമായി. നോക്കൂ ഹാർമാച്ചസ്, അനുരാഗത്തിന്റെ ദേവതയായ വീനസ് നക്ഷത്രം നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു. എനിക്ക് അങ്ങയോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി അങ്ങ് എന്റെ അന്തപുരത്തിലേക്ക് വരില്ലേ?

0: മഹാറാണി പോയി. ആർമാച്ചു സ്വന്തം മുറിയിലെത്തി. അയാൾ പുഷ്പകിരീടം എടുത്തു, മടിയിൽ വെച്ച് ഓമനിക്കുന്നു, അതിൽ ചുംബിക്കുന്നു. രാജകുമാര, പത്തി വിടർത്തിയ പാമ്പനെ പോലെ ക്രുദ്ധയായി നിൽക്കുന്നു കാർമിയൻ. രാജകുമാര, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? സീസറുടെ വെപ്പാട്ടിയുമായി കൊഞ്ചി കുഴയുക, അവരുടെ പുഷ്പകിരീടം മടിയിൽ വെച്ച് ഓമനിക്കുക, ലജ്ജയില്ലേ അങ്ങേക്ക്? അവരുടെ കാമവലയിൽ അങ്ങും കുരുങ്ങിയോ? ചേർന്നിരുന്നുള്ള ആ സംഭാഷണവും ചുംബനവും കാമുകീ കാമുകന്മാർക്ക് പറ്റിയ സ്ഥലവും സമയവും.
1: കാർമിയൻ, നീ അതിർ കടക്കുന്നു.
0: അതിർ കടന്നത് ഞാനല്ല, അങ്ങാണ്. മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അങ്ങ് പ്രതിജ്ഞയെടുത്തവനാണ്. ആ റാണിയുടെ സൗന്ദര്യം കണ്ടപ്പോ അങ്ങ് എല്ലാം മറന്നു.
1: കാർമിയൻ നിർത്തു, ഇതൊക്കെ പറയാൻ നിനക്കെന്ത് അവകാശം?
0: അങ്ങെന്താ ചോദിച്ചത്? എനിക്കെന്ത് അവകാശമെന്നോ? ശരിയാണ്, എനിക്കൊരവകാശവുമില്ല, എന്റെ സേവനത്തിന് ഒരു വിലയുമില്ല. എന്റെ കൈലേസ് പോലും ആ വേശിക്ക് വേണ്ടി അങ്ങ് വലിച്ചെറിഞ്ഞില്ലേ? ചെല്ലു, ചെന്ന റാണി മൊത്തം ജീവിച്ചു കൊള്ളൂ. ഞാൻ പോയിക്കോളാം, ഞാൻ പോയിക്കോളാം.
1: കാർമിയൻ, കാർമിയൻ, നിൽക്കൂ, നിൽക്കൂ.
0: അവൾ നിന്നില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ അവളതാ പാഞ്ഞു പോകുന്നു. ആർമാച്ചു ആലോചിച്ചു.
1: കാർമിയൻ പറഞ്ഞത് സത്യമല്ലേ? മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്തവനാണ് ഞാൻ. എന്റെ ദൗത്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പുറത്തു കാത്തു നിൽക്കുന്നു.
0: ആ മഹാറാണിയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ ലയിച്ചു പോയാൽ എല്ലാം തകരും.
1: ഇല്ല, ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല.
0: രാത്രിയായി. ആർമാച്ചുസ് തന്റെ സ്വർണപ്പടിയുള്ള കഠാര എടുത്തു, മേലങ്കിയിൽ ഒളിപ്പിച്ചു വെച്ചു.
1: ഇന്നത്തെ രാത്രി ആ മഹാറാണിയുടെ അവസാനത്തെ രാത്രിയാണ്.
0: പതിവുപോലെ നക്ഷത്ര ഫലവുമായി ഹാർമാച്ചുസ് അന്തപുരത്തിലെത്തി. സുഗന്ധം വീശുന്ന ഒരു മുറിയിൽ ഒരു സുന്ദര തൽപ്പത്തിൽ ശുഭ്രവസ്ത്രധാരിണിയായിരിക്കുന്നു ഒരു സൗന്ദര്യ ദേവത. ഹാർമാച്ചുസ് നല്ലയാളാ, ഇന്നലെ ഞാൻ കാത്തിരുന്നു.
1: മഹാറാണി, ഇതാ നക്ഷത്ര ഫലം കൊണ്ടുവന്നിട്ടുണ്ട്.
0: എവിടെ? റാണി അത് വാങ്ങി. ഹാർമാച്ചുസ് തന്റെ മേലങ്കിയിൽ ഒളിച്ചു വെച്ചിരുന്ന കഠാരപ്പിടിയിൽ കൈതൊട്ടു.
2: ഹാർമാച്ചുസ്, ഈ നക്ഷത്രഫലം വായിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സുന്ദരമായ ഈ മുഖം നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം.
0: ഹാർമാച്ചുസ്, എന്താ മുഖം അല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നല്ലോ.
2: എന്താണ്, എന്തിനാണ് എപ്പോഴും മേലങ്കിയിൽ കൈയിടുന്നത്?
0: വരൂ ഹാർമാച്ചുസ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു നൃത്തം ചെയ്യാം.
2: അല്ലെങ്കിൽ വേണ്ട, ഞാൻ പാടാം.
0: മഹാറാണി ചെന്ന് വീണയെടുത്ത് മടിയിൽ വെച്ചു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സുദർശനൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാംസ്കാരിക ഇടങ്ങൾ.

0: മലയാള കവിതയിലെ വിപ്ലവകാരിയായ മഹാകവി കുമാരനാശാന്റെ പാവനമായ സ്മരണകൾ ഉറങ്ങുന്ന ഇടമാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലിലുള്ള കുമാരനാശാൻ സ്മാരകം. വീണപ്പൂ എന്ന കൃതിയിലൂടെ മലയാള സാഹിത്യത്തിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കമിട്ട ആശാൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇന്ന് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ സ്മാരകം മലയാളികളുടെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു. സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയുടെ ജീവിതവും പോരാട്ടവും കവിതകളും വരും തലമുറയ്ക്കായി ഇവിടെ അക്ഷരരൂപത്തിലും ദൃശ്യരൂപത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ ദേശീയപാതയുടെ അരികിലായാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആശാൻ സ്വയം പണികഴിപ്പിച്ച ശാരദാ മന്ദിരം എന്ന വസതിയിലാണ് ഈ സ്മാരകത്തിന്റെ ഹൃദയം. 1922 ആശാൻ തോന്നക്കലിലേക്ക് താമസം മാറിയത്. തന്റെ സർഗാത്മകതയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആശാൻ നിർമ്മിച്ച ഈ വീട് ഇന്നും അതിന്റെ പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്നു. ആശാന്റെ പത്നി ഭാനുമതി അമ്മയുമായി അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. പല്ലനയാറ്റിനുണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിൽപ്പെടുന്നതിനു മുൻപുള്ള 2 വർഷം അദ്ദേഹം വിശ്വപ്രസിദ്ധമായ തന്റെ പല കൃതികളും രചിച്ചത് ഈ വീടിന്റെ അന്തരീക്ഷത്തിലിരുന്നായിരുന്നു. ചുവന്ന ഓടിട്ട തടിയിലുള്ള കൊത്തുപണികളോടുകൂടിയ ഈ ചെറിയ വീട് ആ പഴയ കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യയെയും ലാളിത്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. സ്മാരകത്തിന്റെ കവാടം കടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായൊരു പൂന്തോട്ടവും കുമാരനാശാന്റെ വെങ്കല പ്രതിമയുമാണ് സന്ദർശകരെ വരവേൽക്കുന്നത്. ആ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ "സ്നേഹമാണ് അഖില സാരമൊഴിയിൽ" എന്ന അദ്ദേഹത്തിന്റെ ദർശനം ഓരോ മലയാളിയുടെയും ഉള്ളിൽ അലയടിക്കും. സ്മാരക സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന മ്യൂസിയം വളരെ ശ്രദ്ധേയമാണ്. ആശാൻ ഉപയോഗിച്ചിരുന്ന പേന, നാരായം, ഗൃഹ ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള കവിതകളുടെ പകർപ്പുകൾ കാണുമ്പോൾ ആ വിപ്ലവ കവിയുടെ സാമീപ്യം വായനക്കാർക്ക് അനുഭവപ്പെടും. ആശാന്റെ കവിതകളെ ആസ്പദമാക്കി നിർമ്മിച്ച ശില്പങ്ങൾ മുറ്റത്ത് പലയിടങ്ങളിലായി കാണാം. വീണപ്പൂവ്, ചിന്താവിഷ്ടയായ സീത, കരുണ തുടങ്ങിയ കാവ്യങ്ങളിലെ സന്ദർഭങ്ങൾ ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതൊരു കലാപ്രേമിയെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആശാന്റെ സ്മാരകം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല, മറിച്ചതൊരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ഇവിടെയുള്ള വിപുലമായ ലൈബ്രറിയിൽ ആശാന്റെ കൃതികൾക്ക് പുറമേ മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക വിഖ്യാത രചനകളും ലഭ്യമാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് സാംസ്കാരിക സമുച്ചയം ക്രമീകരിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ ജീവിതത്തെയും അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ലൈബ്രറി വലിയൊരു മുതൽക്കൂട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആശാൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും കവിതയെ ആയുധമാക്കിയതെങ്ങനെയെന്ന് ഇവിടെയുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. മാറ്റുവിൻ വിധികളെ നിലറാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയ ആ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ സ്മാരകം സഹായിക്കുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേദിയായും തോന്നക്കിൽ ആശാൻ സ്മാരകം പ്രവർത്തിക്കുന്നു. കവിയുടെ ജന്മദിനത്തിലും ചരമദിനത്തിലും ഇവിടെ വിപുലമായ സാഹിത്യ സമ്മേളനങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നു. കവിതാ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ശില്പശാലകളും ഈ കേന്ദ്രത്തെ എപ്പോഴും സജീവമാക്കുന്നു. കേരള സർക്കാരിന്റെ കീഴിലുള്ള കുമാരനാശാൻ സ്മാരക കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആശാന്റെ പേരിൽ നൽകുന്ന പുരസ്കാരങ്ങൾ ഇന്ന് മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മാന്യമായ അംഗീകാരങ്ങളിൽ ഒന്നായി കരുതുന്നു. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം സന്ദർശിക്കുന്നത് സാഹിത്യത്തെ പ്രണയിക്കുന്നവർക്ക് ആത്മീയമായ ഒരു അനുഭവം കൂടിയാണ്. തോന്നക്കൽ കുമാരനാശാൻ സ്മാരകം കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഓരോ മലയാളിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. കവിതയിലൂടെ ഒരു ജനതയെ ഉണർത്തിയ മഹാകവിക്ക് കേരളം നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ കേന്ദ്രം. ആധുനിക മലയാള കവിതയുടെ വഴിത്താരകൾ മാറ്റിവരച്ച ആ പ്രതിഭയുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ് തോന്നക്കൽ വരും തലമുറകൾക്കും പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കും. ആശാന്റെ കവിതകൾ പോലെ തന്നെ കാലാതീതമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിടവും. മലയാളത്തിന്റെ വിപ്ലവ നക്ഷത്രത്തിന് തോന്നക്കലിന്റെ മണ്ണിൽ എന്നും പ്രണാമങ്ങൾ അർപ്പിക്കാൻ ഈ സ്മാരകം നമ്മെ പ്രേരിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ അഭിമാനമാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സുസ്വാഗതം. പുറത്ത് തോരാതെ പെയ്യുന്ന മഴയുണ്ട്. ജനൽച്ചില്ലലുകൾ വന്ന് തൊട്ട് പതുക്കെ താഴേക്ക് ഒഴുകി ഇറങ്ങുന്ന നീർത്തുള്ളികൾ. ഈ തണുത്ത കാറ്റിൽ ഒരു ചൂട് ചായയുടെ മണത്തിനൊപ്പം മനസ്സ് എങ്ങോട്ടൊക്കെയോ സഞ്ചരിക്കുകയാവും. ചിലപ്പോൾ പഴയൊരു ഓർമ്മയിലേക്ക്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില സൗഹൃദങ്ങളിലേക്ക്. പെയ്തൊഴിയാൻ മടിക്കുന്ന ഈ ആകാശത്തിന് കീഴിൽ നനഞ്ഞു കുതിർന്ന ഒരു സായന്തനത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ വരികളുമായി പോക്കുവെയിൽ എത്തിച്ചേരുകയാണ്. ഈ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഒരല്പം ഹൃദയ ചൂടോടെ നമുക്കിന്ന് സംസാരിക്കാം. നിങ്ങളുടെ വിശേഷങ്ങളും ഓർമ്മകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്? ആ, വിലാസിന് അമ്മയെ പറഞ്ഞോളൂ.
1: നല്ല പരിപൂർണ സുഖമായി. കയ്യെങ്കിലും ഭയങ്കര മരയിപ്പ്, അതുകൊണ്ട് എനിക്ക് നടക്കാനൊന്നും വയ്യ. വളരെ പ്രയാസത്തിലിരിക്കാണ്, വളരെ പ്രയാസത്തില്. ഒന്നിനും രണ്ടിനും പോകാനൊക്കെ ഭയങ്കര പ്രയാസം. തല കെട്ടാൻ വയ്യ, കാല് കൊടുക്കാൻ വയ്യ, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഞാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
0: തീർച്ചയായിട്ടും. സഹായത്തിനൊക്കെ ആരുണ്ട് അവിടെ?
1: എന്താ
0: സഹായത്തിനൊക്കെ അവിടെ ആരുണ്ട്?
1: ഇപ്പോഴും തൽക്കാലം മോളുണ്ട്. ഞാന് പോയിട്ട് ഇന്നലെ വൈകുന്നേരം വന്നു.
0: ഇന്നിവിടെ നിക്കാനും പറ്റൂലല്ലോ അല്ലെ അയാൾക്ക്?
1: ഓ ഇല്ല, അതില്ല
0: കാര്യം.
1: തൊഴിലുറപ്പിനൊക്കെ പോണമല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്പോഴും കുറച്ച് ദിവസത്തേക്ക് തൊഴിലുറപ്പില്ല, അതുകൊണ്ട് ഇനി ഇവിടെ നിക്ക്.
0: ആ, അത് അമ്മയെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടാവും.
1: ഭയങ്കര മഴ മേള, എന്തോന്നും മഴയാണ്, ശല്യം തന്നെ മഴ.
0: ഇന്ന് മാത്രമേ ഇത്രേ മഴ ഉള്ളൂ, അല്ലാത്തപ്പോ മഴയില്ല.
1: അയ്യോ, എന്നാലും ഇത് കൊറേ കഷ്ടം തന്നെ. എന്റെ പൊന്നു
0: ചോറ് കഴിച്ചു? സുഖമായിട്ടിരിക്കുന്നു. വിലാസ് സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ സുഖമാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല.
1: എനിക്ക് നക്ഷത്രങ്ങൾ നീരാടുവാൻ, ആ പാട്ടിലാണ്
0: നക്ഷത്രങ്ങളുടെ പാട്ട്.
1: നീരാടുവാൻ

ഭഗവാൻ. എന്തായാലും തുടക്കത്തിൽ ഒരു അടിപൊളി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര കേൾക്കാൻ ഭയങ്കര സുന്ദരമായ ഒരു പാട്ട്. ഈ പാട്ട് ഇഷ്ടമാണോ കേൾക്കാൻ? ആ അപ്പൊ കേൾക്കാമല്ലോ നമുക്ക് ഈ പാട്ട്. ഓക്കെ ശരി അമ്മ, ശരി ഓക്കെ. മുണ്ടേലിൽ നിന്ന് വിലയസിനി അമ്മയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയമാണ്, എന്നാലും റേഡിയോയും അതിന്റെ പാട്ടും ഒക്കെയാണ് കൂട്ട്. അപ്പോൾ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്വേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു വലിയ കോരിച്ചൊരിയലിന് ശേഷം പതുക്കെ ശാന്തമാകുന്ന പ്രകൃതി, ഇലത്തുമ്പുകളിൽ നിന്ന് ഇറ്റുവീഴാൻ മടിക്കുന്ന മഴത്തുള്ളികൾ പോലെ ചില ഓർമ്മകൾ നമ്മളുടെ മനസ്സിലും തങ്ങി നിൽക്കാറുണ്ട്. നമുക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരമുണ്ടല്ലോ, ആരാണ്?
1: വിജയകുമാരിയാണ് മാഡം. ഞാൻ മുമ്പ് വിളിച്ചിരുന്നു, മാഡത്തിനോട്
0: സംസാരിച്ചിട്ടുണ്ട്. സ്ഥലം എവിടെയായിരുന്നു?
1: എന്തോ
0: വെമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്.
1: കഴിഞ്ഞതിന്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ
0: വായനാ
1: ദിനത്തിന്റെ അന്ന്, അന്നാണ് മാഡം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്.
0: അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ
1: ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച സാറിനെ കിട്ടിയായിരുന്നു.
0: ഒരു ദിവസം കിട്ടാനാണ് ബുദ്ധിമുട്ട്.
1: അതായിരുന്നു, സാറിന്റെ കൂടെ സംസാരിച്ചു. മറ്റേ കുറിഞ്ചിലക്കോട് ബാലകൃഷ്ണ സാറുമായിട്ട്
0: ബാലേന്ദ്ര സാറിനോട് സംസാരിച്ചു.
1: സംസാരിച്ചു സാറിന് ഒരു പാട്ട്, ഒരു ലളിതഗാനമൊക്കെ പാടിക്കൊടുത്തു. അപ്പം എന്നോട് പറയണ, ഒരു യുവജനോത്സവ വേദിയിലിരുന്ന് കേട്ടവര് എന്തായാലും പുള്ളാ പാടാത്തത് ഇത്രയും നിർത്തി കളഞ്ഞെന്തെന്ന്.
0: അത് ശരി, അത്രയും നല്ല അപ്രീസിയേഷൻ കിട്ടി.

0: ആ അപ്പൊ പറയുന്നു ഫുള്ളാ അത് മുഴുവനും പാടണ്ടായിരുന്ന പകുതി. അപ്പം പകുതി മാർക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരുപാട് കാര്യങ്ങൾ സാറിനോട് സംസാരിച്ച്.
1: മുഴുവൻ പാടാൻ നമുക്ക് ഇതിനകത്ത് സമയമില്ലല്ലോ,
0: സമയം കിട്ടൂലല്ലോ.
1: നാല് വരിയൊക്കെ അല്ലേ നമുക്ക് പാടാൻ
0: പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച് ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക്.
1: അപ്പൊ ഭയങ്കര പാട്ടുകാരിയൊക്കെ ആണോ?
0: പാട്ട് ഡാൻസ് ഇതൊക്കെയാണ്
1: വേണം. ഓ അത് ശരി, ചുരുക്കത്തിൽ ഒരു സകലകലാ വല്ലഭയാണ്.
0: അങ്ങനെയാണ്.
1: അപ്പൊ ഇന്ന് ഏത് രണ്ടു വരിയായിരിക്കും പാടുന്നത്?
0: ഇന്ന് പാടുന്നത് തേനും വയമ്പും.
1: രണ്ടുപേര് പാടിക്കോളൂ,
0: പാടട്ടെ,
1: പാടിക്കോളൂ, പാടിക്കോളൂ.

0: ഓക്കെ ഓക്കെ, മതി മതി മതി. ആ ചുമ്മാ അതല്ല സാറ് പറഞ്ഞത്. അപ്പൊ വീട്ടിലെങ്ങനെ സമയമൊക്കെ പോകുന്ന, പാട്ടും ഡാൻസോ കളിച്ചിട്ടാണോ?
1: ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മാഡം. ഇവിടെയൊക്കെ നമ്മുടെ അടുത്തൊക്കെ വല്ല കല്യാണ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ
0: പാട്ട് പാടും,
1: പാട്ട് പാടും,
0: ഡാൻസ് കളിക്കും.
1: എന്തോ ഒരു നമ്മ എന്തൊക്കെ ചെറുതിലെ സ്കൂളിലൊക്കെ യുവജനോത്സവ സമയത്തൊക്കെ എല്ലാത്തിനും നല്ല ആക്റ്റീവായിട്ടൊക്കെ നിന്ന് ശരിക്കും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇത് ഇപ്പോഴും നമുക്ക് ഇത്രയും ആ ഒരു ഇതായെങ്കിലും
0: മനസ്സിൽ ഇപ്പോഴും ആ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വേണം വേണം, അതൊക്കെ ഇരിക്കും തോറും നമ്മള് വയസ്സാവൂല.
1: ശരിക്കും, കാരണം ഒരുപാട് ദുഃഖത്തിനും വിഷമങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാഡത്തിനോട്
0: പറഞ്ഞിട്ടുണ്ട്
1: കാര്യങ്ങള്,
0: അതെ അതെ,
1: എനിക്ക് ഒരു ദിവസം വരണം, സാറിനെ കണ്ട് ഒത്തിരി സംസാരിക്കണം, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുള്ള
0: ഈ വിഷമങ്ങളുടെയൊക്കെ അതൊക്കെ മറക്കാനും ആ ഒരു സ്ട്രെസ്സൊക്കെ മാറാനും ഇങ്ങനെയുള്ള പാട്ടും ഡാൻസും വായനയും സൗഹൃദം ഒക്കെ വേണം.
1: ഫോനാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറി തന്നെ വീട്.
0: പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കാം,
1: എന്തെങ്കിലുമൊക്കെ വായിക്കും, ചെറുതായിട്ടൊക്കെ ഇരുന്ന് കടയിലിരുന്ന് തയ്ക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് ടൈം പാസ്.
0: കവിത എഴുത്ത് വല്ലതും ഉണ്ടോ?
1: കവിത എഴുത്തൊന്നുമില്ല മാഡം, ഇങ്ങനെ പാട്ട് തന്നെ എനിക്ക് ഭയങ്കര ചില പാട്ടൊക്കെ,
0: പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഇഷ്ടം.
1: അതിനോടൊരു എന്തോ ഒരു
0: അതിനോടൊരു അടങ്ങാത്ത അഭിനിവേശം,
1: അടങ്ങാത്ത.
0: ശരി, അപ്പൊ അതൊക്കെ നല്ലതാ. അപ്പൊ അതൊക്കെ നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്താൻ അതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ സൂക്ഷിക്കുക, എന്നിട്ട് പറ്റണ സ്ഥലങ്ങളിലെല്ലാം പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. ഞാൻ പഴയ വിജയകുമാരിയായിട്ടങ്ങ് മാറും. ശരി, അങ്ങനെ യൗവനം കാത്തു സൂക്ഷിക്കുക.
1: ഞാൻ ഒരു ദിവസം വരും, താമസിക്കാതെ അങ്ങോട്ട് വരും, ഒന്ന് കാണണം. ഞാൻ ഇതിനിടയ്ക്ക് മേഡത്തിന്റെ പടം പത്രത്തിൽ കണ്ടായിരുന്നു. പത്രം വായന മസ്റ്റാണ്.
0: പത്രം വായിക്കും?
1: അയ്യോ, എനിക്ക് അതില്ലെങ്കിൽ പറ്റൂല.
0: പത്രം വായിച്ചപ്പോഴാണ് കണ്ടത്.
1: അപ്പൊ ഇത് കണ്ട് ചാങ്ങ സ്കൂളില്, ചാങ്ങ
0: പി എസ് എൻ എം വെളിയന്നൂര്.
1: ആ വെളിയന്നൂര്, വെളിയന്നൂര്. പക്ഷെ ശരിക്കും വ്യക്തമല്ല, എങ്കിലും ഞാൻ എന്റെ
0: മനക്കണ്ണിൽ കണ്ട്
1: കണ്ടു.
0: ശരി ശരി,
1: സാറിനെ കണ്ടിട്ടുണ്ട് എങ്കിലും സാറിനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച
0: നേരിട്ട് സാറിനോട് സംസാരിക്കാൻ പറ്റി.
1: അങ്ങനെ സംസാരിക്കാൻ പറ്റി, എന്തോ വലിയ ഒരു
0: സന്തോഷം. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചാ മതി, കിട്ടും.
1: വിളിക്കണം, കിട്ടണം. കാരണം ഞാനിപ്പോ ഇത് തുടങ്ങിയ ആദ്യ ഫോൺ എടുത്ത് വെച്ച് ഞാൻ പയ്യ തീരുന്നത് വരെ.
0: അത് ശരി.
1: അപ്പൊ ഞാൻ വിചാരിക്കും കിട്ടട്ടെ കിട്ടട്ടെ ഒന്ന്. അപ്പൊ മോൻ ചോദിക്കും, അമ്മ നിങ്ങക്ക് എന്തമ്മ, നിങ്ങക്ക് നല്ല ഇതില്ലേന്ന്. അവരടുത്ത് വിളിച്ചോണ്ടിരിക്കും അടുത്ത്. ഞാൻ ബെഫോടാ
0: ഇപ്പോഴായാലും എനിക്ക് കിട്ടും, എന്നാ ഉറപ്പിലായിരുന്നു വിളിച്ചോളുന്നത്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റി നമുക്ക്. ശരി, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: പാട്ട് രാജഹംസമേ എന്നുള്ള പാട്ട്.
0: രാജഹംസമേ എന്ന് തുടങ്ങുന്ന പാട്ട്, ചമയം എന്ന ചിത്രത്തിലെ മനോജ് കെ എസ് ചിത്ര പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണ്. ഇവിടെ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്ത് തോർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നല്ല തണുപ്പും ഒക്കെ ആയിട്ട്, അന്തരീക്ഷം ഒക്കെ വളരെ തണുപ്പാണ്. രാവിലെ മുതൽ ഇങ്ങനെ
1: ഒറ്റയ്ക്ക് ഇങ്ങനെ റേഡിയേറ്റർ അവിടെ റൂമിൽ ഇരിക്കുകയാണ്.
0: അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണടച്ച് ഈ പാട്ട് കേൾക്കും. ശരി ശരി, ഓക്കെ ഓക്കെ, ശരി. പൊക്കുവെൽ തത്സമയ പരിപാടിയിൽ വിജയകുമാരി ചേച്ചിയാണ് വെമ്പന്നൂരിൽ നിന്നാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് രാജഹംസമേ എന്നുള്ള പാട്ടാണ്. നമുക്കത് എല്ലാവർക്കുമായി ചേർന്ന് ഈ ഒരു മഴ സമയത്ത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്വയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അത് പുറത്ത് മാത്രമല്ല പെയ്യുന്നത്, നമ്മുടെ ഉള്ളിലെവിടെയോ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്മേലും വിരഹത്തിന്മേലും ഒടുവിൽ നമ്മൾ തനിച്ചായി പോയ ചില നിമിഷങ്ങളിലുമൊക്കെ അത് പെയ്തുകൊണ്ടേയിരിക്കും. ഓക്വയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: മാഡം, കള്ളിക്കാടുന്ന് ചാന്ദിനിയാണ്.
0: ആ, പറഞ്ഞോളൂ കള്ളിക്കാടുന്ന് ചാന്ദിനി.
1: സുഖമല്ലേ മാഡം?
0: സുഖമാണല്ലോ.
1: ഫുഡ് കഴിച്ചില്ല?
0: ഫുഡ് കഴിച്ചു. എന്നാലും ഫുഡ് കഴിച്ചിട്ടേ വരൂ.
1: അതെ,
0: പിന്നെ ചെന്നാ ഫുഡ് തരൂല്ല, അതുകൊണ്ട് നേരത്തെ കഴിക്കും.
1: അത് ശരി.
0: സമയത്തിന് ചെല്ലണമെന്നാണ് നിർദ്ദേശം. അത് കഴിഞ്ഞാൽ ഡോറുകൾ ക്ലോസ് ചെയ്യും, പിന്നെ വന്ന് തട്ടി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. ആ, തരൂല്ല, അതുകൊണ്ട് പിന്നെ നമ്മള് പോവും, നേരത്തെ പോവും. വിശപ്പാണല്ലോ. അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ. തുടർക്കിനാക്കളിൽ അല്ലേ? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ പാട്ട്. ശരി. ശരി, എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് നമുക്ക് ഇത് കേൾക്കാം. ഇപ്പൊ സുഖമാണല്ലോ.
1: അങ്ങനെ
0: പോണു. ശരി, അപ്പൊ അത് അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ. ശരി, പാട്ട്
1: കേൾക്കാം.
0: അപ്പൊ തത്സമയ പരിപാടിയിൽ ചാന്ദിനിയാണ് കള്ളിക്കാട് നിന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിലെ തുടർക്കിനാക്കളിൽ എന്ന പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്വേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയലിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജനൽപ്പാളികളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് പോലും ചിലപ്പോൾ ഓർമ്മകളുടെ ഗന്ധമാണ്. ഇന്ന് അനഞ്ഞ സായന്തനത്തിൽ ഒരു ജനൽ ചില്ലിനപ്പുറം ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ മനസ്സിലെ കോണിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, അമ്മച്ചയിൽ നിന്ന് ബിന്ദു പറയൂ. എന്താ വിളിക്കാത്തേ?
1: എനിക്ക് രണ്ടു മാസം ഒരു അമ്മച്ചി നോക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ്
0: എവിടെയായിരുന്നു അമ്മച്ചിയുടെ വീട്?
1: ഒരു 10 മിനിറ്റ് നടന്നാണ്.
0: എന്നും പോയി വരുവായിരുന്നു, അത് അവിടെ തന്നെ നിൽക്കുവായിരുന്നു.
1: ഇല്ല, രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്ക്
0: വരും. അപ്പോഴത്തേക്കും നമുക്ക് വിളിക്കാനുള്ള സമയം കഴിയും.
1: കഴിഞ്ഞു. പിന്നെ അത് പോയിട്ട് എന്റെ അമ്മ മരിച്ചു. 4 മാസമാവണം.
0: അണ്ണനോ?
1: എന്റെ മൂത്താണ്.
0: ഓ, വിളിക്കാനുള്ള സൗകര്യം ഒന്നും കിട്ടിയില്ല. ഇന്ന് ജോലിക്ക് പോണ്ടായിരുന്നോ?
1: കുറച്ച് ദിവസം കൊണ്ട് പോണ്ട.
0: 2 മാസം കഴിഞ്ഞു.
1: രണ്ടല്ല,

0: ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് ജനുവരി ജനുവരി ഫെബ്രുവരിയിൽ വിളിച്ചത്, ജനുവരിയിൽ വിളിച്ചത്.
1: ആ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കാനുള്ള
0: വിളിച്ചത്
1: ഡിസംബർ.
0: വിളിച്ച
1: ശരി. അങ്ങനെ മഹത്തായ 6 മാസങ്ങൾ കഴിയുന്നു നമ്മൾ പരസ്പരം വിളിച്ചിട്ടും സംസാരിച്ചിട്ടും. കുഴപ്പമില്ല, ഇന്നിപ്പം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചോ? മഴ ഇവിടെ മഴയുണ്ട്, കുറച്ചു മുന്നേ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഇനിയിപ്പൊ പുറത്തിറങ്ങിയാലേ അറിയോ എന്താണ് പുറത്തെ അവസ്ഥ എന്നുള്ളതേ. എന്നാലും ആ ഇവിടെ ഇങ്ങനെ മഴ ഇങ്ങനെ ചിനിച്ചിനാന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്യുന്നു തോരുന്നു, പിന്നെയും പെയ്യുന്നു തോരുന്നു. ആ പിന്നെ കാലവർഷം അല്ലേ, കാലവർഷം വേണ്ടും വേണ്ട ഒന്നും കിട്ടിയില്ലല്ലോ. ആ വെള്ളമില്ലാത്ത ഒരുപാട് അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് ആൾക്കാർക്ക്. ആ മഴ അങ്ങോട്ട് മാറിയ ഉടനെ ചൂട് തുടങ്ങുകയാണ്. പക്ഷെ മഴ പെയ്യുമ്പോ എല്ലാരും പാവത്തിനെ ശപിക്കുന്നുണ്ട്. ആ വെയില് വരുമ്പോ ഇതെന്ത് വെയിലാണ് എന്ന് പറഞ്ഞ് വെയിലിനെ ശപിക്കും. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല. എല്ലാ എല്ലാ കാലാവസ്ഥകളും നമുക്ക് വേണ്ടിയിട്ടാണ്. കാറ്റും വെയിലും ഓരോന്നിനനുസൃതമായിട്ടല്ലേ കാലാവസ്ഥ മാറി മറിഞ്ഞ് വരുന്നത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തൊക്കെ കെടുതികൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് പോവേണ്ട ബാധ്യത മനുഷ്യർക്കും മറ്റ് വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഉണ്ട്. അപ്പോ ഫുഡൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്നിപ്പോ ഒരിടത്തും പോണ്ട, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തയ്യലൊക്കെ നടക്കുന്നില്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇപ്പം കുറച്ച് നാളായിട്ട് അതും ഇല്ല.
0: അതിപ്പോ ഒരു 3-4 മാസം കൊണ്ടില്ല. കാര്യം ആശുപത്രിയിലെ 3 ഡോക്ടർമാരവിടെ സ്ഥലം മാറ്റം കിട്ടി പോയി. പിന്നെ അവിടത്തെ സൂപ്രണ്ടും പോയ
1: ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ ആൾക്കാർ കുറവ്. ശരി, പിന്നെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: ഞാൻ ചിന്ന തമ്പിയിലെ മയിലപ്പുടിച്ചയും കൂട്ടിലടച്ചും.
1: കുയിലപ്പിടിച്ച് കൂണ്ടിലടച്ച് കൂവ ചൊല്ലുകിറ ഉലകം. മയിലപ്പിടിച്ച് കാലമുടച്ച് ആട ചൊല്ലുകിറ
0: ഉലകം.
1: ഇത് എപ്പടി പാടുമയ്യ, എപ്പടി ആടുമയ്യ. ശരി, ഭയങ്കര അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഇത് എപ്പടി ആടുമയ്യ, കുയിലപ്പിടിച്ച് കൂണ്ടിലടച്ച് കൂവ ചൊല്ലുകിറ ഉലകം. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് ഇപ്പൊ കേക്കേണ്ടേ. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ടും കേൾക്കാം. ഓക്കെ
0: ഓക്കെ,
1: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ മച്ചയിൽ നിന്ന് ബിന്ദു ആണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഓ, ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ശ്രോതാക്കളുമായി നമുക്കത് ആസ്വദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. പെയ്തു തീരാത്ത ഈ മഴകൾക്കിടയിലൂടെ ഒരു ചുടുചായയുടെ മധുരമുള്ള സൗഹൃദവുമായി നമുക്ക് ഈ പോക്കുവയിൽ ഒരുമിച്ച് പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ ഷാജിമ.
0: ആ, പറഞ്ഞോളൂ ഷാജിമ. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴയേ ഉള്ളൂ.
0: ആണാ?
1: ഭയങ്കര മഴ. വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല.
0: വെളിയിലിറങ്ങാറില്ലല്ലോ, അകത്താണല്ലോ. വല്ലപ്പോഴും ഒക്കെ അല്ലേ വെളിയിലോട്ട് പോവാറുള്ളൂ. ആ, വീടിന്റെ മുറ്റത്തൊക്കെ ഇറങ്ങണം.
1: ഓ,
0: മഴക്കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങണം. നിക്കണേണ്, നിക്കട്ടെ. ഒരു മഴ പെയ്യാൻ സമ്മതിക്കൂല. മഴ മഴ മഴ എന്ന് വിളിച്ച് വിളിച്ച് അത് അതിന്റെ പാട്ടിന് പോവും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലവർഷമാണ്, മഴ പെയ്തുകൊണ്ടേയിരിക്കും. പെയ്യട്ടെ പെയ്യട്ടെ, പെയ്തുകൊണ്ടേയിരിക്കട്ടെ. ആ, എല്ലാം വേണം. അതായത് കാലഘട്ടത്തിനനുസരിച്ചുള്ള കാലാവസ്ഥ കിട്ടിയില്ലെങ്കിൽ വലിയ കഷ്ടത്തിലാവില്ലേ? ആ, ഇപ്പൊ ഷാജിമാടെ വീട്ടിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലായിടത്തും വെള്ളമില്ലല്ലോ. നിങ്ങളുടെ വീട്ടില് പറ്റാത്ത കിണറും?
1: കിണറില്ല, പൈപ്പുള്ള.
0: ആ, അതാണ്. പൈപ്പിൽ വെള്ളം പറ്റാ, അത് ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചു വെക്കും അല്ലേ. ലൈൻ വെള്ളമാണോ? കിണറില്ലേ വീട്ടിലെ?
1: കിണറൊന്നുമില്ല.
0: ഈ വെള്ളം വെച്ചു വേണം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. ഇതിന്ന് തന്നെ വെള്ളം പിടിച്ചു വെക്കും. ആ, വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കുമ്പോ മറ്റേ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ. ഡയറക്റ്റ് എടുക്കുമ്പോഴാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു ചുവയൊക്കെ വരുന്നത്. വെള്ളം കലത്തിലോ പാത്രത്തിലോ ഒക്കെ പിടിച്ചു വെച്ചിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. അപ്പൊ നമ്മള് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എടുക്കണം. അപ്പൊ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ്
1: ഇല്ലാണ്ടാവും.
0: ഇതാർക്കും അറിഞ്ഞൂടാ, ഇതൊരു ഒരു രഹസ്യമാണ്. രഹസ്യം ആരും കേട്ടില്ല, ഞാനും ഷാജിമയെ മാത്രമേ കേട്ടുള്ളൂ.
1: നമ്മള് മാത്രമേ കേട്ടുള്ളൂ.
0: ആ, ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളെ കേട്ടുള്ളൂ. ആ, ശരി, പറഞ്ഞു. അവിടെ വിശേഷങ്ങളൊക്കെ? അങ്ങനെ ഇങ്ങനെ
1: കുറച്ച് ദിവസം കണ്ട് വിളിക്കല്ലോ. കഴിഞ്ഞ മാസം 3-ാം തീയതി 13-ാം തീയതി
0: ഞാൻ അടുത്ത മാസം ആവാറായി. അത് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. വൈകുന്നേരം വീണ്ടും കേൾക്കാലോ. സുഖമാണ്. ആഹാരം കഴിച്ചു. ചായയുടെ സമയം ആയി, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നു. ചായ സമയം. ചൂട് ചായയോടൊപ്പം അല്പം സലാബവും. ചായക്കൊരു കടി, ചായക്ക് ഒരു കടി കിട്ടിയാ മതി. അല്ല, കഴിക്കാൻ വേണോ? നിർബന്ധമൊന്നുമില്ല. ആ, ഇവിടെ കാണുമായിരിക്കും. പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു പോയാ ഈ ചായയുടെ കൂടെയുള്ള കടി ചിലപ്പോ ഞാനങ്ങ്
1: ഒഴിവാക്കും.
0: അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെയോ അങ്ങനെ കഴിക്കാന്ന് വിചാരിക്കും. ചിലപ്പോ തോന്നും ഒരു ഒരു കടി കിട്ടിയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നും. പക്ഷെ കിട്ടൂല. ആ, കാണും, നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ആയിരിക്കും ഒന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ നമ്മളതങ്ങ് പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കും. അപ്പൊ ഷാജാൻ ചേട്ടൻ എന്ത് പറയുന്നു? ആ, അവിടെ ഇരിക്കട്ടെ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ലെന്ന് പറയണം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? നീലക്കുയിലേ ചൊല്ലു. അടുത്തത് പറ. കുയിലെ മാറിപ്പോ. നീലക്കുയിലെ ചൊല്ലു, മാറിക്കുയിലെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ.

0: എത്തുമെന്നോ? ഇതിലാണ് മാറി കുയിലേ, കുയിലേ നീ മാറിപ്പോ. ആ മാറി മാറി കുയിലേ അല്ലടാ, മാറി കിളിയേ എന്നാണ്. മാറി കിളിയേ അല്ല, നീലക്കുയിലേ ചൊല്ലു, മാറി കിളിയെ ചൊല്ലു, അല്ലാതെ മാറിപ്പോകൂ കിളിയേ. ഷാജിമ പറഞ്ഞ അനുസരിച്ച് കിളിയെ നീ മാറിപ്പോകൂ
1: എന്നാണ്.
0: അത് മാരിക്കിളിയാണ്, മാരി എന്ന് പറഞ്ഞ മഴയാണ്.
1: മഴ
0: മഴയത്ത്

വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ കിളിയോട് മാറിപ്പോവാൻ പറയാതിരിക്കുക, അതൊരു മാരിക്കിളിയാണ്, ഡോട്ട് മാറിക്കിളി. മാറിക്കിളിയെ ചൊല്ലു, ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർ ചിരിച്ചു ചിരിച്ച് മരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേക്കണേ, എന്താണ് പറയണെന്ന് കേക്കണേ. മാറിക്കിളിയാണോ മാരിക്കിളിയാണോ എന്ന് കേക്കണം, എന്നിട്ട് അടുത്ത് വിളിക്കുമ്പോ എന്റെ അടുത്ത് പറയണം. പാട്ട് ഇപ്പൊ ഇടും. ആ ശരി, അപ്പൊ ഓക്കെ, എന്നാൽ പാട്ട് കേട്ടാലോ. ശരി ശരി, ഓക്കെ. പൂക്കുവിൽ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അദ്വൈതം എന്ന ചിത്രത്തിലെ നീലക്കിളിയെ ചൊല്ലു, നീലക്കുയിലെ ചൊല്ലു, നമ്മുടെ ഷാജി പറഞ്ഞിരിക്കുന്ന മാറിക്കിളിയെ ചൊല്ലു എന്നാണ്. നമുക്കത് കേൾക്കാം, മാറിയാണോ മാരിയാണോ എന്നുള്ളത്. അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഓ
1: ടീച്ചറേ.
0: നമസ്കാരം. ആരാണ്? തിരുമലയിൽ നിന്ന് തങ്കം. പറയൂ. ഇത്രയും സ്നേഹത്തോടെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ, എന്നെ നേരിട്ട് അടുത്ത് നിന്ന് വിളിക്കും പോലെ തോന്നി.
1: രാത്രിയുള്ള പാട്ട് 9 മണി മുതലേ ഞാൻ ഇരിക്കും. എവിടെയെങ്കിലും സാറിന്റെ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം,
0: ആശ്വാസം.
1: ഭയങ്കര സന്തോഷവും ആശ്വാസവും സ്നേഹവും എല്ലാം ഉണ്ട്. എന്റെ കൊച്ചുമോള് വന്ന് പറയും, സാറ് വന്നാ സാറ് വന്നാ. ഞാൻ പറഞ്ഞു പടി പഠിച്ചിട്ട് വാ, സാറ് വരുമ്പോ ഞാൻ വിളിക്കാം. പറയണ്ടി കൊച്ചു കൊച്ചുമക്കളെ ആട്ടി ഉറക്കൂലേ നമ്മൾ ഉറക്കത്തിന്. ആ കാര്യമൊക്കെ കൊടുത്ത് ആട്ടി ഉറക്കുമ്പോഴേന്ന് സാറിന്റെ ആ പാട്ടിന്റെ ആ ഒഴുക്കും സംസാരത്തിന്റെ ഒഴുക്കും എല്ലാം
0: അത് കേട്ട് നമ്മളെ തൊട്ടിലില് കിടത്തി ആട്ടി ഉറക്കണ പോലെ നമുക്ക് ഉറങ്ങാം.
1: ഭയങ്കര ഒരു എത്ര വിഷമിച്ച് നമ്മൾ കിടന്നാലും സാറിന്റെ ഒരു ആ സ്നേഹമുള്ള സംസാരം, പാട്ട്, അങ്ങനെയുള്ള പാട്ടില്ലേ, വയസ്സായവർക്ക് കുറെ കൂടെ ഇഷ്ടമാണ്. ഒറ്റ പിള്ളേർക്കാണെങ്കിൽ പഴയ പാട്ടൊന്നും വലിയ
0: ഇഷ്ടപ്പെടില്ല.
1: എന്നെ പോലെ ഉള്ളവർക്ക് 10, 70, 80 വയസ്സായതൊക്കെ ഭയങ്കര അത് കാത്തിരിക്കും. ചിലപ്പം അത് തീരുന്നുമ്പേ ഉറങ്ങി പോകും.
0: നമ്മൾ ഉറങ്ങുമ്പോഴും റേഡിയോ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
1: എന്നാലും ഞങ്ങൾ ഉറങ്ങൂല, ഉറങ്ങുമ്പോ എഴുതിയിരിക്കും. ഉറക്കം വരുമ്പോ എഴുതിയിരിക്കും. ഇത് കേക്കണമല്ല,
0: 1 മണിക്കൂർ കേട്ടിട്ടല്ലേ ഉറങ്ങാൻ പറ്റും.
1: ഒരു ഒരു ഭാഗ്യമാണ്, നമ്മളൊക്കെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരാള് ഉള്ളതും നമുക്ക് പാട്ടുപാടിയൊക്കെ തരുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും നമുക്ക് സ്നേഹിക്കാനും ഉള്ള ഒരാള്. സാറിന്റെ എന്റെ അന്വേഷണം സാറിനോട് പറയണം.
0: തീർച്ചയായും പറയുമല്ലോ.
1: ടീച്ചറിന് ആയുസ്സും ആരോഗ്യത്തിനും സാറിന് ആയുസ്സും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ കേക്കാൻ പറ്റുള്ളൂ.
0: പെട്ടെന്ന് എങ്ങനെ കേക്കാൻ പറ്റുമല്ലേ?
1: അയ്യോ തീരൂല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്നും തീരൂല. എത്രയോ പേര്
0: കാതോർത്ത് കാത്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒന്നും വരൂല, ഈ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വരില്ല.
1: ഓ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ടീച്ചർ
0: ചോറൊക്കെ കഴിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി ചായ കുടിക്കാൻ പോണം.
1: അപ്പൊ
0: അവിടെ ചായയൊക്കെ കുടിച്ചോ?
1: ഇനിയിപ്പൊ ചായ ഇപ്പഴല്ല, കൊറേ കഴിഞ്ഞിട്ടേ ഉള്ളു. മോള് ട്യൂഷന് പോയിരിക്കണേ.
0: ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചായ ഇടുന്നത്.
1: വന്നിട്ട് ചായയൊക്കെ ഇടും. ഓ,
0: അപ്പൊ ചായക്ക് എന്ത് കാണും സ്പെഷ്യലൊക്കെ?
1: അങ്ങനെ ബ്രെഡ് കാണും. ബ്രെഡ്
0: ബ്രെഡ്
1: ബ്രെഡ് കാണും. ബ്രെഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണും. ചിലപ്പോ ഒന്നും ഇല്ലാതിരിക്കും. ബ്രെഡ് ഞാൻ കഴിക്കൂല.
0: ബ്രെഡ് എന്തെങ്കിലും, ബിസ്ക്കറ്റോ മിക്ചറോ
1: പിള്ളേർക്ക് എന്തെങ്കിലും വേണം. അവർക്ക്
0: തങ്കം ചേച്ചിക്ക് ഇതൊന്നും വേണ്ട. ഒരു ബ്രെഡൊക്കെ ചായയിലും കഴിക്കാം, നല്ലതല്ലേ?
1: കഴിക്കാം. ഞാൻ എന്നെ കാത്തിരിക്കണം എന്നറിയാ, വിളിച്ചു കിട്ടാൻ. ഇന്ന് വലിയ ചൊവ്വയും ശനിയല്ലേ ഉള്ളൂ?
0: ചൊവ്വയും ശനിയേ ഉള്ളൂ.
1: അപ്പോഴത് കേട്ട് നമ്മളെ മക്കളെക്കാലും സ്നേഹമുള്ള ആൾക്കാരെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ?
0: എല്ലാരൊക്കെ സ്നേഹവും ഇഷ്ടവും
1: തന്നെ.
0: ഇതെന്തെന്ന് വെച്ചാലേ, വല്ലപ്പോഴും ഒക്കെ കേൾക്കണോണ്ടാണ് ഇത്ര ഇഷ്ടം.
1: അല്ലല്ലല്ല, ആ പറയണ ആ ഒരു അരുമയും എല്ലാം എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ഇതാണ്
0: തോന്നുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച ഇതിനൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്.
1: എന്തോ നല്ല കാര്യം കഴിഞ്ഞ ജന്മം ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെയുള്ള ഒരു ഇതില് ഇതില് വരാൻ വേണ്ടിട്ട് സാറിനും ആയുസ്മാരോഗ്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
0: അതെ അതെ, വളരെ യാദൃച്ഛ്യമായിട്ടൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ കുറെ അമ്മമാരും ഒക്കെ സ്നേഹിക്കാനും വർത്തമാനം പറയാനും ഉള്ളത് തന്നെ ഒരു ഭാഗ്യമല്ലേ.
1: ഓ പിന്നെ അതിനുവേണ്ടിയല്ലേ നമ്മൾ കാത്തുകാത്തിരിക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ അടുത്ത ഈ ഒരു പാട്ടിന് വേണ്ടി, പാട്ട് ഏതാ പറഞ്ഞേ?
1: കണ്ണീരാറ്റിലെ തോഴി.
0: കണ്ണീരാറ്റിലെ തോഴി,
1: കാറ്റിലകപ്പെട്ട തോഴി.
0: ആ പാതിരാവും പകൽ വെളിച്ചോ എന്ന സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു.
1: ഞാൻ സിനിമയൊന്നും അങ്ങനെ കാണാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു സിനിമയുടെ ഇതും ആൾക്കാരെ അങ്ങനെ അറിഞ്ഞൂട.
0: ടിവിയിലൊന്നും കാണൂലേ?
1: ആ അങ്ങനെയൊന്നും, അങ്ങനെ ജോലിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ.
0: മെനക്കെട്ട് ടിവി കാണുന്ന സ്വഭാവം ഒന്നും ഇല്ല.
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
0: ശരി, ഇനിയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് ടിവിയൊക്കെ കാണാം. സിനിമ ഒരു വ്യത്യസ്തമായ അനുഭവമല്ലേ? 72 വയസ്സായ ആൾക്കാർ ഇവിടെ മമ്മൂട്ടിക്കൊക്കെ അത്രയും വയസ്സായിട്ട് നായകനായിട്ട് അഭിനയിക്കണില്ലേ, അവര് നമ്മള് സിനിമ കാണണ്ടേ? 72 വയസ്സെന്ന് പറഞ്ഞ വയസ്സായി പോയൊന്നുമില്ല, ഇപ്പോഴും മധ്യവയസ്സിൽ എത്തിയതേ ഉള്ളൂ.
1: അയ്യോ
0: അത്രേ ഉള്ളൂ, സത്യമായിട്ടാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് വയസ്സായി പോയി എന്നൊരു ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് കുറച്ച് സിനിമയൊക്കെ കണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോണം. ശരി, അപ്പൊ പാട്ട് കേൾക്കാം. ശരി അമ്മ, ഓക്കെ ഓക്കെ. ശരി, ഇപ്പൊ തിരുമല നിന്ന് തങ്കം ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ആളാണ്, നമ്മളെയൊക്കെ സ്നേഹിക്കുന്നു, നമ്മുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഒരു നിറഞ്ഞ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോ ഇപ്പൊ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മഴ നനഞ്ഞു നിൽക്കുന്ന ഈ ഒരു വൈകുന്നേരത്തിൽ നമുക്ക് പ്രിയഗാനങ്ങളും പ്രിയവിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സഹദേവൻ, ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് ഉലകം ചുറ്റും വാലിബൻ എന്ന ചിത്രത്തിലെ പച്ചക്കിളി മുത്തു എന്ന് തുടങ്ങുന്ന പാട്ട് വച്ചു തരാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അടുത്തതായി സഹദേവൻ ഇടുക്കിയിൽ നിന്ന് ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് പോക്കുവയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്കിവിടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറയിൽ നിന്നാണ്. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ അപ്പങ്ങളെ എമ്പാടും ഒരുമിച്ച് ചുട്ടമായി അമ്മായി ചുട്ടത് മരുമോനിക്കായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കർണാ സൈഡ് ഒരു സ്ഥിരം ശ്രോതാവാണ്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്. പോക്കുവെയിലൂടെ നമുക്ക് ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഇതാരാണ്? കിങ്ങിണി വിളിക്കുന്നതാണോ? ആ, കുറെ നേരമായിട്ട് വിളിക്കുകയാണോ കിങ്ങിണി? കോൾ കിട്ടുന്നില്ലായിരുന്നു. ആ, ഞങ്ങൾ നോക്കോ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വിളിക്കുന്നു. വാട്സപ്പിൽ വിളിച്ചാൽ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റൂല. ഏത് പാട്ട് വേണം കിങ്ങിണിക്ക്? വിജയ് സാറിന്റെയോ? അമ്മായൻറഴയ്ക്കാതെ ഉയരില്ലേ എന്നുള്ള പാട്ടാണോ? അത് വിജയ് സാറിന്റെ ആണോ രജനീകാന്തിന്റെ ആണോ?
1: വിജയ്.
0: ആ പാട്ട് വിജയിന്റെ അല്ല, രജനീകാന്തിന്റെ ആണ് ആ പാട്ട്. അമ്മായൻറഴയ്ക്കാതെ ഉയരില്ലയേ, അതല്ലേ? അതേതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ എടുക്കാൻ പറ്റൂ.
1: വിജയ്
0: അഭിനയിച്ച സിനിമ. സിനിമയുടെ പേരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെങ്കിൽ നന്നായിരുന്നു. സിനിമയുടെ പേര്. ഇതിപ്പോ ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നേ? സ്വന്തമായി സെലക്ട് ചെയ്തതാണ്. സ്വന്തമായി പറഞ്ഞ് അഭിമാനിക്കാം. ഇതിപ്പം വാരിഷിലെ പാട്ടാണോ? വാരിഷ് അത് പറഞ്ഞു. കല്യാണി സോങ്ങോ? അത് നമുക്ക് സിനിമാ പാട്ടല്ലാത്തോണ്ട് അത് ഇടാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തായാലും വിജയ് സാറിന്റെ പാട്ടല്ലേ ചോദിച്ചേ. ഈ വിജയ് സാർ എന്ന് പറയുന്ന ജോസഫ് വിജയ് അല്ലേ, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി? ആ, അദ്ദേഹത്തിന്റെ പാട്ടാണ്. ഞങ്ങൾ നോക്കാമേ, അങ്ങനെ ഒരു പാട്ട് കിട്ടുകയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വിജയ് സാറിന്റെ തന്നെ വേറൊരു പാട്ട് ഇട്ടു തരാം. കിങ്ങിണിക്കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന? കേട്ടില്ല. വീട്ടിൽ. അതിന്റെ വീട് എവിടെയാണ്? ആറുകാൽ വീട്. ആ, ഓക്കെ ഓക്കെ, എനിക്കത് ആദ്യം മനസ്സിലായില്ല. ഏത് ക്ലാസ്സിലെ പഠിക്കണേ? അഞ്ചാം ക്ലാസ്സിൽ. വെള്ളാട് സ്കൂളിലാണോ? പിന്നെ എവിടെ? അമൃത കൈരളി സ്കൂളിൽ പഠിക്കുന്ന കിങ്ങിണി കുട്ടിയാണ് ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതന്നെ. ഈ കിങ്ങിണി മുമ്പ് വിളിച്ചിട്ടുണ്ടോ നമ്മളെ? വിളിച്ചിട്ടുണ്ട്. കുറെ നാളായല്ലേ നമ്മള് സംസാരിച്ചിട്ട്. എന്താ ഇത്രയും നാൾ വിളിക്കാത്തേ? കിട്ടണില്ലാത്തത് മാത്രമല്ല, സ്കൂളുള്ള ദിവസമല്ലേ ഇത് പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. ആ അതെ, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്ത അല്ലേ. ആ, അപ്പൊ കിങ്ങിണി കുട്ടിക്ക് ഈ വിജയിന്റെ ഒരു പാട്ട് നമ്മൾ കേൾപ്പിച്ചുതരാം. കിങ്ങിണി പാട്ട് പാടുവോ? ഇല്ലേ. മിന്നും നുണക്കുഴി എനിക്കറിയാമോ? എന്നാ എനിക്കറിഞ്ഞൂടാ. കിങ്ങിണി പാടുവോ? കിങ്ങിണി ഏത് പാട്ട് നമുക്ക്
1: പാടിത്തരും?
0: വേണ്ടേ. ഇന്ന് വാനക്കോണിൽ അറിയാമോ? ഇങ്ങു വാനക്കോണി അതറിയാമോ? വേണ്ട, പാടണ്ട. പാടാൻ പേടിയാണോ? ബേബി ബേബി സോങ് ആണോ? ബേബി ബേബി സോങ് ഏതിലായിരുന്നു അത്? ബേബി ബേബി വാട്ടറിയൂ. ആ, കരുണാസായിൽ ഇട്ടു കൊടുത്ത പാട്ടാണോ? ആ, അത് നമ്മൾ അത് അത് എന്ത് പാട്ടായിരുന്നു? സിനിമാ പാട്ടാണോ? പൈങ്കിളിയിലെ പാട്ട്. ആ, പൈങ്കിളി സിനിമയിലെ പാട്ടാണത്. അയ്യോ, അത് കുഴപ്പമില്ല. വിജയ് സാറിന്റെ മക്കള് ഏത് പാട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇട്ട് തന്നേനെ. പറഞ്ഞോ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. എന്തേ? നിന്മഴയിൽ. ഏത് മോളെ?
1: നിന്മഴയേരും.
0: ഒന്നുകൂടെ അത് പാടി നോക്കുക, അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലാവും. അമ്മ അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അമ്മ അമ്മ എന്നുള്ളത് വിജയിന്റെ പാട്ട് തന്നെയാണോ? കെ എസ് ചിത്ര പാടിയ പാട്ട്. ആ വാരിശിലാണ്, വാരിശില്. ആ അതെ അതെ അതെ. അപ്പൊ അത് തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ. നമുക്കത് ഏത് പാട്ടാണെന്ന് മനസ്സിലാക്കി എടുക്കാനാണ് ഇത്രേ സമയം പോയത്. അത് കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി. അനിയത്തി കുട്ടി എന്ത് ചെയ്യുന്നു? ആ ഏത് ക്ലാസ്സിൽ പഠിക്കണേ? എൽ കെ ജിയിൽ. അപ്പൊ അനിയത്തി കുട്ടിയുടെ പേരെന്തായിരുന്നു? ആരാധ്യ. അപ്പൊ കിങ്ങിണിയുടെ ശരിക്കുമുള്ള പേരെന്താ?
1: ആരാധന.
0: ആരാധന. ആരാധനയും
1: ആരാധ്യയും.
0: അനിയത്തി കുട്ടിയെ അമ്മൂന്ന് വീട്ടിൽ വിളിക്കും, ആരാധന കുട്ടിയെ കിങ്ങിണി എന്ന് വിളിക്കും. കറക്റ്റ് അല്ലേ? അച്ഛന്റെ കൊടുത്തോ. ഇനിയിപ്പ എന്താ? അച്ഛാ ഓടി വാ. ആ കൊഴപ്പല്ല മക്കള, നമുക്ക് നമ്മള് സംസാരിച്ചല്ലോ, അത് മതി. എന്തായാലും കിങ്ങിണി കുട്ടിയടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നല്ല കുഞ്ഞ്, നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു, നന്നായിട്ട് സംസാരിച്ചു. അനിയത്തി കുട്ടി അവിടെ ഉണ്ടാ?
1: അനിയത്തി പറഞ്ഞു സംസാരിക്കണോന്ന്.
0: ആ കൊടുത്തോ കൊടുത്തോ.
1: ഹലോ.
0: ഹലോ അനിയത്തി കുട്ടി, എന്ത് പറയണു അമ്മു? അമ്മുവിന് സുഖമാണോ? ഇന്ന് നഴ്സറി പോയോ? പോയാ? ഇന്ന് ശനിയാഴ്ച അല്ലേ? ചേച്ചിയുടെ കൂടെ പോയോ?
1: പോയി.
0: ഗസ്റ്റ് ആയിട്ട് പോയാ? എവിടെയാണ് പോയേ? സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയി. ഓ ശരി ശരി ശരി. അപ്പോ വീട്ടിലെല്ലാരെയും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ അമ്മുക്കുട്ടി. ഓക്കെ ബൈ. ആ കൊടുത്തോ കൊടുത്തോ. ആ കൊടുത്തോ. ഹലോ.
1: ഹലോ
0: കിങ്ങിണി കുട്ടി, അപ്പൊ നമ്മള് ഫോൺ വെച്ചട്ടെ. ആരാധ്യയടുത്തും ആരാധ്യക്കും കിങ്ങിണിക്കും ഞങ്ങളുടെ ഒരു വലിയ ഹായും ഒരു ചക്കര ഉമ്മയും. ഓക്കെ ശരി, താങ്ക് യു. പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ബൈ. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോൾ സംസാരിച്ചത് കിങ്ങിണിയും അമ്മുവാണ് സംസാരിച്ചത്. രണ്ട് കുഞ്ഞു വാവകളാണ് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് വിജയുടെ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കി ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മക്കൾസിനും കരുണാസേ റേഡിയോയുടെ വക ചക്കര ഉമ്മ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നിന്ന് നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. പകൽ വെളിച്ചം പതുക്കെ മാഞ്ഞ് സന്ധ്യയ്ക്ക് വഴിമാറുന്ന ഈ പോക്കുവിൽ നേരത്ത് നമ്മൾ പങ്കുവച്ച സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും നിമിഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വൈകുന്നേരം ഇത്രയും മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അടുത്ത സുന്ദരമായ ഒരു ദിവസത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. പോക്കുവൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ കിങ്ങിണിയാണ് നമ്മളോടൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോക്കുവൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട്. കിങ്ങിണിക്കും അമ്മുകുട്ടിക്കും വേണ്ടിയിട്ട് നമുക്ക് വാരിഷ് എന്ന ചിത്രത്തിലെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. എന്നാൽ ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്ന് നമ്മൾ വിട പറയാനുള്ള സമയമാകുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും

തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ജീവിതം എന്നത് നമ്മൾ ഓരോരുത്തരും അറിയാതെ പോകുന്ന മഹാ അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയാണ്. നാം ഇന്നിവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്തുണ്ട്? ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ സാധിക്കുന്നു എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ്. ഓരോ ശ്വാസവും ഒരു പുതിയ തുടക്കമാണ്, ഓരോ നിമിഷവും ഒരു പുതിയ ജന്മമാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർമ്മകളാണ്, വരാനിരിക്കുന്നവ സ്വപ്നങ്ങളും. എന്നാൽ ഇപ്പോൾ നാം ശ്വസിക്കുന്ന ഈ വായു, അത് മാത്രമാണ് യാഥാർത്ഥ്യം. ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പരാതികളെല്ലാം അപ്രസക്തമാകുന്നു. ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറുന്നു. എത്രയോ പേർ ഈ നിമിഷം തങ്ങളുടെ അവസാന ശ്വാസത്തിനായി പൊരുതുന്നുണ്ടാകാം. അവർക്ക് ലഭിക്കാത്ത ആ മഹാഭാഗ്യമാണ് നമുക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മളെ വിനയമുള്ളവരാക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നാം ശ്വസിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കാം. മരങ്ങളും ചെടികളും പുഴകളും കാറ്റും എല്ലാം ഈ മഹാശ്വാസത്തിന്റെ ഭാഗമാണ്. ഹരിതവിപ്ലവം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശ്വാസത്തിന്റെ കാവലാളാകാനാണ്. മണ്ണ് ശ്വസിക്കുമ്പോഴാണ് ചെടികൾ വളരുന്നത്. ചെടികൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ശ്വാസത്തിന്റെ കൈമാറ്റം തടസ്സപ്പെടുമ്പോഴാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ശ്വാസവും പ്രകൃതിയോടുള്ള കടപ്പാട് കൂടിയാണ്. നാം എന്തിനാണ് എപ്പോഴും വേവലാതിപ്പെടുന്നത്? നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നലെയെക്കുറിച്ചുള്ള കുറ്റബോധവും നമ്മുടെ ഇന്നത്തെ ശ്വാസത്തിന്റെ താളം തെറ്റിക്കുന്നു. ജീവിതം സങ്കീർണമാണെന്ന് നാം പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന ലളിതമായ സത്യത്തെ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയമുണ്ട്. ഭാഗ്യമെന്നത് ലോട്ടറി അടിക്കുന്നതോ വലിയ വീട് വയ്ക്കുന്നതോ അല്ല, മറിച്ച് ശ്വാസം നിലയ്ക്കാതെ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ്. ഈ നിമിഷത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ജീവിതം ഒരു ആഘോഷമാണ്. ഒരു ചെറിയ പൂവ് വിരിയുന്നത് കാണുമ്പോഴോ മഴയുടെ മണം അനുഭവിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുമ്പോഴോ നാം ആ ഭാഗ്യം അനുഭവിക്കുന്നു. ഓരോ ശ്വാസവും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നീ ഇപ്പോഴും ഇവിടെയുണ്ട്, നിനക്കിനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഈ വിചാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ക്രോധവും അസൂയയും പുകച്ചിലുകളും പമ്പ കടക്കും. കാരണം ഈ ശ്വാസം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം എന്ന സത്യം അറിയുന്നവൻ മറ്റൊരാളെ വേദനിപ്പിക്കാൻ മുതിരില്ല. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കൂ. നാം ശ്വസിക്കുന്ന വായു മലിനമാകുമ്പോൾ നാം സത്യത്തിൽ നമ്മുടെ ഭാഗ്യത്തെയാണ് നശിപ്പിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ച് നമ്മുടെ ശ്വാസത്തെ സംരക്ഷിക്കലാണ്. ഓരോ മരവും നമുക്കായി കരുതി വച്ചിരിക്കുന്ന ശ്വാസത്തിന്റെ അറകളാണ്. ആ പച്ചപ്പിനെ പ്രണയിക്കാതെ നമുക്ക് ഈ ഭാഗ്യം നിലനിർത്താൻ കഴിയില്ല. പച്ചപ്പുള്ള സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല, അത് ജീവവായുവാണ്. ഒരു നിമിഷം ശാന്തമായിരിക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. അത് നിങ്ങളോട് പറയുന്നത് ജീവിതത്തിന്റെ രഹസ്യമാണ്. ആ ശ്വാസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്നാണ്. പരാതികൾ മാറ്റിവെക്കാം, പരിഭവങ്ങൾ മറക്കാം. നമുക്ക് ലഭിച്ച ഈ ശ്വാസത്തിന് നന്ദി പറയാം. മരണത്തിന്റെ തണുപ്പ് തൊട്ടു നിൽക്കുമ്പോഴും ജീവിതത്തിന്റെ ചൂട് നിലനിർത്തുന്നത് ഈ ശ്വാസമാണ്. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുക. സ്നേഹത്തോടെയും കരുണയോടെയും ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക. കാരണം ഈ ശ്വാസം നിലച്ചാൽ പിന്നെ ഒന്നുമില്ല. ഉള്ളിടത്തോളം കാലം അത് പച്ചപ്പുള്ള സ്നേഹമായി മാറട്ടെ. മണ്ണും വിണ്ണും മനുഷ്യനും ഒന്നാകുന്ന ആ മഹാശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. ജീവിതമെന്ന അത്ഭുതത്തെ ഓരോ നിമിഷവും തൊട്ടറിയാം. ഈ ശ്വാസം തുടരുന്നിടത്തോളം കാലം നാമും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സ്നേഹസംവാദം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

കാതോട് കാതോരം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യ ഗാനം നിഴലാട്ടം എന്ന ചിത്രത്തിൽ നിന്ന്. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി മാധുരി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം താര എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ജി ദേവരാജൻ, രചന വയലാർ രാമവർമ്മ, ആലാപനം പി സുശീല.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം വിഷുക്കണി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലിൽ ചൗധരി, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം എസ് ജാനകി.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം സലീൽ ചൗധരി, രചന ONV കുറുപ്പ്, ആലാപനം S. ജാനകി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ആ രാത്രി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ഇളയരാജ, രചന പൂവച്ചൽ ഖാദർ, ആലാപനം എസ് ജാനകി.

അയൽക്കാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രുതിസ്മൃതികളിൽ അടുത്തതായി. സംഗീതം ജി ദേവരാജൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം എം കെ അർജുനൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം എസ് ജാനകി.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രത്യേക പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബുദ്ധൻ ജേതവനത്തിൽ തങ്ങും കാലം. ഒരു ചതുർമാസം രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്ത് തങ്ങുകയായിരുന്ന ഭിക്ഷുസംഘത്തെ ആ നാട്ടുകാർ വളരെ നന്നായി സ്വീകരിച്ചു. ആദ്യത്തെ മാസം അവരുടെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ നിറവേറ്റി. എന്നാൽ രണ്ടാം മാസത്തിൽ ഒരു തസ്കര സംഘം ആ ദേശം കൊള്ളയടിച്ചു. കുറച്ചുപേരെ ഈടാളുകളായി പിടിച്ചുകൊണ്ടുപോയി. നാശനഷ്ടങ്ങൾ നികത്താനും സുരക്ഷാ സംവിധാനം നോക്കാനും പറ്റിയില്ല. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാനുമുള്ള തിരക്കിൽ നാട്ടുകാർക്ക് ഭിക്ഷുക്കളെ ശരിക്കും നോക്കാൻ പറ്റിയില്ല. ഭിക്ഷുക്കൾ കഷ്ടപ്പെടേണ്ടി വന്നു. വർഷകാലം കഴിഞ്ഞ് ബുദ്ധനെ വന്ദിച്ചു പോകാൻ ജേതവനത്തിലെത്തിയ ഭിക്ഷുക്കൾ ഉണ്ടായ പ്രയാസങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, അതും ഇതും ഓർത്ത് നേരം കളയരുത്. അല്ലലില്ലാതെ ജീവിതം എപ്പോഴും ഉണ്ടാവില്ല. പൗരന്മാർ അവരവരുടെ ദേശം കാക്കും. ഭിക്ഷുവും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം. സ്വയം മനസ്സു വയ്ക്കണം. ഒരു മാത്ര ശ്രദ്ധ പോയാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞ് ഈ ഗാഥ ചൊല്ലി. സീമാനഗരിയെ ചുറ്റും അകവും കാത്തിടും പടി കാത്തുകൊള്ളുക തന്നെത്താൻ. പാഴാക്കൽ ഒരു മാത്രയും മാത്ര പോയത് ദുഃഖിക്കും നരകത്തിൽ പതിക്കവേ. മാത്ര പോയത് ദുഃഖിക്കും നരകത്തിൽ പതിക്കവേ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 4. ടൈം ട്രാവലർ ജൂലൈ 4 കാഴ്ചകൾ കാണുന്നു. 1776 ജൂലൈ 4, അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യദിനം. 1862 ജൂലൈ 4, ലോക ബാലസാഹിത്യത്തിലെ മഹാ അത്ഭുതങ്ങളിലൊന്നായ ആലീസിൻ്റെ അത്ഭുത ലോകം പിറവികൊണ്ടിരിക്കുന്നു. 1934 ജൂലൈ 4, രണ്ടു വട്ടം നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി, നോബൽ സമ്മാനാർഹയായ ആദ്യ വനിത എന്നീ നിലകളിൽ സവിശേഷ ശ്രദ്ധയാകർഷിച്ച ശാസ്ത്രജ്ഞ മേരി ക്യൂറി അന്തരിച്ചു. 1946 ജൂലൈ 4, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പഴയ ഹൈദരാബാദ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായ തെലുങ്കാനയിൽ ഐതിഹാസികമായ കർഷക സമരം ആരംഭിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തി

0: പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13-വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ ബി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. ബി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നു എന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴൂട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MLiju. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: വ്യക്തിവിശേഷം.
1: തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനകനക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല അന്വർത്ഥമാക്കിയ തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനകനക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയ ആ മഹാത്മാവിന്റെ ജീവിതം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അപൂർവ സംഗമമാണ്. 9-ാം നൂറ്റാണ്ടിൽ മധുരയ്ക്കടുത്ത് വൈഗാനദിക്കരയിലുള്ള തിരുവാടാവൂരിലാണ് മാണിക്യവാസകർ ജനിച്ചത്. വടവൂരാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അസാമാന്യ ബുദ്ധിശക്തിയും വിവേകവും ഉണ്ടായിരുന്ന അദ്ദേഹം പാണ്ഡ്യരാജാവായ അരിമർദ്ദന പാണ്ഡ്യന്റെ പ്രധാനമന്ത്രിയായി മാറി. തെന്നവൻ ബ്രഹ്മരായർ എന്ന പദവി നൽകിയാണ് രാജാവ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നത്. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വരീയമായ ഒരു ശൂന്യത നിലനിന്നിരുന്നു. ഒരിക്കൽ രാജാവിനായി യുദ്ധക്കുതിരകളെ വാങ്ങാൻ പണവുമായി പോയ വടവൂരാൻ തിരുപ്പെരുന്തുറയിൽ വച്ച് ഒരു ജ്ഞാനവൃദ്ധനെ കണ്ടുമുട്ടി. ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പരമശിവൻ ഗുരുവായി അവതരിച്ചതായിരുന്നു. ആ കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ അഹം ലയിച്ചുപോയി. കുതിരകളെ വാങ്ങാൻ കൊണ്ടുവന്ന രാജകീയ ധനം മുഴുവൻ അദ്ദേഹം അവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കാനായി ചിലവഴിച്ചു. അധികാരത്തിന്റെ ഉടയാടകൾ ഉപേക്ഷിച്ച് അദ്ദേഹം ശിവഭക്തിയിൽ ലയിച്ച സിദ്ധനായി മാറി. മാണിക്യവാസകരുടെ ഏറ്റവും വലിയ സംഭാവന തിരുവാചകമാണ്. ഇത് വെറുമൊരു കവിതയോ സ്തോത്രമോ അല്ല, മറിച്ച് ഒരു ഭക്തന്റെ ആത്മവിലാപമാണ്. ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നതിന്റെയും ആ വിരഹത്തിൽ ഉരുകുന്നതിന്റെയും ശബ്ദമാണത്. ഭക്തി സാഹിത്യത്തിലെ അമൂല്യരത്നമായതിൽ വേദാന്തം ലളിതമായ ഭാഷയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മറ്റൊരു പ്രധാന കൃതിയാണ് തിരുക്കോവയ്യാർ. ഉപരിപ്ലവമായി വായിക്കുമ്പോൾ ഇതൊരു പ്രണയകവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അതിന്റെ ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിന്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്രകൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ ഉപരിപ്ലവമായി വായിക്കുമ്പോൾ ഇത് പ്രണയകവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അത് ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിന്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്രകൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ മനോഹരമായ വരികൾ രചിച്ചതിനാലാണ് അദ്ദേഹം മാണിക്യവാസകർ, മാണിക്യം പോലെയുള്ള വാക്കുകൾ ഉടയവൻ എന്ന് വിളിക്കപ്പെട്ടത്. തായുമാനവരും രാമലിംഗാടികളും ഉൾപ്പെടെ പിൽക്കാല സിദ്ധർക്ക് അദ്ദേഹം വലിയൊരു പ്രചോദനമായിരുന്നു. മാണിക്യവാസകർ ഒരു ഭക്തൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഉന്നതമായ ബോധതലങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിന് വലിയൊരു ശാസ്ത്രീയ വശമുണ്ട്. ദൈവം ക്ഷേത്രങ്ങൾക്കോ ആചാരങ്ങൾക്കോ പുറത്തല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നോളജ് പരാലിസിസ് പോലുള്ള മാനസിക തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടാൻ അഹംഭാവം ഇല്ലാതാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആചാരങ്ങൾ ലക്ഷ്യമല്ല, മറിച്ച് വഴി മാത്രമാണെന്നും ഉള്ളിലെ ശിവത്തെ കണ്ടെത്തുകയാണ് പരമമായ ലക്ഷ്യമെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ഞാൻ എന്ന ബോധം ഇല്ലാതാകുമ്പോൾ അവിടെ ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവം. മാണിക്യവാസകർ സിദ്ധർ ലോകത്തിന് നൽകിയത് വെറുമൊരു മതമല്ല, മറിച്ച് അനുഭവത്തിന്റെ തീക്ഷ്ണതയാണ്. ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യന് ഹൃദയം കൊണ്ട് സത്യത്തെ തൊട്ടറിയാനുള്ള വഴിയാണ് അദ്ദേഹം കാട്ടിത്തന്നത്. നിശബ്ദതയിലും ഭക്തിയിലും ലയിച്ച് സ്വന്തമുള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും നമ്മെ സഹായിക്കുന്നു. ആത്മീയത എന്നത് ആചാരങ്ങളുടെ പ്രദർശനമല്ല, അത് ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണെന്ന് മാണിക്യവാസകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
2: വ്യക്തിവിശേഷം അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിലെ സുഖദമായ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം, പരസ്പരം സന്തോഷം കൈമാറാം, പാട്ടും കൂട്ടും വർത്തമാനവുമായി അല്പസമയം ചെലവഴിക്കാം, ഭൂമിയും പ്രകൃതിയും ഒന്നിക്കുന്ന സുന്ദര ഗാനങ്ങൾ കേൾക്കാം, മനസ്സിന് സാന്ത്വനമായി കുളിർമയായി ആനന്ദമായി കുറച്ച് വർത്തമാനങ്ങൾ പറയാം. നമുക്ക് വിളിക്കാം പോക്കുവയിലേക്ക്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
3: വെമ്പന്നൂർ
2: എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്.
3: കഴിഞ്ഞതിന്റെ ഒരു രണ്ടാഴ്ചക്ക് മുന്നേ
2: വായന
3: ദിനത്തിന്റെ അന്ന് അന്നാണ് മാഡം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്.
2: അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ
3: ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച സാറിനെ കിട്ടിയായിരുന്നു.
2: ഒരു ദിവസം കിട്ടാനാണ് ബുദ്ധിമുട്ട്.
3: അതായിരുന്നു സാറിന്റെ സംസാരിച്ചു. മറ്റേ കുറിഞ്ചിലക്കോട് ബാലകൃഷ്ണ സാറുമായിട്ട്
2: ബാലേന്ദ്ര സാറിനോട് സംസാരിച്ചു.
3: സംസാരിച്ചു സാറിന് ഒരു പാട്ട് ഒരു ലളിതഗാനമൊക്കെ പാടിക്കൊടുത്തു. അപ്പം എന്നോട് പറയുന്ന ഒരു യുവജനോത്സവ വേദിയിലിരുന്ന് കേട്ടവര് എന്തായാലും പുള്ള പാടാത്തത് ഇത്രയും നിർത്തി കളഞ്ഞെന്തെന്ന്.
2: അത് ശരി, അത്രയും നല്ല അപ്രീസിയേഷൻ കിട്ടി.
3: അപ്പൊ പറയുന്നു ഫുള്ള അത് മുഴുവനും പാടണ്ടായിരുന്ന പകുതി, അപ്പം പകുതി മാർക്കിട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരുപാട് കാര്യങ്ങൾ സാറിനോട് സംസാരിച്ചു.
2: മുഴുവൻ പാടാൻ നമുക്ക് ഇതിനകത്ത് സമയമില്ലല്ലോ,
3: സമയം കിട്ടൂലല്ലോ.
2: നാല് വരിയൊക്കെ അല്ലേ നമുക്ക് പാടാൻ
3: പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചു, ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക്.
2: അപ്പൊ ഭയങ്കര പാട്ടുകാരിയൊക്കെ ആണോ?
3: പാട്ട് ഡാൻസ് ഇതൊക്കെയാണ്.
2: ഓ, അത് ശരി. ചുരുക്കത്തിൽ ഒരു സകലകലാവല്ലഭയാണ്.
3: ശരിക്കും അങ്ങനെയാണ്.
2: അപ്പൊ ഇന്ന് ഏത് രണ്ടു വരി ആയിരിക്കും പാടുന്നത്?
3: ഇന്ന് പാടുന്നത് തേനും വയമ്പോന്നുള്ള
2: രണ്ടുപേര് പാടിക്കോളൂ.
3: പാടട്ടെ,
2: പാടിക്കോളൂ.

0: നാവിൽ തൂകും വാനം പാടി.
1: ഓക്കെ ഓക്കെ, മതി മതി മതി, ചുമ്മാ അതല്ല സാറ് പറഞ്ഞത്. അപ്പൊ വീട്ടിലെങ്ങനെയാ സമയമൊക്കെ പോകുന്ന, പാട്ടും ഡാൻസോ കളിച്ചിട്ടാണോ?
0: ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മാഡം. ഇവിടെയൊക്കെ നമ്മുടെ അടുത്തൊക്കെ വല്ല കല്യാണ ഫംഗ്ഷൻ ഒക്കെ വരുമ്പം
1: പാട്ട് പാടും,
0: പാട്ട് പാടും,
1: ഡാൻസ് കളിക്കും.
0: ഇതൊക്കെ എന്തോ എന്തോ ഒരു നമ്മ എന്റെ ചെറുതിലെ സ്കൂളിലൊക്കെ യുവജനോത്സവ സമയത്തൊക്കെ എല്ലാത്തിനും നല്ല ആക്റ്റീവായിട്ടൊക്കെ നിന്ന് ശരിക്കും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇത് ഇപ്പോഴും നമുക്ക് ഇത്രയും ആ ഒരു ഇതായെങ്കിലും
1: മനസ്സിൽ ഇപ്പോഴും ആ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വേണം വേണം, അതൊക്കെ ഇരിക്കും തോറും നമ്മള് വയസ്സാവൂല
0: ശരിക്കും. കാരണം ഒരുപാട് ദുഃഖത്തിനും വിഷമങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാഡത്തിനോട്
1: പറഞ്ഞിട്ടില്ല
0: കാര്യങ്ങള്, എനിക്ക് ഒരു ദിവസം വരണം, സാറിനെ കണ്ട് ഒത്തിരി സംസാരിക്കണം, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുള്ള
1: ഈ വിഷമങ്ങളുടെയൊക്കെ അതൊക്കെ മറക്കാനും ആ ഒരു സ്ട്രെസ്സൊക്കെ മാറാനും ഇങ്ങനെയുള്ള പാട്ടും ഡാൻസും വായനയും സൗഹൃദം ഒക്കെ വേണം.
0: മോനാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ലൈബ്രറി തന്നെ വീട്.
1: പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കാം,
0: എന്തെങ്കിലുമൊക്കെ വായിക്കും, ചെറുതായിട്ടൊക്കെ ഇരുന്ന് കടയിലിരുന്ന് തയ്ക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് ടൈം പാസ്.
1: കവിത എഴുത്തു വല്ല ഉണ്ടോ?
0: കവിത എഴുത്തൊന്നുമില്ല മേഡം, ഇങ്ങനെ പാട്ട്. പാട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്,
1: പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഇഷ്ടം.
0: അതിനോടൊരു എന്തോ ഒരു
1: അതിനോടൊരു അടങ്ങാത്ത അഭിനിവേശം,
0: അടങ്ങാത്ത.
1: ശരി, അപ്പൊ അതൊക്കെ നല്ലതാ. അപ്പൊ അതൊക്കെ നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്താൻ അതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ സൂക്ഷിക്കുക, എന്നിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം.
0: കല്യാണത്തിന് ഫംഗ്ഷൻ, നമ്മുടെ ഇവിടെയൊക്കെ ഫംഗ്ഷന് അങ്ങനെയൊക്കെ പോകുമ്പോ എന്തോ ഞാൻ അങ്ങ്
1: ഞാൻ പഴയ വിജയകുമാരിയായിട്ടങ്ങ് മാറും
0: തന്നെ മാഡം തന്നെ.
1: ശരി, അങ്ങനെ യൗവനം കാത്തു സൂക്ഷിക്കുക
0: തന്നെ. ഞാൻ ഒരു ദിവസം വരും, താമസിക്കാതെ അങ്ങോട്ട് വരും, എനിക്ക് മാഡത്തിനേക്ക് ഒന്ന് കാണണം. ഞാൻ ഇതിനിടയ്ക്ക് മാഡത്തിന്റെ പടം പത്രത്തിൽ കണ്ടായിരുന്നു. പത്രം വായന മസ്റ്റാണ്,
1: പത്രം വായിക്കും.
0: ആ അയ്യോ, എനിക്ക് അതില്ലെങ്കിൽ പറ്റൂല.
1: പത്രം വായിച്ചപ്പോഴാണ് കണ്ടത്,
0: അപ്പോഴും കണ്ട് ചാങ്ങ സ്കൂളില്,
1: ചാങ്ങനും വെളിയന്നൂര്.
0: ആ വെളിയന്നൂര്, വെളിയന്നൂര്. പക്ഷെ ശരിക്കും വ്യക്തമല്ല എങ്കിലും ഞാൻ എന്റെ
1: മനക്കണ്ണിൽ കണ്ട്
0: കണ്ടു.
1: ശരി ശരി,
0: പിന്നെ സാറിനെ കണ്ടിട്ടുണ്ട് എങ്കിലും സാറിനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച
1: സാറിനോട് സംസാരിക്കാൻ പറ്റി,
0: അങ്ങനെ സംസാരിക്കാൻ പറ്റി. എന്തോ വലിയ ഒരു സന്തോഷം.
1: ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചാ മതി, കിട്ടും,
0: വിളിക്കണം, കിട്ടണം. കാരണം ഞാനിപ്പോ ഇത് തുടങ്ങിയ ആദ്യ ഫോൺ എടുത്ത് വെച്ച് ഞാൻ പയ്യെ തീരുന്നത് വരെ.
1: അത് ശരി.
0: അപ്പൊ ഞാൻ വിചാരിക്കും കിട്ടട്ടെ കിട്ടട്ടെന്ന്. അപ്പൊ മോൻ ചോദിക്കും, അമ്മ നിങ്ങക്ക് എന്തമ്മ, നിങ്ങക്ക് നല്ല ഇതില്ലേന്ന്. അവരടുത്ത് വിളിച്ചോണ്ടിരിക്കും അടുത്ത്, ഞാൻ ബെഫോടാ സിനിമയുണ്ടായിരുന്നു എന്നെ.
1: ഇപ്പഴായാലും എനിക്ക് കിട്ടും
0: കിട്ടും
1: എന്നാ ഉറപ്പിലായിരുന്നു വിളിച്ചോളുന്നത്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റി നമുക്ക്. ശരി, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: പാട്ട് രാജഹംസമേ എന്നുള്ള പാട്ട്.
1: രാജഹംസമേ എന്ന് തുടങ്ങുന്ന പാട്ട്, ചമയം എന്ന ചിത്രത്തിലെ മനോജ് കെ എസ് ചിത്ര പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണ്.
0: അവിടെ മഴയുണ്ടോ മാഡം?
1: ഇവിടെ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്ത് തോർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നല്ല തണുപ്പും ഒക്കെ ആയിട്ട്, അന്തരീക്ഷം ഒക്കെ വളരെ തണുപ്പാണ്. രാവിലെ മുതൽ ഇങ്ങനെ
0: ഒറ്റയ്ക്ക് ഇങ്ങനെ റേഡിയേറ്റ് അവിടെ റൂമിൽ ഇരിക്കുന്നു.
1: അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണടച്ച് ഈ പാട്ട് കേൾക്കും.
0: സത്യം. ശരി മാഡം.
1: ശരി ശരി, ഓക്കെ ഓക്കെ, ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അത് പുറത്ത് മാത്രമല്ല പെയ്യുന്നത്, നമ്മുടെ ഉള്ളിലെവിടെയോ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്മേലും വിരഹത്തിന്മേലും ഒടുവിൽ നമ്മൾ തനിച്ചായിപ്പോയ ചില നിമിഷങ്ങളിലുമൊക്കെ അത് പെയ്തുകൊണ്ടേയിരിക്കും. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ശാന്തിനിയാണ്.
0: ആ, പറഞ്ഞോളൂ കള്ളിക്കാട് നിന്ന് ശാന്തിനി. സുഖമാണല്ലോ.
1: ഫുഡ് കഴിച്ചല്ലോ?
0: ഫുഡ് കഴിച്ചു. എന്നാലും ഫുഡ് കഴിച്ചിട്ടേ വരൂ.
1: അതെ,
0: പിന്നെ ചെന്നാ ഫുഡ് തരൂല്ല, അതുകൊണ്ട് നേരത്തെ കഴിക്കും.
1: അത് ശരി.
0: സമയത്തിന് ചെല്ലണമെന്നാണ് നിർദ്ദേശം. അത് കഴിഞ്ഞാൽ ഡോറുകൾ ക്ലോസ് ചെയ്യും, പിന്നെ വന്ന് തട്ടി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. ആ, തരൂല്ല, അതുകൊണ്ട് പിന്നെ നമ്മള് പോവും, നേരത്തെ പോവും. വിശപ്പാണല്ലോ. അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ.
1: തുടർക്കിനാക്കളിൽ
0: അല്ലേ?
1: ഗാന്ധിനഗർ
0: സെക്കൻഡ് സ്ട്രീറ്റിലെ പാട്ട്. ശരി. ശരി, എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് നമുക്ക് ഇത് കേൾക്കാം. ഇപ്പൊ സുഖമാണല്ലോ.
1: അങ്ങനെ
0: പോണു. ശരി, അപ്പൊ അതങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ.
1: അതെ.
0: ശരി, പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു, സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर पावर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2-ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടി ട്വന്റി മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ ബി ടു ബി എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing.
0: ചലച്ചിത്രങ്ങളുടെയും ഒ ടി ടി ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് യു എൻ മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും ടൈപ്പ് 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
5: കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജനൽപാളികളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് പോലും ചിലപ്പോൾ ഓർമ്മകളുടെ ഗന്ധമാണ്. ഇന്ന് അനഞ്ഞ സായന്തനത്തിൽ ഒരു ജനൽ ചില്ലിനപ്പുറം ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ മനസ്സിലെ കോണിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ മാഡം, ഞാൻ മച്ചയിൽ നിന്ന് ബിന്ദു.
1: ആ, മച്ചയിൽ നിന്ന് ബിന്ദു, പറയൂ.
2: ഒരുപാട് നാളായി മാഡത്തിന്റെ.
1: എന്താ വിളിക്കാത്തേ?
2: വിളിക്കാൻ, എനിക്ക് രണ്ടു മാസം ഒരു അമ്മച്ചി നോക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ്.
1: എവിടെയായിരുന്നു അമ്മച്ചിയുടെ വീട്?
2: ഇവിടെ അടുത്ത് തന്നെ, ഒരു 10 മിനിറ്റ് നടന്നാൽ.
1: എന്നും പോയി വരുവായിരുന്നു, അത് അവിടെ തന്നെ നിൽക്കുവായിരുന്നു.
2: ഇല്ല ഇല്ല, രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മിനിറ്റ് വരും.
1: അപ്പോഴത്തേക്ക് നമുക്ക് വിളിക്കാനുള്ള സമയം കഴിയും.
2: കഴിഞ്ഞു. പിന്നെ അത് പോയിട്ട് എന്റെ അമ്മ മരിച്ചു. ഇന്ന് 4 മാസമാവുന്നു.
1: അണ്ണനോ?
2: എന്റെ മൂത്താണ്.
1: ഓ,
2: പിന്നെ
1: വിളിക്കാനുള്ള സൗകര്യം ഒന്നും കിട്ടിയില്ല. ഇന്ന് ജോലിക്ക് പോണ്ടായിരുന്നു?
2: ഇല്ല, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പോണ്ട.
1: 2 മാസം കഴിഞ്ഞു.
2: രണ്ടല്ല, ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് ജനുവരി ഫെബ്രുവരിയിൽ വിളിച്ചത്. ജനുവരിയിൽ വിളിച്ചത്.
1: ആ, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കാനുള്ള ശരി. അങ്ങനെ മഹത്തായ 6 മാസങ്ങൾ കഴിയുന്നു നമ്മൾ പരസ്പരം വിളിച്ചിട്ടും സംസാരിച്ചിട്ടും. കുഴപ്പമില്ല, ഇന്നിപ്പം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. കഴിച്ചു കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചോ? മഴ ഇവിടെ മഴയുണ്ട്.
2: ഇവിടെ ഭയങ്കര മഴ എന്നാ.
1: കുറച്ചു മുന്നേ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഇനി പുറത്തിറങ്ങിയാലേ അറിയോ എന്താണ് പുറത്തെ അവസ്ഥ എന്നുള്ളതേ.
2: എന്നാലും
1: ആ, ഇവിടെ ഇങ്ങനെ മഴ ഇങ്ങനെ ചിനിച്ചിനാന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്യുന്നു, തോരുന്നു, പിന്നെയും പെയ്യുന്നു, തോരുന്നു. ആ, പിന്നെ കാലവർഷം അല്ലേ? കാലവർഷം വേണ്ടും വെണ്ണം ഒന്നും കിട്ടിയില്ലല്ലോ.
2: കിട്ടിയില്ല.
1: ആ, വെള്ളമില്ലാത്ത ഒരുപാട് അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് ആൾക്കാർക്ക്.
2: എന്നാലും ഭയങ്കര ചൂടുണ്ട്.
1: ആ, മഴ അങ്ങോട്ട് മാറിയ ഉടനെ ചൂട് തുടങ്ങാണ്. പക്ഷെ മഴ പെയ്യുമ്പോ എല്ലാരും പാവത്തിനെ ശപിക്കുന്നുണ്ട്.
2: ആ, വെയിൽ.

0: തിരുവനമ്പ് ഇതെന്ത് വെയിലാണ് എന്ന് പറഞ്ഞ് വെയിലിനെ ശപിക്കും. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല. എല്ലാ എല്ലാ കാലാവസ്ഥകളും നമുക്ക് വേണ്ടിയിട്ടാണ്. കാറ്റും വെയിലും ഓരോന്നിനനുസൃതമായിട്ടല്ലേ കാലാവസ്ഥ മാറി മറിഞ്ഞു വരുന്നത്. അത്രേ ഉള്ളൂ, അത്രേ. എന്തൊക്കെ കെടുതികൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് പോവേണ്ട ബാധ്യത മനുഷ്യർക്കും മറ്റ് വൃക്ഷലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും ഉണ്ട്. അപ്പോ ഫുഡൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്നിപ്പോ ഒരിടത്തും പോണ്ട, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തയ്യലൊക്കെ നടക്കുന്നില്ലേ? അതൊക്കെയാണെന്ന് പോണില്ല. ശരി, ആ ശരി ശരി ശരി. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇപ്പം കുറച്ച് നാളായിട്ട് അതും ഇല്ല.
1: അതിപ്പോ ഒരു 3-4 മാസം കൊണ്ടില്ല. കാര്യം ആശുപത്രിയിലെ 3 ഡോക്ടർമാർ അവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടി പോയി. പിന്നെ അവിടത്തെ സൂപ്രണ്ടും പോയ കൊണ്ടുവന്ന് അവിടെ ആള് കുറവ്. അതുകൊണ്ട് തന്നെ അതും ഇല്ല.
0: ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ ആൾക്കാർ കുറവ്. ശരി, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഞാൻ ചിന്നത്തമ്പിയിലെ മയിലപ്പുടിച്ചയും
0: കുയിലപ്പിടിച്ച് കൂണ്ടിലടച്ച് കൂവച്ചൊല്ലുകിറ ഉലകം, മയിലപ്പിടിച്ച് കാലമുടച്ച് ആടച്ചൊല്ലുകിറ
1: ഉലകം.
0: ഇത് എപ്പടി പാടുമയ്യ, എപ്പടി ആടുമയ്യ. ശരി, ഭയങ്കര അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഇത് എപ്പടി ആടുമയ്യ, കുയിലപ്പൊടിച്ച് കൂണ്ടിലടച്ച് കൂവച്ചെല്ലു കിറ ഉലകം.
1: മയിലപ്പൊടിച്ചേയും കാലമുടച്ച് ആടച്ചൊല്ലു കിട ഉലകം.
0: ഓക്കെ, അപ്പൊ ആ പാട്ടാണ് ഇപ്പൊ കേക്കേണ്ടത്. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ടും കേൾക്കാം.
1: കേക്കാം.
0: ഓക്കെ, ശരി.
1: Thank you.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. പെയ്തു തീരാത്ത ഈ മഴകൾക്കിടയിലൂടെ ഒരു ചുടുചായയുടെ മധുരമുള്ള സൗഹൃദവുമായി നമുക്ക് ഈ പോക്കുവയിൽ ഒരുമിച്ച് പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ ഷാജിമ. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴയേ ഉള്ളൂ.
0: ആണാ?
1: ഭയങ്കര മഴ. വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല.
0: വെളിയിലിറങ്ങാറില്ലല്ലോ, അകത്താണല്ലോ. വല്ലപ്പോഴും ഒക്കെ അല്ലേ വെളിയിലോട്ട് പോവാറുള്ളൂ. ആ വീടിന്റെ മുറ്റത്തൊക്കെ ഇറങ്ങണം.
1: ഓ,
0: മഴക്കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങണം.
1: ഇപ്പോഴും പെയ്തോണ്ടിരിക്കണേന.
0: ആ നിക്കണേണ്, നിക്കട്ടെ. ഒരു മഴ പെയ്യാൻ സമ്മതിക്കൂല. മഴ മഴ മഴ എന്ന് വിളിച്ച് വിളിച്ച് അത് അതിന്റെ പാട്ടിന് പോവും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലവർഷമാണ്, മഴ പെയ്തുകൊണ്ടേയിരിക്കും. പെയ്യട്ടെ പെയ്യട്ടെ, പെയ്തുകൊണ്ടേയിരിക്കട്ടെ. ആ എല്ലാം വേണം. അതായത് കാലഘട്ടത്തിനനുസരിച്ചുള്ള കാലാവസ്ഥ കിട്ടിയില്ലെങ്കിൽ വലിയ കഷ്ടത്തിലാവില്ലേ? ആ ഇപ്പൊ ഷാജിമാടെ വീട്ടിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലായിടത്തും വെള്ളമില്ലല്ലോ. നിങ്ങളുടെ വീട്ടില് പറ്റാത്ത കിണറും?
1: കിണറില്ല, പൈപ്പുള്ള.
0: ആ അതാണ്, പൈപ്പിൽ വെള്ളം പറ്റ. അത് ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചു വെക്കും അല്ലേ? ലൈൻ വെള്ളമാണോ? കിണറില്ലേ വീട്ടില്?
1: കിണറൊന്നുമില്ല.
0: ഈ വെള്ളം വെച്ചു വേണം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കുമ്പോ മറ്റേ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ? ഡയറക്റ്റ് എടുക്കുമ്പോഴാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു ചുവയൊക്കെ വരുന്നത്. വെള്ളം കലത്തിലോ പാത്രത്തിലോ ഒക്കെ പിടിച്ചു വെച്ചിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. അപ്പൊ നമ്മള് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എടുക്കണം. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഇല്ലാണ്ടാവും. ഇതാർക്കും അറിഞ്ഞൂടാ. ഇതൊരു ഒരു രഹസ്യമാണ്, രഹസ്യം. ആരും കേട്ടില്ല, ഞാനും ഷാജിമയെ മാത്രമേ കേട്ടുള്ളൂ.
1: നമ്മള് മാത്രമേ കേട്ടുള്ളൂ.
0: ആ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളെ കേട്ടുള്ളൂ. ആ ശരി, പറഞ്ഞു. അവിടെ വിശേഷങ്ങളൊക്കെ? അങ്ങനെ ഇങ്ങനെ
1: കുറച്ച് ദിവസം കണ്ട് വിളിക്കല്ല. കഴിഞ്ഞ മാസം 3-ാം തീയതി എന്തോ 13-ാം തീയതി എന്തോ
0: വിളിച്ചത്. ആ അടുത്ത മാസം ആവാറായി. അത് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. വൈകുന്നേരം വീണ്ടും കേക്കാലോ? സുഖമാണ്.
1: ആരോ കഴിച്ചില്ല,
0: ആഹാരം കഴിച്ചു. ചായയുടെ സമയം ആയി, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നു. ചായ സമയം ചൂട് ചായയോടൊപ്പം അല്പ സലാബവും. ചായക്കൊരു കടി, ചായക്ക് ഒരു കടി കിട്ടിയാ മതി. അല്ല, കഴിക്കാൻ വേണോ? നിർബന്ധമൊന്നുമില്ല. ആ ഇവിടെ കാണുമായിരിക്കും. പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു പോയാ ഈ ചായയുടെ കൂടെയുള്ള കടി ചിലപ്പോ ഞാനങ്ങ്
1: ഒഴിവാക്കും.
0: അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെയോ അങ്ങനെ കഴിക്കാന്ന് വിചാരിക്കും. ചിലപ്പോ തോന്നും ഒരു കടി കിട്ടിയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നും. പക്ഷെ കിട്ടൂല. ആ കാണും, നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ആയിരിക്കുമെന്നില്ലല്ലോ. അപ്പൊ ചെലപ്പോ നമ്മളതങ്ങ് പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കും. അപ്പൊ ഷാജാൻ ചേട്ടൻ എന്ത് പറയുന്നു? അവിടെ ഇരിക്കട്ടെ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങല്ലെന്ന് പറയണം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? നീലക്കുയിലെ ചൊല്ലു. അടുത്തത് പറ. കുയിലെ മാറിപ്പോ. നീലക്കുയിലെ ചൊല്ലു, മാറിക്കുയിലെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ. തേരിൽ വന്നന്മാരിൽ പടരാൻ എൻ്റെ മിന്നാരത്തേൻ കുടം വരുമോ? മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ? ഇതിലാണ് മാറിക്കൂലേ, കൂലേ നീ മാറിപ്പോ. ആ മാറി മാറിക്കൂലേലടാ, മാറിക്കിളിയേ എന്നാണ്. മാറിക്കിളിയേ അല്ല, നീലക്കുയിലേ ചൊല്ലു, മാരിക്കിളിയെ ചൊല്ലു, അല്ലാതെ മാറിപ്പോകൂ കിളിയെ. ഷാജിമ പറഞ്ഞ അനുസരിച്ച് കിളിയെ നീ മാറിപ്പോകൂ എന്നാ. അത് മാരിക്കിളിയാണ്, മാരി എന്ന് പറഞ്ഞ മഴയാണ്. മഴയത്ത് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ വല്ല കിളിയല്ല ആയിരിക്കും. നീ എന്റെ മാരിനെ കണ്ടോ, അതാണ് ഈ മഴപ്പരുവത്തിന് കേൾക്കാൻ പറ്റിയ പാട്ടാണ്. അപ്പോ ആ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മേഡത്തിന്, പാനത്ത് ആദ്യേക്ക്, ശാന്തിനി ചേച്ചി.
0: ഫോൺ എടുത്ത് ആതിര എന്ന് തന്നെ പറയാനുള്ള കാരണം അപ്പുറത്തെ വീട്ടിൽ ആതിര അല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ്. ഇതേ സിനിമയിലെ പാട്ടാണ്? അദ്വൈതത്തിലെ പാട്ടാണ്, അദ്വൈതം. എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ മോഹൻലാലിന്റെ സിനിമയിലെ പാട്ടാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ കിളിയോട് മാറിപ്പോവാൻ പറയാതിരിക്കുന്നത് ഒരു മാരിക്കിളിയാണ്. ഡോട്ട് മാറിക്കിളി, മാറിക്കിളിയെ ചൊല്ലു. ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർ ചിരിച്ചു ചിരിച്ച് മരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേക്കണേ, എന്താണ് പറയണെന്ന് കേക്കണേ. മാറിക്കിളിയാണോ മാരിക്കിളിയാണോ എന്ന് കേക്കണം. എന്നിട്ട് അടുത്ത് വിളിക്കുമ്പോ എന്റെ അടുത്ത് പറയണം. പാട്ടിപ്പ ഇടും. ആ ശരി, അപ്പൊ ഓക്കെ. എന്നാൽ പാട്ട് കേട്ടാലോ? ശരി ശരി, ഓക്കെ. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അദ്വൈതം എന്ന ചിത്രത്തിലെ നീലക്കിളിയെ ചൊല്ലു, നീലക്കുയിലെ ചൊല്ലു, നമ്മുടെ ഷാജിമ പറഞ്ഞിരിക്കുന്ന മാറിക്കിളിയെ ചൊല്ലു എന്നാണ്. നമുക്കത് കേൾക്കാൻ മാറിയാണോ മാരിയാണോ എന്നുള്ളത്. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഓ
1: ടീച്ചറേ
0: നമസ്കാരം. ആരാണ്?
1: തിരുമലയിൽ നിന്ന് തങ്കം.
0: തിരുമലയിൽ നിന്ന് തങ്കം പറയൂ. ഇത്രയും സ്നേഹത്തോടെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ നേരിട്ട് അടുത്തുനിന്ന് വിളിക്കും പോലെ തോന്നി.
1: ടീച്ചറെ അത്ര സ്നേഹമാണ് എനിക്ക്. ടീച്ചറിനെയും
0: സാറിനെയും
1: രാത്രിയുള്ള പാട്ട് 9 മണി മുതലേ ഞാൻ ഇരിക്കും. എവിടെയെങ്കിലും സാറിന്റെ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം,
0: ആശ്വാസം.
1: ഭയങ്കര സന്തോഷവും ആശ്വാസവും സ്നേഹവും എല്ലാം ഉണ്ട്. എന്റെ കൊച്ചുമോള് വന്ന് പറയും, സാറ് വന്നാ സാറ് വന്നാ. ഞാൻ പറഞ്ഞു പടി പഠിച്ചിട്ട് വാ, സാറ് വരുമ്പോ ഞാൻ വിളിക്കാം. പറയണ്ട കൊച്ചു കൊച്ചു മക്കളെ ആട്ടി ഉറക്കൂലേ നമ്മൾ ഉറക്കത്തിന്. ആഹാരമൊക്കെ കൊടുത്ത് ആട്ടി ഉറക്കുമ്പോഴേന്ന് സാറിന്റെ ആ പാട്ടിന്റെ ആ ഒഴുക്കും സംസാരത്തിന്റെ ഒഴുക്കും എല്ലാം
0: അത് കേട്ട് നമ്മളെ തൊട്ടിലിൽ കിടത്തി ആട്ടി ഉറക്കണ പോലെ നമുക്ക് ഉറങ്ങാം.
1: ഭയങ്കര ഒരു എത്ര വിഷമിച്ച് നമ്മള് കിടന്നാലും സാറിന്റെ ഒരു ആ സ്നേഹമുള്ള സംസാരം, പാട്ട്, അങ്ങനെയുള്ള പാട്ടില്ലേ, വയസ്സായവർക്ക് കുറെ കൂടെ ഇഷ്ടമാണ്. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ പഴയ പാട്ടൊന്നും വലിയ ഇഷ്ടപ്പെടില്ല.
0: നമ്മളെ പോലെ

0: എന്നെ
1: ഇഷ്ടം.
0: എന്നെ പോലെ ഉള്ളവർക്ക് 10, 70, 80 വയസ്സായതൊക്കെ ഭയങ്കര അത് കാത്തിരിക്കും. ചിലപ്പം അത് തീരുന്നുമ്പേ ഉറങ്ങി പോകും.
1: നമ്മൾ ഉറങ്ങുമ്പോൾ റേഡിയോ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
0: എന്നാലും ഞങ്ങൾ ഉറങ്ങൂല, ഉറങ്ങുമ്പോ എഴുത്തിരിക്കും, ഉറക്കം വരുമ്പോ എഴുത്തിരിക്കും. ഇത് കേൾക്കണമല്ല,
1: ഒരു മണിക്കൂർ കേട്ടിട്ടല്ലേ ഉറങ്ങാൻ പറ്റും.
0: ഒരു ഒരു ഭാഗ്യമാണ്, നമ്മളൊക്കെ ഒരു ഭാഗ്യം. ഇങ്ങനെ ഒരാള് ഉള്ളതും നമുക്ക് പാട്ടുപാടിയൊക്കെ തരുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും നമുക്ക് സ്നേഹിക്കാനുമുള്ള ഒരാള്. സാറിന്റെ എന്റെ അന്വേഷണം സാറിനോട് പറയണം.
1: തീർച്ചയായും പറയുമല്ലോ.
0: ഫോണെടുത്ത് ആദില ടീച്ചറിന് ആയുസ്സും ആരോഗ്യത്തിന്, സാറിന് ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കേൾക്കാൻ പറ്റുള്ളൂ.
1: പെട്ടെന്നങ്ങനെ തീർന്നു, എങ്ങനെ കേൾക്കാൻ പറ്റുമല്ലേ?
0: അയ്യോ തീരൂല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്നും തീരൂല. എത്രയോ പേര് കാതോർത്തിരിക്കണം എന്നറിയാം.
1: കാതോർത്ത് കാത്തിരിക്കുകയാണ്.
0: കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നത്.
1: അപ്പൊ പിന്നെ ഒന്നും വരൂല, ഈ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വരില്ല.
0: ഓ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ടീച്ചർ
1: ചോറൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ചായ കുടിക്കാൻ പോണം. അപ്പൊ അവിടെ ചായയൊക്കെ കുടിച്ചോ?
0: ഇല്ല ഇല്ല ഇല്ല.
1: ഇനിയിപ്പോ ചായ
0: ഇപ്പഴല്ല, കൊറേ കഴിഞ്ഞിട്ടേ ഉള്ളു. മോള് ട്യൂഷന് പോയിരിക്കുന്നു.
1: ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചായ ഇടണേ.
0: വന്നിട്ട് ചായയൊക്കെ ഇടും.
1: അപ്പൊ ചായക്ക് എന്ത് കാണും സ്പെഷ്യൽ ഒക്കെ?
0: അങ്ങനെ ബ്രെഡ് കാണും. ബ്രെഡ്
1: ബ്രെഡ്
0: ബ്രെഡ് കാണും. ബ്രെഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണും. ചിലപ്പോ
1: ബ്രെഡ് എന്തെങ്കിലും, ബിസ്ക്കറ്റോ മിക്സറോ
0: എന്നേ. പിള്ളേർക്ക് എന്തെങ്കിലും
1: വേണം,
0: അവർക്ക് കാണും.
1: തങ്കം ചേച്ചിക്ക് ഇതൊന്നും വേണ്ട. ഒരു ബ്രെഡൊക്കെ ചായയിലും എനിക്ക് കഴിക്കാ, നല്ലതല്ലേ?
0: ഞാൻ എന്നെ കാത്തിരിക്കണം എന്നറിയാ, വിളിച്ച് കിട്ടാൻ. വലിയ ചൊവ്വയും ശനിയല്ലേ ഉള്ളൂ?
1: ചൊവ്വയും ശനിയേ ഉള്ളൂ.
0: അപ്പോഴത് കേട്ട് നമ്മളെ മക്കളെക്കാളും സ്നേഹമുള്ള ആൾക്കാരെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇല്ലേ? അപ്പൊ പിന്നെ അത് നമ്മൾ കേട്ടാൻ കാത്തുകാത്തി.
1: എല്ലാരൊക്കെ സ്നേഹവും ഇഷ്ടവും
0: തന്നെ. എന്തായാലും
1: ഇതെന്താന്ന് വെച്ചാലേ, വല്ലപ്പോഴൊക്കെ കേൾക്കണോണ്ടാണ് ഇത്രയും ഇഷ്ടം.
0: അല്ല അല്ല അല്ല അല്ല, ആ പറയുന്ന ആ ഒരു അരുമയും എല്ലാം എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ഇതാണ് തോന്നുന്നത്.
1: സാറിന്റെ
0: ആയാലും ടീച്ചറിന്റെ ആയാലും എല്ലാം
1: എല്ലാരും ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച ഇതിനൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്.
0: ടീച്ചറിനൊക്കെ എന്തോ നല്ല കാര്യം കണ്ണിടുമ്പം ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെയുള്ള ഒരു ഇതിലെ ഇതില് വരാൻ വേണ്ടിട്ട് സാറിനും
1: വളരെ യാദൃച്ഛ്യമായിട്ടൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ കൊറേ അമ്മമാരും ഒക്കെ സ്നേഹിക്കാനും വർത്തമാനം പറയാനും ഉള്ളത് തന്നെ ഒരു ഭാഗ്യമല്ലേ?
0: ഓ പിന്നെ അതിനുവേണ്ടിയല്ലേ നമ്മൾ കാത്തുകാത്തിരിക്കുന്നത്.
1: അതെ അതെ അതെ. അപ്പൊ അടുത്ത ഈ ഒരു പാട്ടിന് വേണ്ടി, പാട്ട് ഏതാ പറഞ്ഞേ?
0: കണ്ണീരാറ്റിലെ തോഴി.
1: കണ്ണീരാറ്റിലെ തോഴി,
0: കാറ്റിലകപ്പെട്ട തോഴി.
1: പാതിരാവും പകൽ വെളിച്ചവും എന്ന സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു.
0: ഞാൻ സിനിമയൊന്നും അങ്ങനെ കാണാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു സിനിമയിലെ ഇതും ആൾക്കാരെ അങ്ങനെ അറിഞ്ഞൂടെ.
1: ടിവിയിലൊന്നും കാണൂലേ?
0: അങ്ങനെയൊന്നും, അങ്ങനെ ജോലിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ.
1: അപ്പൊ മെനക്കെട്ട് ടിവി കാണുന്ന സ്വഭാവം ഒന്നും ഇല്ല?
0: ഇല്ല ഇല്ല ഇല്ല.
1: ശരി, ഇനിയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് ടിവിയൊക്കെ കാണാം. സിനിമ ഒരു വ്യത്യസ്തമായ അനുഭവമല്ലേ? 72 വയസ്സായ ആൾക്കാരിവിടെ മമ്മൂട്ടിക്കൊക്കെ അത്രയും വയസ്സായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നില്ലേ, അവര് നമ്മള് സിനിമ കാണണ്ടേ? 72 വയസ്സെന്ന് പറഞ്ഞാൽ വയസ്സായി പോയൊന്നുമില്ല, ഇപ്പോഴും മധ്യവയസ്സിൽ എത്തിയതേ ഉള്ളൂ.
0: അയ്യോ
1: അത്രേ ഉള്ളൂ, സത്യമായിട്ടാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് വയസ്സായി പോയി എന്നൊരു ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് കുറച്ച് സിനിമയൊക്കെ കണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോണം. ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
0: ശരി
1: ശരി അമ്മ. ഓക്കെ ഓക്കെ ശരി.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു മഴ നനഞ്ഞു നിൽക്കുന്ന ഈ ഒരു വൈകുന്നേരത്തിൽ നമുക്ക് പ്രിയഗാനങ്ങളും പ്രിയവിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സഹദേവൻ, ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് ഉലകം ചുറ്റും വാലിബൻ എന്ന ചിത്രത്തിലെ പച്ചക്കിളി മുത്തു എന്ന് തുടങ്ങുന്ന പാട്ട് വച്ചു തരാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അടുത്തതായി സഹദേവൻ ഇടുക്കിയിൽ നിന്ന് ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് പോക്കുവയിലൂടെ കേൾക്കാം.

ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്കിവിടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറയിൽ നിന്നാണ്. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ അപ്പങ്ങളെ എമ്പാടും ഒരുമിച്ച് ചുട്ടമായി അമ്മായി ചുട്ടത് മരുമോനിക്കായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കർണാ സൈഡ് ഒരു സ്ഥിരം ശ്രോതാവാണ്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്. പോക്കുവെയിലൂടെ നമുക്ക് ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഇതാരാണ്? കിങ്ങിണി വിളിക്കുന്നതാണോ? ആ, കുറെ നേരമായിട്ട് വിളിക്കുകയാണോ കിങ്ങിണി? കോള് കിട്ടുന്നില്ലായിരുന്നു. ആ, ഞങ്ങൾ നോക്കോ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വിളിക്കുന്നു. വാട്സപ്പിൽ വിളിച്ചാൽ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റൂല.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം കിങ്ങിണിക്ക്?
1: വിജയ് സാറിന്റെ അമ്മയുടെ ഒരു പാട്ട്.
0: വിജയ് സാറിന്റെയോ?
1: തമിഴ് പാട്ട്.
0: അമ്മായൻ രഴിക്കാതെ ഉയരില്ല എന്നുള്ള പാട്ടാണോ? അത് വിജയ് സാറിന്റെ ആണോ രജനീകാന്തിന്റെ ആണോ?
1: വിജയ്.
0: ആ പാട്ട് വിജയിന്റെ അല്ല, രജനീകാന്തിന്റെ ആണ് ആ പാട്ട്. അമ്മായൻ രഴിക്കാതെ ഉയരില്ലയേ, അതല്ലേ? അതേതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ എടുക്കാൻ പറ്റൂ.
1: വിജയ്
0: അഭിനയിച്ച സിനിമ. സിനിമയുടെ പേരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെങ്കിൽ നന്നായിരുന്നു. സിനിമയുടെ പേര്. ഇതിപ്പോ ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നേ? സ്വന്തമായി സെലക്ട് ചെയ്തതാണ്. സ്വന്തമായി പറഞ്ഞ് അഭിമാനിക്കാം. ഇതിപ്പം വാരിഷിലെ പാട്ടാണോ? വാരിഷ് അത് പറഞ്ഞു.

0: അത് കിട്ടിയില്ലെങ്കിൽ കല്യാണി സോങ് അറിയാമോ?
1: കല്യാണി സോങ്ങോ? അത് നമുക്ക് സിനിമാ പാട്ടല്ലാത്തോണ്ട് അത് ഇടാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തായാലും വിജയ് സാറിന്റെ പാട്ടല്ലേ ചോദിച്ചേ. ഈ വിജയ് സാർ എന്ന് പറയുന്ന ജോസഫ് വിജയ് അല്ലേ, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി? ആ, അദ്ദേഹത്തിന്റെ പാട്ടാണ്. ഞങ്ങൾ നോക്കാമേ, അങ്ങനെ ഒരു പാട്ട് കിട്ടുകയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വിജയ് സാറിന്റെ തന്നെ വേറൊരു പാട്ട് ഇട്ടു തരാം. കിങ്ങിണിക്കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന കേട്ടില്ല? വീട്ടിൽ. അതിന്റെ വീട് എവിടെയാണ്? ആറുകാൽ വീട്. ആ, ഓക്കെ ഓക്കെ, എനിക്കത് ആദ്യം മനസ്സിലായില്ല. ഏത് ക്ലാസ്സിലെ പഠിക്കണേ? അഞ്ചാം ക്ലാസ്. വെള്ളാട് സ്കൂളിലാണോ? പിന്നെ എവിടെ? അമൃത കേരളി സ്കൂളിൽ പഠിക്കുന്ന കിങ്ങിണി കുട്ടിയാണ് ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതന്നെ. ഈ കിങ്ങിണി മുമ്പ് വിളിച്ചിട്ടുണ്ടോ നമ്മളെ?
0: വിളിച്ചിട്ടുണ്ട്.
1: വിളിച്ചിട്ടുണ്ട്. കൊറേ നാളായല്ലേ നമ്മൾ സംസാരിച്ചിട്ട്. എന്താ ഇത്രയും നാൾ വിളിക്കാത്തേ? കിട്ടണില്ലാത്തത് മാത്രമല്ല, സ്കൂളുള്ള ദിവസമല്ലേ ഇത് പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. ആ, അതെ, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്ത അല്ലേ. ആ, അപ്പൊ കിങ്ങിണി കുട്ടിക്ക് ഈ വിജയന്റെ ഒരു പാട്ട് നമ്മൾ കേൾപ്പിച്ചുതരാം. കിങ്ങിണി പാട്ട് പാടുവോ? ഇല്ലേ. മിന്നും നുണക്കുഴി എനിക്കറിയാമോ? എന്നാ എനിക്കറിഞ്ഞൂടാ. കിങ്ങിണി പാടുവോ?
0: ഇല്ല.
1: കിങ്ങിണി ഏത് പാട്ട് നമുക്ക് പാടിത്തരും? വേണ്ടേ. ഇന്ന് വാനക്കോണിൽ അറിയാമോ? ഇങ്ങു വാനക്കോണി അതറിയാമോ? വേണ്ട, പാടണ്ട. പാടാൻ പേടിയാണോ? ബേബി ബേബി സോങ് ആണോ? ബേബി ബേബി സോങ് ഏതിലായിരുന്നു അത്? ബേബി ബേബി വാട്ടറിയൂ. ആ, കരുണാസായിൽ ഇട്ടു കൊടുത്ത പാട്ടാണോ? ആ, അത് നമ്മൾ അത് അത് എന്ത് പാട്ടായിരുന്നു? സിനിമാ പാട്ടാണോ? പൈങ്കിളി ഇലെ പാട്ടാ? പൈങ്കിളി സിനിമയിലെ പാട്ടാണത്.
0: വിജയ് സാറിന്റെ ആ പാട്ട് എനിക്കറിയായിരുന്നു, മറന്നുപോയി.
1: അയ്യോ, അത് കുഴപ്പമില്ല. വിജയ് സാറിന്റെ മക്കളെ ഏത് പാട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇട്ട് തന്നേനെ. പറഞ്ഞോ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. എന്തേ? നിന്മഴയിൽ.
0: പറഞ്ഞൊരു തമിഴ് സോങ് ഉണ്ട്.
1: ഏത് മോളെ? നിന്ന്
0: നിന്മഴയേരും.
1: ഒന്നുകൂടെ അത് പാടി നോക്കുക, അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലാവും. അമ്മ അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അമ്മ അമ്മ എന്നുള്ളത് വിജയന്റെ പാട്ട് തന്നെയാണോ? കെ എസ് ചിത്ര പാടിയ പാട്ട്. ആ, വാരിഷിലാണ്, വാരിഷില്. ആ, അതെ അതെ അതെ. അപ്പൊ അത് തന്നെ നമുക്ക് കേക്കാം കേട്ടോ. നമുക്കത് ഏത് പാട്ടാണെന്ന് മനസ്സിലാക്കി എടുക്കാനാണ് ഇത്രേ സമയം പോയത്. അത് കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി. അനിയത്തി കുട്ടി എന്ത് ചെയ്യുന്നു? ആ, ഏത് ക്ലാസ്സിൽ പഠിക്കണേ? എൽ കെ ജി. അപ്പൊ അനിയത്തി കുട്ടിയുടെ പേരെന്തായിരുന്നു?
0: ആരാധ്യ.
1: ആരാധ്യ. അപ്പൊ കിങ്ങിണിയുടെ ശരിക്കുമുള്ള പേരെന്താ?
0: ആരാധന.
1: ആരാധന. ആരാധനയും ആരാധ്യയും. അനിയത്തി കുട്ടിയെ അമ്മൂന്ന് വീട്ടിൽ വിളിക്കും, ആരാധന കുട്ടിയെ കിങ്ങിണി എന്ന് വിളിക്കും. കറക്റ്റ് അല്ലേ?
0: അച്ഛന്റെ
1: അച്ഛന്റെ കൊടുത്തോ? ഇനിയിപ്പ എന്താ? അച്ഛാ ഓടി വാ.
0: അച്ഛൻ കുളിക്കണമെന്ന്.
1: ആ, കുഴപ്പമില്ല മക്കളെ, നമുക്ക് നമ്മള് സംസാരിച്ചല്ലോ, അത് മതി. എന്തായാലും കിങ്ങിണി കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നല്ല കുഞ്ഞ്, നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു, നന്നായിട്ട് സംസാരിച്ചു.
0: അനിയത്തി
1: കുട്ടി അവിടെ ഉണ്ടാ?
0: അനിയത്തി പറഞ്ഞു സംസാരിക്കണമെന്ന്.
1: ആ കൊടുത്തോ കൊടുത്തോ.
0: ഹലോ
1: ഹലോ, അനിയത്തിക്കുട്ടി എന്ത് പറയണു? അമ്മു, അമ്മുവിന് സുഖമാണോ? ഇന്ന് നഴ്സറി പോയോ? പോയാ? ഇന്ന് ശനിയാഴ്ച അല്ലേ?
0: ചേച്ചിയുടെ കൂടെ ബസ്സിൽ ഞാൻ പോയി.
1: ചേച്ചിയുടെ കൂടെ പോയോ?
0: പോയി.
1: ഗസ്റ്റ് ആയിട്ട് പോയാ? എവിടെയാണ് പോയേ? സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയി. ഓ ശരി ശരി ശരി. അപ്പോ വീട്ടിലെല്ലാരെയും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ അമ്മുക്കുട്ടി. ഓക്കെ ബൈ. ആ കൊടുത്തോ കൊടുത്തോ. ആ കൊടുത്തോ. ഹലോ
0: ഹലോ
1: കിങ്ങിണി കുട്ടി, അപ്പൊ നമ്മള് ഫോൺ വെച്ചട്ടെ. ആരാധ്യയെടുത്തും ആരാധ്യക്കും കിങ്ങിണിക്കും ഞങ്ങളുടെ ഒരു വലിയ ഹായും ഒരു ചക്കര ഉമ്മയും. ഓക്കെ ശരി, താങ്ക് യു. പിന്നെ നമുക്ക് പാട്ട് കേക്കാം. ഓക്കെ ഓക്കെ. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ സംസാരിച്ചത് കിങ്ങിണിയും അമ്മുവാണ് സംസാരിച്ചത്. രണ്ട് കുഞ്ഞു വാവകളാണ് സംസാരിച്ചത്. അപ്പോ അവർക്ക് വിജയ്യുടെ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് ഇഷ്ടം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കി ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് മക്കൾസിനും കരുണാസായ റേഡിയോയുടെ വക ചക്കര ഉമ്മ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നിന്ന് നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. പകൽ വെളിച്ചം പതുക്കെ മാഞ്ഞ് സന്ധ്യയ്ക്ക് വഴിമാറുന്ന ഈ പോക്കുവിൽ നേരത്തെ നമ്മൾ പങ്കുവച്ച സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും നിമിഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വൈകുന്നേരം ഇത്രയും മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അടുത്ത സുന്ദരമായ ഒരു ദിവസത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. ഇന്നിപ്പോ നമ്മുടെ കിങ്ങിണിയാണ് നമ്മളോടൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോക്കുരുപാടിയിലെ അവസാന ഗാനമായിട്ട്. കിങ്ങിണിക്കും അമ്മുകുട്ടിക്കും വേണ്ടിയിട്ട് നമുക്ക് വാരിഷ് എന്ന ചിത്രത്തിലെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. എന്നാലും ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്ന് നമ്മൾ വിട പറയാനുള്ള സമയമാകുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് അക്കിറ കുറസോവയെ കുറിച്ച് കേൾക്കാം. മണ്ണിൽ വീണ വിത്തിൽ നിന്ന് മുളപൊട്ടി മഹാവൃക്ഷമായി ലോക സിനിമയിൽ ഒരു അതിശയമായി വളർന്ന അക്കിറ കുറസോവ മനുഷ്യത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വാടാ മലരുകൾ നിറഞ്ഞ ഒരു അശ്വത്ഥം. ദസ്തയേവ്സ്കിയുടെ രചനകളെ പോലെ കുറസോവയുടെ ചലച്ചിത്രങ്ങൾ കാലത്തെ അതിജീവിക്കുക മാത്രമല്ല, അവ തലമുറകളുടെ അഭിരുചികളെ ആഴത്തിൽ തിരുത്തിക്കുറിക്കുക കൂടി ചെയ്യുന്നു. നവമായി ഒരു മൂല്യബോധം സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിയുന്നു. വാക്കുകൾക്കോ വരകൾക്കോ വാക്യങ്ങൾക്കോ അടയാളപ്പെടുത്താനാവാത്ത ആ ചലച്ചിത്രങ്ങൾ മഴയും വെയിലും തരുന്ന അനന്തവിശാലമായ ആകാശം പോലെ നമ്മുടെ ജീവിതങ്ങൾക്ക് കുടയാകുന്നു.

സാംസ്കാരികമായ ഒരു പ്രതിരോധ ബോധം തന്റെ ചലച്ചിത്രങ്ങളിലുടനീളം പ്രകടമായി മുന്നോട്ട് വയ്ക്കുന്ന ചലച്ചിത്രകാരനാണ് അകിറ കുറസോവ. തന്റെ ദേശത്തിന്റെ സാംസ്കാരികമായ വിത്തുകളും കെട്ടുകഥകളും നമ്മുടെ വടക്കൻപാട്ടിലെ ചേകവന്മാരെ അനുസ്മരിപ്പിക്കുന്ന സമുറായികളെയും അവരുടെ അചഞ്ചലമായ ധാർഷ്ട്യങ്ങളെയും എല്ലാം ജപ്പാന്റെ സാംസ്കാരികമായ ഭൂമികയിലാണ് കുറസോവ നട്ടുവളർത്തുന്നത്. ലോകപ്രശസ്തമായ ഷേക്സ്പീരിയൻ കൃതി മാക്ബത്ത് അദ്ദേഹത്തിലൂടെ ത്രോൺ ഓഫ് ബ്ലഡ് എന്ന പേരിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ കാഴ്ചക്കാരെ വിസ്മയഭരിതമാക്കുന്നത് ആ കൃതിയുടെ ഭൂമികയും കഥാപാത്രങ്ങളും നടത്തുന്ന സർഗാത്മകമായ ദേശാന്തര മാറ്റത്തിലാണ്.

ഉറസോവയുടെ ചലച്ചിത്രങ്ങൾ മൗലികതയോട് ചേർന്ന് നിൽക്കുമ്പോഴും ദേശീയമായി അത് സർഗാത്മകമായ ഏകതാനത പുലർത്തുന്നു. ചരിത്രത്തെയും സാമൂഹികതയെയും കുട്ടിക്കാലത്തെ അമ്മക്കഥകളിൽ നിന്നും കിട്ടിയ സ്മൃതികളെപ്പോലും കലാപരമായ പ്രതിരോധ മാധ്യമമെന്ന നിലയിൽ കലാകാരനിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ മികച്ച സൂചകങ്ങളാണ് കുറസവയുടെ ചിത്രങ്ങൾ. 50 കൊല്ലങ്ങൾക്കിടയിൽ കുറസവ സംവിധാനം ചെയ്തത് 30 ചലച്ചിത്രങ്ങൾ. അതിൽ റാഷാമോൺ, സെവൻ സാമുറായി, ത്രോൺ ഓഫ് ബ്ലഡ്, ഇക്കുറു, റെഡ് ബിയേർഡ്, കാഗേമുഷെ, റാൻ എന്നിവ ക്ലാസിക്കുകളാണ്. എപ്പോൾ കണ്ടാലും മതിവരാത്ത അമൂല്യമായ കലാസൃഷ്ടികൾ.

കുറസോവ 88-ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. കുറസോവ ഒരു ഇതിഹാസമായിരുന്നു, പ്രതിഭയുടെ 1000 സൂര്യ തേജസ്സുള്ള ഇതിഹാസം. ജപ്പാനിലോ മറ്റേതെങ്കിലും രാജ്യത്തോ കുറസോവയ്ക്ക് സമാനനായ ഒരു ചലച്ചിത്രകാരൻ ഇനിയും ഉണർന്നു വന്നിട്ടില്ല. സെല്ലുലോയിഡിലെ സപ്താത്ഭുതങ്ങൾ എന്നാണ് കുറസോവയുടെ ക്ലാസിക് ചിത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ചലച്ചിത്രങ്ങളെ ഒഴിവാക്കിയാൽ തൻ്റെ ജീവിതം വട്ടപൂജ്യമാണെന്ന് കുറസോവ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ ആസക്തമായിരുന്നു ആ മഹാപ്രതിഭയ്ക്ക് ചലച്ചിത്രം എന്നത്. കുറസോവയുടെ ആദ്യത്തെ അനുരാഗവും അവസാനത്തെ അനുരാഗവും ചലച്ചിത്രമായിരുന്നു. അതുകൊണ്ടാണ് ലോക സിനിമാ ചരിത്രത്തിൽ

ഭദ്രമായ തിരക്കഥയും അതിസൂക്ഷ്മമായ എഡിറ്റിംഗുമാണ് ചലച്ചിത്രത്തിന്റെ കലാപരമായ ഔന്നത്യം ഉറപ്പാക്കുന്നതെന്ന് കുറസവ വിശ്വസിച്ചു. അതിന്റെ വാചാലമായ സാക്ഷ്യപത്രങ്ങളാണ് കുറസവയുടെ ചലച്ചിത്രങ്ങളെല്ലാം. തീർച്ചയായും ഒരു ചലച്ചിത്രത്തിന്റെ സ്വരൂപം നിർണയിക്കുന്നതിൽ എഡിറ്റിംഗിനാണ് ഏറെ പ്രാധാന്യം. എന്നാൽ പേശിബലമുള്ള ഒരു തിരക്കഥയുടെ അഭാവത്തിൽ മറ്റെല്ലാം പാഴ്വേലയാകുമെന്നും അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും തത്വചിന്താപരമായ ആശയം ചലച്ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നതിനോട് കുറസോവയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം വ്യത്യസ്ത സ്വഭാവക്കാരായ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിത സാഹചര്യവും അതിനുള്ള കാരണങ്ങളും തിരിയുന്നതോടൊപ്പം തഥ്യയും മിഥ്യയും കൂടിക്കുഴയുന്നത് എങ്ങനെയെന്ന് കുറസോവ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ പരിണത ഫലങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളെല്ലാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: കുറസോവയുടെ ചലച്ചിത്ര സപ്താത്ഭുതങ്ങളിൽ ഏറ്റവും ക്ലാസിക്കായ റോഷോമോൺ വെനീസ് ഫെസ്റ്റിവലിൽ മികച്ച പുരസ്കാരത്തിന് അർഹമായി. പ്രതിഭിന്നങ്ങളായ വീക്ഷണങ്ങളിലൂടെ ഒരു കൊലപാതകത്തെ സമീപിക്കുന്ന റോഷോമോൺ അതിലൂടെ സത്യം ആപേക്ഷികമാണെന്ന് സമർത്ഥിക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു പ്രിസം പോലെയാണ് റോഷോമോണിന്റെ ഇതിവൃത്തമെന്ന് നിരീക്ഷിക്കപ്പെട്ടത് റോഷോമോൺ ഇഫക്റ്റ് എന്ന പ്രയോഗത്തിന് തന്നെ കാരണമായി തീർന്നു. വിചിത്രമായ ഒരു കൊലപാതകത്തിന്റെ വിചാരണയുടെ ഭാഗമായി നടക്കുന്ന മൊഴി രേഖപ്പെടുത്തൽ പരസ്പര വിരുദ്ധങ്ങളാകുന്നതെങ്ങനെയെന്ന് റോഷോമോൺ രേഖപ്പെടുത്തുന്നു.

തൻ്റെ 30 ചിത്രങ്ങളിൽ സെവൻ സാമുറായിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കുറസവ പറയുന്നു. 3.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ ചലച്ചിത്രം എന്നത് വെറുമൊരു സങ്കല്പമാണെന്ന തോന്നലുളവാക്കുന്നതാണ് ഇതിഹാസമായ സെവൻ സാമുറായി എന്ന് ഫിലിപ്പ് കമ്പ് അഭിപ്രായപ്പെടുന്നു. ഇടതടവില്ലാതെ ഒഴുകുന്ന പുഴിയുടെ പ്രവാഹത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ചിത്രീകരണമാണ് സെവൻ സാമുറായിയുടെ പ്രത്യേകത. ഛായാഗ്രഹണവും ചലനാത്മകമായ എഡിറ്റിങ്ങും ഹൃദ്യമായ ഫലിതബോധവും അസാധാരണമായ വേഗതയും യഥാർത്ഥ പ്രതീതി ഉളവാക്കുന്നു.

കുറസോവ ഷേക്സ്പിയർ നാടകങ്ങളെ അഗാധമായി പ്രണയിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാവണം മാക്ബത്ത് ത്രോൺ ഓഫ് ബ്ലഡായി തിരശീലയിൽ ഒഴുകിയപ്പോൾ ചലച്ചിത്രത്തിൻ്റെതായ ഒരു സൗന്ദര്യം അതിന് സാക്ഷാത്കൃതമായത്. മുളം കുഴലിൽ നിന്നൊഴുകുന്ന സംഗീതം അന്തരീക്ഷത്തിൽ നിറയുന്ന പശ്ചാത്തലത്തിൽ ക്ലാസിക്കിന്റെ അവശേഷിക്കുന്ന കൽത്തൂണ് തെളിഞ്ഞു വരുന്നതോടെ തുടങ്ങുന്നതാണ് ചോരത്തുള്ളികൾ ചിതറി വീഴുന്ന ഈ ചലച്ചിത്രം. ഒരു കൂറ്റൻ കോട്ട ഇവിടെ ഉണ്ടായിരുന്നെന്നും ആധിപത്യത്തോടൊപ്പം അത്യാർത്ഥിയോടെ ജീവിച്ചു കൊല്ലപ്പെട്ട ആത്മാഭിമാനിയായ ഒരു പോരാളി ഇവിടെ വസിച്ചിരുന്നുവെന്നും ഇയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ ജീവനോടെ നിലനിൽക്കുന്നുണ്ടെന്നുമുള്ള വാക്യങ്ങൾ തിരശീലയിൽ തെളിയുന്നു. അന്യാദൃശ്യമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ചലച്ചിത്ര വിരുന്നാണ് കുറസോവയുടെ ത്രോൺ ഓഫ് ബ്ലഡ്.

റസോവയുടെ റെഡ് ബിയേഡ് എന്ന ചലച്ചിത്രത്തെ ഏത് സൗന്ദര്യ സിദ്ധാന്തം കൊണ്ടാണ് നിരൂപണം ചെയ്യുക? കടലിരമ്പത്തെയും കാറ്റിലാടി ഉലയുന്ന ആയിരം ദലങ്ങളുള്ള മഹാവൃക്ഷത്തെയും ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സംഗീത ശില്പത്തിൻ്റെ ആരോഹണാവരോഹണം പോലെയാണ് ചെമ്പൻതാടി എന്നേ പറയാനുള്ളൂ. ഭിന്ന വികാരങ്ങളിലൂടെ ഇതൾ വിടർത്തുന്ന ഇതിവൃത്തം പ്രേക്ഷക ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. അതിഭാവുകത ഒഴിവാക്കുന്ന നിസ്സംഗത ചലച്ചിത്രത്തിൻ്റെ സൗന്ദര്യത്തെ ആകർഷകമാക്കുന്നു. ഒരു പൂമാല പോലെയാണ് കൊച്ചു കൊച്ചു രംഗങ്ങൾ കോർത്തിണക്കി ഈ കലാസൃഷ്ടി അമൂല്യമാകുന്നത്. കുറസോവയുടെ പ്രതിഭ പൂത്തുവിലസുന്ന ചിത്രം അതിലെ വികാരോഷ്മളതയും സാരളീവും ശാശ്വതമാണ്.

കാലത്തിന്റെ ഉള്ളറകളിൽ സൂക്ഷിക്കേണ്ട അപൂർവ സൃഷ്ടി. അങ്ങനെയാണ് കുറസോവയുടെ റാൻ എന്ന ചിത്രത്തെ ടൈം മാഗസിൻ വിലയിരുത്തിയത്. ഒരു കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ റാൻ കുറസോവയുടെ ചലച്ചിത്രങ്ങളിലെ വലിയൊരു ഇതിഹാസമായിരുന്നു. ഒരു ബൃഹത് കാവ്യം പോലെ അസാധാരണമായ ആഴവും പരപ്പും ഈ ചലച്ചിത്രത്തിന്റെ സവിശേഷതയാണ്. രൂപകങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിലുടനീളം ചലച്ചിത്രകാരൻ സമ്മതിച്ചിരിക്കുന്നത് എന്നു കാണാം. ഈ ലോകത്ത് ബുദ്ധൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ബുദ്ധ, നീ എന്നെ കേൾക്കൂ. ഇവിടെ മനുഷ്യർ അന്യോന്യം വെട്ടിനശിക്കുന്നത് സ്വർഗത്തിലിരുന്ന് നോക്കി നീ രസിക്കുകയാണോ? അവരുടെ വിലാപം നീ ആസ്വദിക്കുന്നു എന്ന് വിശുദ്ധ വിഡ്ഢി പരിതപിക്കുമ്പോൾ ടാങ്കോ പറയുന്നു, നിർത്ത്, ബുദ്ധനെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കും. അദ്ദേഹം കരയുകയാണ്. പരസ്പരം വെട്ടിക്കൊല്ലുന്നതാണ് അതിജീവനത്തിന്റെ മാർഗമെന്ന് വിശ്വസിക്കുന്നവരാണ് മനുഷ്യർ. ആർക്കും ബുദ്ധന് പോലും നമ്മെ രക്ഷിക്കാനാവില്ല. വേണ്ട, കരയാതിരിക്കും. സന്തോഷമല്ല, സന്താപമാണ് മനുഷ്യർ അന്വേഷിക്കുന്നത്. ശാന്തിക്ക് പകരം ദുരിതം അവർ കാംക്ഷിക്കുന്നു.

സഞ്ചുറോ, ലോവർ ഡെപ്സ്, ഡ്രങ്കൺ ഏഞ്ചൽ, ഐ ലിവ് ഇൻ ഫിയർ, കാഗേമോഷി, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ. റാൻ എന്ന ചിത്രം പൂർത്തിയാക്കി 5 കൊല്ലം കഴിഞ്ഞാണ് കുറസോവ ഡ്രീംസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഡ്രീംസ് ഒരു ചലച്ചിത്രമാണോ അതോ ദൈവം സംവിധാനപ്പെടുത്തിയിരിക്കുന്ന ഒരു പെയിന്റിംഗ് എക്സിബിഷനാണോ എന്ന് സന്ദേഹമുണ്ടായിപ്പോകും. അത്രമേൽ ക്ലാസിക്കായ ഒരു ചിത്രമാണിത്. കുറസോവയ്ക്ക് ചലച്ചിത്രമില്ലാതെ ഒരു ലോകമില്ലായിരുന്നു. ലോകത്തിന് കുറസോവയില്ലാതെ ചലച്ചിത്രവുമില്ല.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഒരു കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എത്ര നേരത്തതാണ് നമ്മൾക്കിടയിലെ ഈ യവനിക, എന്നിട്ടും കാണുന്നില്ലല്ലോ നിന്നെ ഞാനും നീ എന്നെയും. TP രാജീവന്റെ പ്രണയശതകം എന്ന കൃതിയിലെ വരികളാണ്. ഏറെ ഇഷ്ടപ്പെട്ട വരികൾ ധാരാളമുണ്ട്. ഒരു രാത്രി വായനയ്ക്ക് പറ്റിയ കവിതകൾ. ഞാൻ എന്താണ് നിശബ്ദനായത് എന്ന് നീ ചോദിക്കുന്നു. എന്താണ് നടക്കാത്തത് എന്ന് ഇതുവരെ നമുക്കൊപ്പം വന്ന ആ വാഗമരത്തോട് ചോദിക്കുന്നത് പോലെ. ഞാൻ തോട്ടക്കാരനും നീ ചെടിയുമായിരുന്നെങ്കിൽ, നിന്നെ നനച്ചും തലോടിയും നീ തളിർക്കുന്നതും പൂക്കുന്നതും കാത്തും എനിക്കു കാലം കഴിക്കാമായിരുന്നു. പക്ഷേ രാത്രി സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ, ഇരുട്ടിൽ, മഴയിൽ, മഞ്ഞിൽ നീ ഒറ്റയ്ക്കായിരിക്കുമല്ലോ എന്നോർക്കുമ്പോൾ, ഈ മരുഭൂമിയിൽ ഉച്ചവെയിലിൽ ഒരൊറ്റ മരമായി ഞാൻ കത്തുന്നു. നല്ല വരികൾ, നല്ല കവിതകൾ. ഒരു പാട്ട് കേട്ടാലോ?

സംഘർഷം ശരീരത്തെ ബാധിക്കും, നമ്മുടെ സൗന്ദര്യത്തെ അത് കെടുത്തിക്കളയും. ടെൻഷനുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എന്തുപറ്റി, വല്ലാണ്ടിരിക്കുന്നു? ആവശ്യമില്ലാത്ത ചിന്തകളും സംഘർഷങ്ങളും നമ്മളുടെ സൗന്ദര്യത്തെ കുറച്ചു കളയും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മൃഗങ്ങളും പക്ഷികളും സുന്ദരന്മാരും സുന്ദരികളുമാണ്. മനുഷ്യൻ മാത്രമാണ് ചിലപ്പോൾ സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരുമാകുന്നത്. സൗന്ദര്യമില്ലാതാകുന്നത് സംഘർഷമുള്ളപ്പോഴാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും സംഘർഷമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് സൗന്ദര്യമുണ്ട്. കറുപ്പും വെളുപ്പും തടിയും മെലിച്ചിലും ഒന്നുമല്ല സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം. സൗന്ദര്യം എന്നത് സമ്മർദ്ദമില്ലാത്ത സുഖദ ജീവിതമാണ്. ഒരു പാട്ട് കേട്ടാലോ?

എബ്രഹാം ലിങ്കന്റെ ഒന്നാമത് പാർലമെന്റ് സഭ. അദ്ദേഹം സംസാരിക്കാനായി എണീറ്റു. പെട്ടെന്ന് പ്രതിപക്ഷത്തുള്ള ഒരു പ്രഭു എണീറ്റ് അദ്ദേഹത്തിന്റെ ഷൂ ഉയർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കളുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അതുകേട്ട് സഭയിൽ ചിലരൊക്കെ ഒന്ന് ചിരിച്ചു. അരുതാത്തത് എന്തോ സംഭവിച്ചതുപോലെ ചിലർ ലിങ്കണെ ഒരു ഞെട്ടലോടെ നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ലിങ്കൺ നിന്നു. ലേശം പുച്ഛഭാവത്തോടെ പ്രഭുവിനെ നോക്കിയ ശേഷം ലിങ്കൺ പറഞ്ഞു തുടങ്ങി, ഈ അവസരത്തിൽ, അതും എന്റെ ഈ നല്ല തുടക്കത്തിൽ എണീറ്റ് നിന്ന് എന്റെ അച്ഛനെ നിങ്ങൾ ഓർത്തതിൽ ഞാൻ നന്ദി പറയുന്നു. എന്റെ അച്ഛന്റെ തൊഴിലിനെ ഉയർത്തിക്കാട്ടിയതിലും ഞാൻ കൃതാർത്ഥനാണ്. സർ, എന്റെ അച്ഛൻ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. അധ്വാനിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. ആരെയും ചൂഷണം ചെയ്തല്ല അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ചെയ്തിരുന്ന ജോലി എന്നെയും പഠിപ്പിച്ചിരുന്നു. എനിക്കും നന്നായി ചെരുപ്പുകുത്താൻ അറിയാം സർ. താങ്കളുടെ കയ്യിലിരിക്കുന്ന ഷൂ കേടാകുമ്പോൾ കൊണ്ടുവരൂ, ഞാനത് അഭിമാനത്തോടെ നന്നാക്കിത്തരാം. പ്രഭുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചിലരങ്ങനെയാണ്, അച്ഛന്റെ ജോലിയും അമ്മയുടെ ജോലിയും ഉയർത്തിക്കാട്ടി തരം താഴ്ത്താൻ ശ്രമിക്കും. ഫ്യൂഡൽ ചിന്തയുടെ ഫലമാണത്. നിങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടി പഠിച്ച് വലിയ ഒരാളായി എന്നിരിക്കട്ടെ, മറ്റു നാടുകളിലെ ആളുകൾ വരെ അംഗീകരിക്കുന്ന നിലയിലെത്തിയെന്നിരിക്കട്ടെ, അയാളെ തരം താഴ്ത്താൻ നിങ്ങൾ പറയുകയാണ്. അത് മറ്റേ ചായക്കടക്കാരിയുടെ മോനല്ലേ എന്ന് അങ്ങനെ ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഓർക്കുക, നിങ്ങളൊരു ഫ്യൂഡലാണ്. എന്നുവെച്ചാൽ തരം താണ ആൾ. അതിനൊക്കെ എത്രയോ മുകളിലാണ് ചായക്കടയിലെ ജോലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് പോകാം.

0: സുഖതമീ രാത്രി.
1: മനുഷ്യൻ സൃഷ്ടിച്ച വിളക്കുമരങ്ങളാണ് സ്വന്തം നക്ഷത്ര ദീപങ്ങളെക്കാൾ ദൈവത്തിനിഷ്ടം. അങ്ങനെ പറഞ്ഞതേ രവീന്ദ്രനാഥ ടാഗോർ.

ടാഗോറാണ്. എത്രമാത്രം ഗഹനതയുള്ള വാക്കുകളാണെന്ന് നോക്കൂ. ഒരു സമൂഹത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ വലുതല്ല മറ്റൊന്നും. പ്രവൃത്തിയാണ് ദൈവം എന്നർത്ഥം. ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നു, കരിങ്കൽപ്പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊപ്പമാണ് ദൈവമെന്ന്, മണ്ണാർന്ന് ഇരു കൈകളിലും ദൈവം ചേർന്നമരുന്നുവെന്ന്. അധ്വാനത്തിൻ്റെ അർത്ഥതലം എന്തെന്ന് ടാഗോറിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടേ വല്ലപ്പോഴുമെങ്കിലും ഗീതാഞ്ജലി ഒന്ന് വായിക്കാം. ഒരു പാട്ട് കേട്ടാലോ?

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: വൃദ്ധജനങ്ങളുടെ ഒറ്റപ്പെടൽ കേരളത്തിലെ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണെന്ന് പഠനങ്ങൾ പറയുന്നു. വലിയൊരളവിൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഭക്ഷണവും താമസവും ഒക്കെയുണ്ട്, പക്ഷേ ഏതൊക്കെയോ രീതിയിൽ അവർ ഒറ്റപ്പെടുകയാണ്. റേഡിയോ മാത്രം കൂട്ടായിട്ടുള്ള എത്രയോ അപ്പൂപ്പൻ അമ്മൂമ്മമാരെ എനിക്കറിയാം. മറ്റാരും അവർക്ക് കൂട്ടില്ല. അവർ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. അവരോടും ആരും ഒന്നും പറയാറില്ല. ഉണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. മറ്റൊന്നുമില്ലാത്ത ജീവിതം എന്തൊരൊറ്റപ്പെടലാണെന്ന് നോക്കൂ. അത് അനുഭവിച്ചവർക്കെ മനസ്സിലാവൂ. അത് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല തന്നെ. ചെവിയോർക്കാനാകുമോ കുറച്ചു നേരം ഈ പടുവൃദ്ധഹൃദയം മിടിക്കുന്നു, നോവുന്ന വാക്കുകൾ കേൾക്കാതെ പോകയോ. നല്ല വരികൾ, നല്ല കവിത, അവരെ കേൾക്കുക എന്നത് തന്നെ വലിയ കാര്യം. ഒരു പാട്ട് കേട്ടാലോ?

നീ വരുന്നോ? ഞാൻ ആകാശത്തിന്റെ ചെരിവുകളിൽ വെച്ചു പിടിപ്പിച്ച സൂര്യകാന്തികൾ പൂത്തു. നിനക്കറിയുമോ, ദൈവം അത് കാണാതെ നോക്കുവാൻ ഞാൻ കാവൽ നിർത്തിയിരിക്കുന്നത് അവനെയാണ്, ആ വാൻഗോയെ. കവിതകൾ വായിച്ചാൽ മനസ്സിലാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. കവിതകൾ മനസ്സിലാവില്ല എന്ന് പറയുന്നവരുണ്ട്. കവിതകൾ മനസ്സിലാവാൻ വലിയ പഠിത്തമൊന്നും വേണമെന്നില്ല. ഗഹനമായ ചില കവിതകൾ എളുപ്പം മനസ്സിലാവണമെന്നില്ല. ചെറിയ കവിതകളാണെങ്കിലും അതിൻ്റെ ഭാവാർത്ഥം ഉൾക്കൊള്ളാനായാൽ അത് തരുന്ന സുഖം ഒന്ന് വേറെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: നീ വരുന്നോ മേഘത്തിന്റെ തണുപ്പുകളിൽ ഞാൻ നിനക്കായി കരുതി വെച്ച സ്ട്രോബെറികൾ പാകമായിരിക്കുന്നു. ദൈവം കാണാതെ അത് നോക്കുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയെന്നറിയുമോ? അവളെയാണ്, ആ അവ്വയെ. കവിതകൾക്ക് കണക്കുകളില്ല. ചതുരം കൊണ്ടോ വൃത്തം കൊണ്ടോ അവയെ ഒതുക്കാനുമാവില്ല. ലസാഗുകൊണ്ടോ ഉസാഖ കൊണ്ടോ അവയെ അളക്കാനുമാവില്ല. കവിതകൾ സംവദിക്കുന്നത് അവയുടെ അക്ഷരങ്ങൾ കൊണ്ടല്ല, ഭാവത്തിൻ്റെ ചിറകുകൾ കൊണ്ടാണ്. നീ വരുന്നോ നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ കൂട്ടിയ അടുപ്പുകളിൽ എനിക്ക് നിന്നോടുള്ള പ്രണയം പാകമായിരിക്കുന്നു. അത് കട്ടുകൊണ്ടു പോകാതെ ഞാൻ കാര്യസ്ഥനാക്കിയിരിക്കുന്നത് അവളെയാണ്. ആ അഫ്രോഡിറ്റിയെ, എങ്ങനെയുണ്ട് വരികൾ? നന്നായിട്ടുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

നീ വരുന്നോ? നീലനിലാവുകൊണ്ട് ഞാൻ വാറ്റിയെടുത്ത വീഞ്ഞ് ചഷകങ്ങളിൽ മധുരിച്ചു തുളുമ്പുന്നു. ദൈവം അത് കൈക്കുമ്പിളിലാക്കാതെ ഞാൻ അവനെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്. ആരെയെന്നോ? ആ ഡയണീഷ്യസിനെ. ഇങ്ങനെയൊക്കെ എഴുതിയാൽ കവിതയാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് കവിത എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവരുമുണ്ട്. ഇടനെഞ്ചിൽ കൊള്ളുന്ന വാക്കുകൾ, ഇളവയിൽ പോലെ തലോടുന്ന ഭാവങ്ങൾ. കവിത ആദ്യം എഴുതിയത് ആരാവും? വാൽമീകി തന്നെ ആയിരിക്കുമോ? ആദ്യ കവി വാൽമീകി തന്നെ ആയിരിക്കുമോ? അറിഞ്ഞുകൂടാ. ആദ്യത്തെ വാക്ക്, പിന്നെ ഒരു വാക്ക്, പിന്നെയും വാക്ക്. അതങ്ങനെ മാലമാലയായി കോർത്തെടുത്തപ്പോൾ ആ മഹാമനീഷി അനുഭവിച്ച സുഖം, സന്തോഷം എന്തായിരിക്കും അത് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ടാഗോറിന്റെ ഒരു കവിത പറയട്ടെ. ലോകത്തിൽ അലഞ്ഞു തിരിയുന്ന നാടോടി കൂട്ടങ്ങളെ, നിങ്ങളുടെ പാദമുദ്രകൾ എന്റെ വാക്കുകളിൽ ഉപേക്ഷിക്കുക. കവിത വാക്കായി മാറുന്നു, അതോ വാക്ക് കവിതയാകുന്നതോ അറിഞ്ഞുകൂടെ തന്നെ. എന്തൊക്കെയോ ഭാവതലങ്ങൾ കൊണ്ട് സമൃദ്ധമാകുന്ന കാവ്യപ്രപഞ്ചം, അതിനെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. ഞാൻ അറിവിയില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി. പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ. പ്രാണനുറക്കെ കേണിയിടുന്നു എന്നല്ലാതെ എന്തു പറയാൻ അല്ലേ? ഒരു പാട്ട് കേട്ടാലോ.

Men are cruel. Man is kind. മനുഷ്യർ ക്രൂരരാണ്, മനുഷ്യൻ ദയാലുവാണ്. ടാഗോറിന്റെ വരികളാണ്. ഇത്രയും അർത്ഥഗഹനത വാക്കുകളിൽ ഒളിപ്പിക്കാൻ കഴിയുന്ന ജീനിയസ്. ക്രൂരരായ മനുഷ്യരെ കാരുണ്യമുള്ളവരാക്കാൻ മനുഷ്യനു കഴിയും. ആ മനുഷ്യരെ ആകുമോ ദൈവം എന്ന് വിളിച്ചത്? അല്ലാതെ വേറെങ്ങും വേറെ ആരും ദൈവത്തെ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ലല്ലോ. അപ്പോൾ മനുഷ്യനാണ് ദൈവം. ഒരു കവിതയിൽ പറയുന്നത് പോലെ, മനുഷ്യനാണ് ദൈവമെന്നത് അറിഞ്ഞുകൊള്ളുക. ഒരു പാട്ട് കേട്ടാലോ?

പുലർക്കാലത്ത് പാതിയുറക്കത്തിൽ അമ്മയെ കണ്ട് പുഞ്ചിരിച്ച് പിന്നെയും ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ ഞാൻ നിന്നെ കണ്ടു. വീണ്ടും വീണ്ടും ഞാൻ മരിക്കാം, ജീവിതം അക്ഷമയാണെന്നറിയാൻ. ടാഗോർ കവിതയായി പെയ്യുന്നു. ആത്മാവിൻ്റെ മുറ്റത്ത് അതൊഴിയാതെ അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതെന്തൊരു സുഖം. ഒരു പാട്ട് കേട്ടാലോ?

കടമ്മനിട്ടയുടെ ശാന്ത എന്നൊരു കവിതയുണ്ട്. അതിലൊരു പ്രയോഗമുണ്ട്. നിങ്ങളുടെ അച്ഛനിങ്ങ് വരട്ടെ, നല്ല തല്ലുകൊള്ളിക്കും, നല്ല തല്ലുപോലും കൊള്ളാത്ത കുട്ടികൾ. പരാതിപ്പെടലിൻ്റെ ഒരു ഭാഷ ആ കവിതയിലുണ്ടായിരുന്നു. നല്ല തല്ലുപോലും കൊള്ളാത്ത കുട്ടികൾ, നല്ല ശിക്ഷ പോലും കിട്ടാത്ത കുട്ടികൾക്ക് എങ്ങനെ നല്ല ശിക്ഷണം കിട്ടും എന്ന് കവി സന്ദേഹിക്കുന്നു. എത്ര വലിയ ദീർഘവീക്ഷണം! നല്ല പുസ്തകം പോലും വായിക്കാത്ത കുട്ടികൾ, ഒരു കവിത പോലും കേട്ടിട്ടില്ലാത്ത കുട്ടികൾ എന്തായിരിക്കും ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുഖദമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജാൻ.